പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

ചിരിച്ചാലും കരഞ്ഞാലും മരണം ഉറപ്പ്. എന്നാൽ പിന്നെ ചിരിച്ചൂടെ അല്ലേ? തമാശയല്ല, യാഥാർത്ഥ്യമല്ലേ? മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി, സന്തോഷിപ്പിച്ച്, അപമാനവും അവഹേളനവും സഹിച്ച്, സ്വയം പീഡിതരായി, മറ്റുള്ളവരാൽ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ട്,

വിമർശനം ഏറ്റുവാങ്ങി കരഞ്ഞു തീരുന്ന ജീവിതങ്ങളുണ്ട്. സ്വന്തം സന്തോഷവും സമാധാനവും ത്യജിച്ച് ജീവിച്ച് സന്തോഷം ലഭിക്കാത്തവർ, സ്വാതന്ത്ര്യവും സന്തോഷവും ആസ്വദിച്ച് ആരോഗ്യമായി സമാധാനമായി സ്വയം മനസാക്ഷിക്ക് നന്മയെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്. രണ്ടായാലും വിമർശനവും അവഹേളനവും അവഗണനയും മരണവും ഉറപ്പ്. എങ്കിൽ പിന്നെ ചിരിച്ച് സന്തോഷമായി ആത്മാർത്ഥമായി ജീവിച്ചുകൂടെ? എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഇതാണ്, ഇവരാണ്, ഈ വാക്കാണ് എന്നൊക്കെ പറയാറുണ്ട്. ജീവിക്കാൻ ഒരു ചോദന വേണം, പ്രേരകശക്തി ഉണ്ടാവുക തന്നെ വേണം. അതില്ലാത്തപ്പോഴാണ് നിരാശയും അലസതയും ലക്ഷ്യവും സ്വപ്നവും തന്നെ നഷ്ടപ്പെടുന്നത്. ലക്ഷ്യമുണ്ടെങ്കിലേ പ്രചോദനത്തിന് ഫലവുമുള്ളൂ. ഏതൊരു കാര്യവും നേടാനുള്ള തീക്ഷ്ണമായ അഭിനിവേശം ഉണ്ടാകുമ്പോൾ ഏതൊന്നിലും നമ്മൾ പ്രേരകശക്തിയെ ദർശിക്കും. വിജയിക്കുമെന്നുള്ള വിശ്വാസം, ആ ജ്വാല അണയാതെ സൂക്ഷിക്കാൻ പ്രേരകശക്തികൾ ആവശ്യമാണ്. സ്ഥിരോത്സാഹവും കൃത്യനിഷ്ഠയും ഒപ്പം ചേർന്നാൽ വിജയം കൈപ്പിടിയിലൊതുക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ കേൾക്കാം സുഗതകുമാരി ടീച്ചറുടെ കവിത ഒറ്റേക്ക്, ആലപിക്കുന്നത് ജ്യോത്സ്ന. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജയ് ജവാൻ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ശാസ്ത്രവീഥി. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ, പത്രവിശേഷം. 9:30 നാട്ടിലെ പാട്ട്. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിലെ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ചലച്ചിത്ര ഗാനങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: കാവ്യധാര. നമസ്കാരം, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ഒ എൻ വി കുറുപ്പിന്റെ കവിത മുത്തച്ഛൻ. ആലപിക്കുന്നു നിത്യാനാഥ് കൊതേരി.
1: ഇവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മെ വിട്ടിവിടേക്കു പോവാനാണല്ലേ.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ONV കുറുപ്പിന്റെ കവിത മുത്തച്ഛൻ, ആലപിച്ചത് നിത്യാനാഥ് കൊതേരി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ്, ആടന്ന് വാങ്ങണ്ടേ, വേറെ എവിടത്തെങ്കിലും പോയി വാങ്ങിക്കോ.
3: അല്ല, എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടന്ന് പ്രശ്നമുണ്ടോ?
2: ആടന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന്റെ ശേഷം വല്യ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
4: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
5: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
4: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
5: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
4: ഫോൺ 9961004648,
5: 9656943321.
6: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്.

0: നിങ്ങളെ വരവേൽക്കുന്നത് അരുമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-400,
1: 7225-900-18. ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: ഇന്ന് ഒക്ടോബർ 8. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ 8 വർഷത്തിലെ 281 ദിനമാണ്. ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനം. 1932 ഇന്നേ ദിവസമാണ് ഇന്ത്യൻ വ്യോമസേന സ്ഥാപിതമായത്. ഒക്ടോബർ 8 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1856 രണ്ടാം ഓപ്പിയം യുദ്ധം തുടങ്ങി. 1862 ഓട്ടോ വൻ ബിസ്മാർക്ക് ജർമ്മൻ ചാൻസലറായി. 1900 ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചന വിരുദ്ധ പോരാട്ടത്തിന് പിന്തുണ അഭ്യർത്ഥിച്ച് മഹാത്മജി ദാദാഭായ് നവറോജിക്ക് കത്തെഴുതിയത്. 1871 ഗ്രേറ്റ് ചിക്കാഗോ ഫയർ എന്നറിയപ്പെടുന്ന ദുരന്തം സംഭവിച്ചു. 1912 ഓട്ടോമൻ ചക്രവർത്തിക്കെതിരെ മോണ്ടനെഗ്രോയുടെ നേതൃത്വത്തിൽ ഗ്രീസ്, ബൾഗേറിയ, സെർബിയ തുടങ്ങിയവരുടെ സംയുക്ത സൈന്യം ഏറ്റുമുട്ടി. ഇതാണ് ഒന്നാം ബാൽക്കൺ യുദ്ധം എന്നറിയപ്പെടുന്നത്. 1919 വേൾഡ്സ് ഫസ്റ്റ് ട്രാൻസ് കോണ്ടിനെന്റൽ എയർ റേസ് USA നിലവിൽ വന്നു. 1948 ലോകത്തിലെ ആദ്യ പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ നടന്നു. 1987 ഇന്ത്യയിൽ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് മത്സരം ആരംഭിച്ചു. അതിനു മുന്നേ പ്രൊഡൻഷ്യൽ കപ്പ് എന്നറിയപ്പെട്ടിരുന്നത് അത്തവണ റിലയൻസ് കപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 2004 കെനിയയിലെ വങ്കാരി മാതായ് സമാധാന നൊബേൽ നേടുന്ന ആദ്യ ആഫ്രിക്കക്കാരിയായി. 2005 കാശ്മീരിൽ 10,000+ പേരുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം സംഭവിച്ചത്. സർഗാത്മകത നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എല്ലിസ് പോൾ ടോറൻസ്. ശരീരത്തിൽ കാണുന്ന കൊളാജിൻ പ്രോട്ടീൻ ഘടന ട്രിപ്പിൾ ഫെലിക്സ് മാതൃകയിലാണെന്ന് കണ്ടെത്തിയ മലയാളി ശാസ്ത്രജ്ഞൻ GN രാമചന്ദ്രൻ. വയലാർ അവാർഡ് ജേതാവും ആശാൻ പ്രൈസ് ജേതാവും ഒക്കെയായിരുന്ന കവി തിരുനെല്ലൂർ കരുണാകരൻ തുടങ്ങിയവരുടെ ജന്മദിനവും. ഹിന്ദി സാഹിത്യ പ്രതിഭ മുൻഷി പ്രേംചന്ദ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി. കവയിത്രി ഹൃദയകുമാരി തുടങ്ങിയവരുടെ ചരമദിനവും ഒക്ടോബർ 8.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അർഹമായ കൂലി കൊടുക്കാത്തവനുമായി അന്ത്യനാളിൽ ഞാൻ ശത്രുതയിലായിരിക്കും. മുഹമ്മദ് നബി.
1: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
2: നീ കളിക്കലേ?
1: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
3: ആ നാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
2: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
3: പോന്നില്ലേ? എന്തിട്ട്?
2: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
3: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
2: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
3: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
2: എന്ത്?
3: മോളെയും കൂട്ടിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
2: ശരിക്കോ?
3: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9 4 0 0 9 4 9 6 9 7 4 1 4 1.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന

0: അത്യാഹിത വിഭാഗം സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0409024710070259000018.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി.
4: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്, ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
4: ഫോൺ 9496420880811933600. CM വിസ്താര,
0: CM വിസ്താര, നെല്ലൂന്നി.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെയും ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനം സമരഭരിതമായി. തെരുവിൽ കിടന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുത്തു. ജനസഞ്ചയം നേതാക്കളെ വലയം ചെയ്തു. സംഘർഷം പടർന്നതോടെ ജനജീവിതം സ്തംഭിച്ചു. പ്രതിപക്ഷ MPമാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കാൻ കോൺഗ്രസ്. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം തലങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ലയണൽ മെസ്സി. അർജന്റീന കുപ്പായത്തിൽ അവസാന മത്സരവും കളിച്ച് വിടവാങ്ങി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 21 കരിയറിൽ 126 57 അസിസ്റ്റുകളും സ്വന്തമാക്കി ലോകകപ്പ് നേടുകയും രണ്ടു വട്ടം ഫൈനലിലേക്ക് ടീമിനെ നയിക്കുകയും ചെയ്തു. ഭവന, വാഹന, വ്യക്തിഗത വായ്പകൾക്കെല്ലാം പലിശഭാരം കൂടാൻ സാഹചര്യമൊരുക്കി. റിസർവ് ബാങ്ക് ഇന്നലെ അടിസ്ഥാന പലിശ നിരക്ക് 0.5% ഉയർത്തി. ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 5.25% നിന്ന് 5.5% ഉയർത്തിയത്. ഒരേ രാസഘടനയുള്ള തന്മാത്രകളുടെ കണ്ണാടി പ്രതിബിംബ രൂപങ്ങളെക്കുറിച്ചുള്ള 100 പഴക്കമുള്ള രഹസ്യം കണ്ടെത്തിയ ഗവേഷണത്തിന് രസതന്ത്ര നൊബൽ. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജപ്പനീസ് ശാസ്ത്രജ്ഞൻ കെൻസോ സോയിക്കുമാണ് ബഹുമതി. കൗമാരക്കുതിപ്പിനൊരുങ്ങി തലശ്ശേരി VR കൃഷ്ണൻ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. പുത്തൻ താരോദയത്തിനായുള്ള കാത്തിരിപ്പിലാണ് കായിക ലോകം. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഒരുക്കം പൂർത്തിയായി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മൂലം വരുമാനം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമരത്തിലേക്ക്. റൂട്ട് പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നും 14 മുൻപത്തെ ടിക്കറ്റ് നിരക്കാണ് ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്നതെന്നും ഫെഡറേഷൻ ആരോപിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാവും. ഇത്തവണ 2 അഷ്ടമി വരുന്നതിനാൽ 10 നവരാത്രി ആഘോഷം. ഈ മാസം 20 ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവം. വ്യാജരേഖകളും ബാങ്കുമായി ബന്ധമില്ലാത്തവരുടെ തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസുകളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സഹകരണ ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലും ഇഡി മിന്നൽ പരിശോധന. പി എം എൽ എ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണിത്. കേന്ദ്ര സേനയുടെ സുരക്ഷയിലാണ് സംഘമെത്തിയത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള രാജ്യത്തിന്റെ പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരുന്നതിനും അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് നീതിപൂർവമാക്കുന്നതിനും വോട്ടർ പട്ടിക ക്രമത്തിലാക്കുന്നതിനും വേണ്ടി നടത്തുന്ന സമരത്തിനൊപ്പം രാജ്യം മുഴുവനുമുണ്ടാകും. കേരളത്തിന്റെ കൂടി പിന്തുണ അറിയിക്കാനാണ് താൻ ഈ സമരത്തിലെത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമരത്തിൽ പങ്കെടുത്ത ശേഷം ബാരക്കമ്പ പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ സൂചകമായി ഒരു മുദ്രാവാക്യവും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചു. നമ്മൾ അത് ചെയ്യും. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ പദവികളിലായി 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ സഭയിൽ പ്രസംഗിക്കുമ്പോഴാണ് മോദി പുതിയ മുദ്രാവാക്യം അവതരിപ്പിച്ചത്. സാധ്യമാകുന്നില്ലെന്ന് മുൻപ് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമായതായി മോദി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉയർന്നുവരുന്ന ജാതി വിഭാഗീയത വലിയ വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 6 ആഴ്ചക്കുള്ളിൽ നിലപാട് അറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച മികച്ച നേട്ടം എങ്ങനെയാണ് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി മാറുന്നതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. കേരളത്തിന്റെ ഈ മികവ് കാരണമാണ് എയിംസിന് ആദ്യ പരിഗണന ലഭിക്കാത്തതെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അഴിമതി തടയൽ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയെന്നും അതിനാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി വേണമെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. പൊതുസ്വത്തിൽ തിരിമറി നടത്തിയതിന് 7 വർഷം വരെ തടവിന് ശിക്ഷിക്കാൻ കഴിയുന്ന PC Act 2 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. യുക്രൈൻ സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി മധ്യസ്ഥത വഹിക്കാനും സാധ്യമായ സംഭാവനകൾ നൽകാനുമുള്ള ഇന്ത്യയുടെ സന്നദ്ധതയ്ക്ക് റഷ്യൻ ഭരണകൂടം നന്ദി അറിയിച്ചു. സമാധാന ചർച്ചകൾക്കായി ഇന്ത്യ 3 ഭാഗങ്ങളുള്ള പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കവെയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്റ്റോവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തെവിടെയിരുന്നും മലയാളിക്ക് കേരള നിയമസഭയിൽ ചോദ്യം ചോദിക്കാം. ഈ നിയമസഭയുടെ വെബ് പോർട്ടലിലാണ് ഇതിന് സൗകര്യമൊരുക്കുന്നത്. രാജ്യത്ത് ആദ്യമായി പൊതുജനങ്ങൾക്കും നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ ഇനി സർക്കാർ അനുമതിയുടെ ദൂരം മാത്രം. പുതിയ കാലത്തോട് ചേർന്നു പോകുന്ന ജനാധിപത്യ പ്രക്രിയയാണ് ആഗ്രഹിക്കുന്നതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ 39-ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് അടുത്ത January 28 to 31 കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ നടക്കും. പ്രബന്ധ അവതരണത്തിനും പോസ്റ്റർ പ്രസന്റേഷനും പങ്കെടുക്കാനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. അവസാന തീയതി November 20. റഷ്യൻ തീരത്തിനടുത്ത് കരിങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള അഫ്രാമാക്സ് റിയോ എണ്ണക്കപ്പലിനു നേരെ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യക്കാരടക്കം മുഴുവൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ആർക്കും പരിക്കില്ല. ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ചൊവ്വാഴ്ചയാണ് റഷ്യയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ സോജിക്ക് സമീപം ആക്രമണമുണ്ടായത്. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇന്നലെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചെന്നാണ് ഹൂതികളുടെ അവകാശവാദം. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. സാമൂഹ്യശാസ്ത്രമേളയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം. IT മേളയിൽ വേങ്ങാട് UP സ്കൂൾ 1-ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂടാളി HSS 1-ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മട്ടന്നൂർ HSS 1-ാം സ്ഥാനവും സാമൂഹ്യശാസ്ത്രമേളയിൽ LP വിഭാഗത്തിൽ കാനാട് LP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരുമായി. സയൻസ് മേള UP വിഭാഗത്തിൽ മട്ടന്നൂർ ഗവൺമെന്റ് UP സ്കൂൾ 1-ാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂടാളി HSS 1-ാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പട്ടന്നൂർ KPC HSS 1-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കായിക വാർത്തകൾ. ഫുട്ബോൾ കാണാൻ ഒരു തലമുറയെ മോഹിപ്പിച്ച, കളിക്കളത്തിൽ സുന്ദര മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ലയണൽ മെസ്സി അർജന്റീനയ്ക്കായി അവസാന മത്സരം കളിച്ച് മൈതാനത്തു നിന്ന് തിരിച്ചു കയറി. ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ ദിവസമാണിതെന്ന് മെസ്സി പറഞ്ഞു. അർജന്റീന

0: ജേഴ്സിയിലെ കാലവും കളിക്കണമെന്നുണ്ട്. എന്നാൽ സമയം എല്ലാവർക്കും ഒരുപോലെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധ്യവുമല്ല. മത്സരത്തിന് ശേഷം വൈകാരികമായിരുന്നു മെസ്സിയുടെ പ്രതികരണം. ഒക്ടോബർ 18 മുതൽ 24 വരെ ജപ്പാനിലെ നാഗോയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിൻ്റൺ താരം പ്രമോദ് ഭഗതും ടെന്നീസ് താരം ഭവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഫ്രാൻസിൽ നടക്കുന്ന ഇന്റർനാഷണൽ യൂറോപ്യൻ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പുകൾക്കുള്ള ഇന്ത്യൻ സൈക്കിൾ പോളോ ടീമിൽ മലയാളികളുടെ പൂർണ്ണ ആധിപത്യം. ഈ മാസം 10-11 തീയതികളിലായി നടക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടി 5-അംഗ ടീമിനെയാണ് തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻ അസറുദ്ദീൻ ഷാ അടക്കം മുഴുവൻ പേരും മലയാളികളാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം സൗഹൃദ മത്സരത്തിൽ റഷ്യയുമായി ഇന്ന് കളിക്കും. 6 മണിക്കാണ് മത്സരം. 2 കളികളാണ് റഷ്യയുമായി ഉള്ളത്. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് ഉൾപ്പെടെ 13 വിഭാഗങ്ങളിലായിരിക്കും ഇത്തവണ മത്സരം. 25 മുതൽ 31 വരെ NIT ക്യാമ്പസിലാണ് മത്സരങ്ങൾ നടക്കുക. ഭിന്നശേഷിക്കാർക്കായുള്ള ഇൻക്ലൂസീവ് ചാമ്പ്യൻഷിപ്പും ഇതിനൊപ്പം സംഘടിപ്പിക്കും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
2: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
3: SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സജീവൻ കുയിലൂർ പാടിയ ഗാനം പുലരിയിൽ സുകൃതമായി.

0: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: എല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC and IGI certified diamonds, 92.5 silver ornaments. Phone 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. 10-ാമത് ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി പരിപാടിയിൽ പ്രദർശിപ്പിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സഹകരണം, നിക്ഷേപം, വിജ്ഞാന കൈമാറ്റം എന്നിവയ്ക്കായി ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ ആഗോളവേദി ഒരുക്കും. ഡിജിറ്റൽ നവീകരണം, വരും തലമുറ കണക്ടിവിറ്റി, സാങ്കേതികവിദ്യയിൽ ഊന്നിയ വളർച്ച എന്നിവയിൽ രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയെ പ്രതിഫലിപ്പിക്കുന്ന സ്കെയിൽ വിത്തൌട്ട് ബൌണ്ടറീസ് എന്നതാണ് മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. ഇന്നലെ ആരംഭിച്ച 4-ദിവസത്തെ പരിപാടി ടെലികോം വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്ന് 1.5 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ 500-ലധികം പങ്കാളികളും പ്രദർശകരും 600 സ്റ്റാർട്ടപ്പുകൾ 900-ത്തോളം ചിന്തകരും ഭാഗമാകും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ സെപ്റ്റംബർ 17 വഡ്നഗറിൽ നിന്ന് കാശിയിലേക്ക് ആരംഭിച്ച സേവാ സങ്കല്പ് ബൈക്ക് യാത്ര വിജയകരമായി സമാപിച്ചു. യാത്രയുടെ സമാപന ചടങ്ങിൽ ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ പങ്കെടുത്തു. 25 വർഷത്തെ പൊതുസേവനം പൂർത്തിയാക്കിയ വേളയിൽ ആശംസകളും സ്നേഹനിർഭരമായ വാക്കുകളും പങ്കുവച്ചതിന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ആത്മവിശ്വാസത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി രാജ്യത്തിന്റെ പരിവർത്തന പ്രക്രിയയിൽ പങ്കുചേരാൻ കോടിക്കണക്കിന് ഇന്ത്യക്കാർ തയ്യാറായതുകൊണ്ടാണ് രാജ്യം ഇത്രയേറെ പുരോഗതി കൈവരിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതിർന്ന ബിജെപി നേതാവ് എൽ കെ അദ്വാനിയെ ന്യൂഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങി. അദ്വാനിയുടെ 10 ആണ്ടുകൾ നീണ്ട പൊതുസേവനവും അദ്ദേഹത്തിന്റെ സംഭാവനകളും മായാത്ത മുദ്രയാണ് പതിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047-ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സേവനങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. ഒക്ടോബർ 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് വാട്ടർ മെട്രോ എന്ന് ഇതേക്കുറിച്ച് ആകാശവാണിയോട് സംസാരിക്കവേ കൊച്ചി സ്വദേശിയായ എഴുത്തുകാരൻ ടി എൻ വേണുഗോപാലൻ പറഞ്ഞു. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: ജി എസ് ടി കൌൺസിലിന്റെ 57-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ചേരും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ജി എസ് ടി സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നടപടികൾ സുഗമമാക്കുന്നതിനും നയപരമായ പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യും. നിയമപരിപാലനത്തിനോ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനോ വേണ്ടിവരുന്ന സമയവും ചെലവും കുറയ്ക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. അടുത്ത ഘട്ടത്തിൽ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ട പരിഷ്കാരങ്ങൾക്ക് 5 തലങ്ങളിലായി നടപ്പാക്കേണ്ട ഒരു പദ്ധതി ഗവൺമെന്റ് നിർദ്ദേശിക്കുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. ഇന്ന് 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം. രാജ്യത്തിന്റെ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിനും വ്യോമസേനയുടെ ധീരരായ ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും സേവനങ്ങളെയും അർപ്പണബോധത്തെയും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേനാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേന പിഴവില്ലാത്തതും സുരക്ഷിതവും കൃത്യവുമായത് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം ഉച്ചകഴിഞ്ഞ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ രാജേഷ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ മത്സര വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്യും. വിജയത്തിലേക്ക് കുറുക്കുവഴികളില്ലെന്ന് ഒട്ടേറെ പേരുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. സിവിൽ സർവീസ് മേഖലയിലേക്ക് താൽപര്യത്തോടെ കടന്നുവരുന്ന എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അവർ പറഞ്ഞു. കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലക്ഷ്യ സ്കോളർഷിപ്പ് പദ്ധതി പ്രവേശനോത്സവവും ഓറിയന്റേഷൻ ക്ലാസും തിരുവനന്തപുരം മണ്ണന്തല അംബേദ്കർ ഭവനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന സംസ്ഥാന ഭിന്നശേഷി അവാർഡിന് നോമിനേഷനുകൾ ക്ഷണിച്ചു. ഗവൺമെന്റ്, സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകിയ തൊഴിൽദാതാക്കൾ, ഭിന്നശേഷി മേഖലയിൽ ശ്രദ്ധേയമായ സേവനം നടത്തുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, എൻജിഒകൾ ഉൾപ്പെടെ 16 വിഭാഗങ്ങളിലായി ആകെ 30 അവാർഡുകളാണ് നൽകുന്നത്. അവാർഡ് മാനദണ്ഡങ്ങൾ, വിശദവിവരങ്ങൾ, അപേക്ഷാ ഫോം എന്നിവ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ബി ബി ജി റാംജി പദ്ധതി കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗ്രാമീണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതിനൊപ്പം നാടിന്റെ വികസനവും സാധ്യമാവുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ബി ബി ജി റാംജി പദ്ധതിയിലൂടെ കാർഷിക മേഖലയിലേക്കും മുന്നേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് കണ്ണൂർ ജില്ലയിലെ കടമ്പൂർ ഗ്രാമം.

0: പഞ്ചായത്ത്. കൃഷിഭവനുമായി ചേർന്ന് 25 സെന്റ് സ്ഥലമുള്ള കർഷകരുടെ ഭൂമിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയുൾപ്പെടെ നട്ടുപിടിപ്പിക്കുന്ന ജോലി ഈ പദ്ധതിയിലൂടെ ഏറ്റെടുക്കുകയാണ്. കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ഇതിലൂടെ നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗിരീശൻ ആകാശവാണിയോട് പറഞ്ഞു.
1: 375 ഇനങ്ങളിലായി പ്രവൃത്തി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റേഷന്റെ ഭാഗമായി നമ്മളിപ്പോ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. വന്യമൃഗങ്ങളുടെ ശല്യം തടയുന്നതിന് വേണ്ടി അവിടെ ജൈവ വേലി കൂടി കെട്ടി സംരക്ഷിക്കുക, അങ്ങനെ ഒരു മാതൃക കാർഷിക തോട്ടങ്ങൾ ഉണ്ടാക്കി തൊഴിലാളികളുടെ തൊഴിൽ വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ പുതിയ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പഞ്ചായത്ത് ഇപ്പൊ നടത്തി വരുന്നത്.
2: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. വിഴിഞ്ഞം തീരക്കടലിൽ കേന്ദ്ര സമുദ്ര ഗവേഷണ കേന്ദ്രം വേവ് റൈഡർ ബോയി സ്ഥാപിച്ചു. സമുദ്ര പ്രവചനം കൃത്യമായി നിർണയിക്കാനും മുന്നറിയിപ്പുകൾ മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് നടത്തുന്ന അക്കാദമിക് ഗവേഷണ പദ്ധതിയുടെ ഭാഗമായാണ് ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത്. ഉപകരണത്തിലൂടെ സമാഹരിക്കുന്ന വിവരങ്ങൾ ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ പ്രവചന പഠനങ്ങൾക്ക് സഹായകരമാകും. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. വിഷ്ണു വിനോദാണ് ടീമിന്റെ ക്യാപ്റ്റൻ. ഈ മാസം 11 മുതൽ 14 വരെ ജംഷഡ്പൂരിൽ ഝാർഖണ്ഡിനെതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. ഝാർഖണ്ഡിന് പുറമെ ഒഡീഷ, ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി സർവീസസ് എന്നിവരടങ്ങുന്ന ശക്തമായ ഗ്രൂപ്പിലാണ് കേരളം ഇത്തവണ മത്സരിക്കുന്നത്. സ്വപ്നിൽ അസ്നോത്കറാണ് ഇത്തവണ കേരള ടീമിന്റെ പരിശീലകൻ. എൻവെസ്റ്റ്നെറ്റ് സെനറ്റ് ട്രോഫി 2026 വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 12:30 മത്സരം. മഹാരാഷ്ട്രയെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കേരളം ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പ്രവർത്തിക്കുന്ന എന്റെ കൂടെ വിശ്രമ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ പരിശോധന നടത്തി. കേന്ദ്രത്തിലെ അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പരിശോധന. കേന്ദ്രത്തിലെ കിടക്കകൾ, ശുചിമുറികൾ, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു. ജീവനക്കാരുമായി സംസാരിച്ച് കേന്ദ്രത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഭിന്നശേഷി പ്രതിഭകളുടെ കലാ ആവിഷ്കാരങ്ങൾക്ക് വെർച്വൽ പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും തിരുവനന്തപുരത്ത് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. അനുയാത്ര രഥം എന്ന പേരിലാണ് സംസ്ഥാനതലത്തിൽ പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. ബിജെപി സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ചേരും. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം മിഷൻ 2029 പദ്ധതികളുടെ ഭാഗമായാണ് യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തേക്കും. സിപിഐഎം വിപുലീകൃത കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗം സമാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിലുണ്ടായ തിരിച്ചടികളെ ആഴത്തിൽ പരിശോധിച്ച് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ദൌർബല്യങ്ങൾ പരിഹരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ് ചർച്ചകളിൽ ഉയർന്നുവന്നതെന്ന് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. GST കൌൺസിലിന്റെ 57th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഒരാഴ്ചയായി നടക്കുന്ന വന്യജീവി വാരാഘോഷം ഇന്ന് സമാപിക്കും. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ മത്സരത്തിന് കേരള ടീമിനെ പ്രഖ്യാപിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचिका ऋचा झा. अथ वार्ताः. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ പ്രശാസനസ്യ പ്രമുഖരൂപേണ നിരന്തര ജനസേവാം കുർവത പഞ്ചവിംശതി വർഷാണി പൂർണാനി കൃതാനി. അസ്മിൻ അവസരെ പ്രധാനമന്ത്രി നവദല്യാം വികസിത ഭാരത സങ്കല്പ സഭാം സംബോധിതവാൻ. സഹ ഉക്തവാൻ യത് ഭാരതം ദൂരദർശി നീതിഭിഃ അഥ കഠിന പരിശ്രമേണ ച 47.5 വർഷ പര്യന്തം വികസിത രാഷ്ട്രസ്യ സ്വപ്നം നിശ്ചിതരൂപേണ സാകാരയിഷ്യതി. വികസിത ഭാരത സങ്കല്പ സഭാം സംബോധയൻ ശ്രീമോദി ഉക്തവാൻ യത് വർത്തമാന പ്രശാസനസ്യ നീതയഃ സർവേഷാം നാഗരികാണാം കൃതേ സമാധാനോപായാനാം പ്രദാനേ കേന്ദ്രിതാഃ സന്തി.
4: सबका साथ सबका विकास यही मेरे लिए सुशासन.

വസ്തു സേവാകർ പരിഷദ സപ്ത പഞ്ചാശത്തമം ഉപവേശനം അദ്യ നവദില്ലിയാം ഭാരത മണ്ഡപം ഇത്യത്ര ആയോജയിഷ്യതി. വിത്തമന്ത്രിണ നിർമല സീതാരമൺ ഇത്യേതസ്യാഹ അധ്യക്ഷതായാം ഭവിഷ്യമാനേ ഉപവേശനെ വസ്തു സേവാകര സംബദ്ധ വിവാദാനാം സമാധാനായ തഥാ ക്രയ സംബദ്ധകര സമായോജനസ്യ പ്രവാഹം സുദൃഢീകർത്തും നീതി സംബദ്ധ പരിഷ്കാരാണാം വിഷയേ ചർച്ച ഭവിഷ്യതി. അസ്യ ഉദ്ദേശ്യം അനുപാലനായ അപേക്ഷിതം സമയം വ്യയഞ്ച ന്യൂനീകരണമസ്തി. വിത്തമന്ത്രാലയസ്യ സൂത്രാനുസാരം പ്രശാസനം വസ്തു സേവാകര വ്യവസ്ഥായാം ആഗാമി പരിഷ്കാരാണാം കൃതെ പഞ്ച സൂത്ര സംബദ്ധ യോജനായാ പ്രസ്താവം പ്രസ്തോഷ്യതി. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ജന്മദിവസസ്യ അവസരാത് സിതംബര മാസസ്യ സപ്തദശ ദിനാങ്കേ ഗുജറാത്തസ്യ വഡനഗരാത് കാശീപര്യന്തം പ്രാരബ്ധ സേവാ സങ്കല്പ ബൈക്ക് യാത്ര ഹ്യഃ സഫലതയാ സമ്പന്ന. ഉത്തരപ്രദേശസ്യ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ ഭാജപാ ദലസ്യ രാഷ്ട്രീയാധ്യക്ഷസ്യ നിതിനനവീനസ്യ ഉപസ്ഥിതൌ ഗുജറാത്തസ്യ വഡനഗരാത് കാശീപര്യന്തം ആയോജിതായാഃ അസ്യാഃ സേവായാത്രായാഃ സമാപന സമാരോഹം സംബോധിതവാൻ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉക്തവാൻ യത് വഡനഗരാത് കാശീപര്യന്തമിയം യാത്ര പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ പഞ്ചവിംശതി വർഷീയം സേവാസങ്കല്പം സമ്മാനയിതും ഏകഃ അവസരഃ അസ്തി. ഭാരതർത്തു വിജ്ഞാന വിഭാഗേന അദ്യ കേരള മാഹെ തമിഴ്നാടു പുഡുച്ചേരി കരായ്ക്കൽ ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ സിക്കിം ചേത്യേതേഷാം സ്ഥലാനാം കേഷുചിത് ക്ഷേത്രേഷു പ്രബലവൃഷ്ടേഃ പൂർവാനുമാനം കൃതമസ്തി. വാർത്താഹ്.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം, ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. കണ്ണൂർ ചെണ്ടയാട് നവോദയ വിദ്യാലയത്തിൽ അടുത്ത അധ്യയന വർഷത്തെ 9+1 ക്ലാസുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഈ മാസം 15 വരെ നീട്ടി. 9 ക്ലാസ്സിലേക്കുള്ള അപേക്ഷ cbseitms.nic.in എന്ന സൈറ്റിലും 1 ക്ലാസ്സിലേക്കുള്ള അപേക്ഷ cbseitms.nic.in എന്ന സൈറ്റിലും ലഭ്യമാണ്. പരീക്ഷാ തീയതി നവംബർ 28. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0490209625. ചിത്രകാരനും നാടക സിനിമാ പ്രവർത്തകനുമായിരുന്ന മുരളി ഏറാമലയുടെ 2nd ചരമ വാർഷികാചരണത്തിന്റെ ഭാഗമായി ഉത്തരമേഖല ഏകപാത്ര നാടക മത്സരം നടത്തുന്നു. ഈ മാസം 24 വൈകിട്ട് 4 മുതൽ പാനൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മത്സരം. 30 മിനിറ്റുകളിൽ അധികരിക്കാത്തതാവണം സ്ക്രിപ്റ്റുകൾ. ഈ മാസം 10 5 മുൻപ് ജനറൽ കൺവീനർ മുരളി ഏറാമല 2nd ചരമ വാർഷികാചരണ കമ്മിറ്റി PR മന്ദിരം PO പാനൂർ എന്ന വിലാസത്തിൽ ലഭിക്കണം. ഫോൺ 9446307361. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിയിൽ ദന്തൽ സർജൻ, സ്റ്റാഫ് നഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ്, ദന്തൽ ഹൈജീനിസ്റ്റ്, അഡോളസെന്റ് ഹെൽത്ത് കൌൺസിലർ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.aarogyakeralam.gov.in. അപേക്ഷ 16 വൈകിട്ട് 5 നാഷണൽ ഹെൽത്ത് മിഷൻ ഓഫീസിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497270909920. ജില്ലയിൽ സർക്കാർ സ്ഥാപനത്തിൽ ഭിന്നശേഷി കാഴ്ച വൈകല്യമുള്ളവർക്കായി സംവരണം ചെയ്ത അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. ഈ മാസം 15 മുൻപ് പ്രൊഫഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരായി രജിസ്റ്റർ ചെയ്യണം. ഇവരുടെ അഭാവത്തിൽ മറ്റ് ഭിന്നശേഷി വിഭാഗക്കാരെ പരിഗണിക്കും. എടയന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജിയോഗ്രഫി വിഷയത്തിൽ താൽക്കാലിക അധ്യാപകന്റെ ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 23 രാവിലെ 10:30. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. KSEB നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ ഇരിട്ടി ഡിവിഷൻ ഓഫീസിൽ PM സുരംഖിർ പദ്ധതിയിൽ പുതുതായി സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ രജിസ്ട്രേഷൻ നടത്തും. ചിറക്കുനി മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ ഈ മാസം 19, 20, 21 തീയതികളിൽ നവരാത്രി ആഘോഷം സംഘടിപ്പിക്കും. ചിറക്കര കുഴിപ്പങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഈ മാസം 11 ആരംഭിക്കും. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 2025 December 31 വരെ തൊഴിലാളി പെൻഷൻ, കുടുംബ പെൻഷൻ, സാന്ത്വന പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
5: ഞാൻ TVSന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
4: ഏയ്, അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ.
6: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
4: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
6: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
5: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
4: എന്താ നീ ഒരു കാര്യം ചെയ്യും, കൊതേരി ഏക്കെ മുട്ടിച്ച് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
6: പോകാം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
4: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനയെ കൊണ്ടുപോകുള്ളു. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
6: ഏയ്, എനിക്കെന്താ പ്രശ്നം?
4: ആ പിന്നെന്നാ?
7: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
8: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
9: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
8: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
9: യെസ്,
8: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
9: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
8: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836.
9: 9447371836.
8: 8078502836.
10: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
11: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ,

0: സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ. പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 20 വർഷക്കാലം രാജ്യത്തിനു വേണ്ടി സൈനിക സേവനമനുഷ്ഠിച്ച ചിറ്റാരിപ്പറമ്പിലെ വിമുക്ത ഭടനായ ശ്രീ KV പ്രഭാകരക്കുറുപ്പിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: റേഡിയോ മലബാറിന്റെ ഇന്ന് നമ്മുടെ ഈ ജയ് ജവാൻ പരിപാടിയിൽ നമുക്ക് അതിഥിയായിട്ട് ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ ശ്രീ KV പ്രഭാകരക്കുറുപ്പാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അതുപോലെ തന്നെ ആദരവോടെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാറിന്റെ സൈനിക ജീവിത അനുഭവങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സാറിന്റെ ഫാമിലി, സ്വദേശം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
2: എൻ്റെ സ്വദേശം ചിറ്റാരിപ്പറമ്പ്, ചെള്ളത്തവാലി. ഞാൻ 1964 ആർമിയിൽ ചേർന്നത്. അതിനുശേഷം ട്രെയിനിങ് ചെയ്ത് അത് ഓരോരോ യൂണിറ്റിലിങ്ങനെ 4, 5, 6 വർഷം ഇങ്ങനെ മാറി നിന്ന് അവിടുന്ന് പോസ്റ്റിംഗ് പോയി. അങ്ങനെ ഒരു 1984 റിട്ടയർമെൻ്റ് ആയി. ബാറിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു പാകിസ്ഥാൻ. ബാറിൽ 1964 ചൈന ആ സമയത്ത് ആ ബോർഡറിലുണ്ടായിരുന്നു.
1: സാർ, ഈ ഒരു സൈനിക ജീവിതത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു?
2: നാട്ടിൽ ജോലി ഇല്ല, അതുകൊണ്ട് സൈനികത്തിലേക്ക് മാറി. ജോയിൻ ചെയ്തു.
1: എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാ, എന്നിട്ട് എവിടെ നിന്നാണ് ആദ്യ പോസ്റ്റിംഗ്, അതെല്ലാം ഒന്ന് പറയാൻ പറ്റുമോ?
2: ഞാൻ ആക്ച്വലി എൻ്റെ വീട് പനൂരായിരുന്നു, എൻ്റെ അമ്മയുടെ വീട്. അവിടുന്ന് ഹൈസ്കൂൾ പാസ്സായി, അതിന് ശേഷമാണ് ഞാൻ മിലിറ്ററിയിലേക്ക് വന്നത്. അതിന് ശേഷം പിന്നെ കല്യാണം കഴിച്ചു. ഭാര്യ ചിറ്റാരിപ്പറമ്പായിരുന്നു, 2 കുട്ടികളുണ്ട്. മകളെ കല്യാണം കഴിച്ചു, മകൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ 1993 കഴിഞ്ഞ് ഞാൻ റീഎംപ്ലോയ്ഡായി. 2000 അവിടുന്ന് റിട്ടയർമെന്റ് ആയി.
1: ഇപ്പൊ സാറ് പറഞ്ഞു 2 വാറിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്, ആ ഒരു അനുഭവം നമ്മുടെ ശ്രോതാക്കളോട് ഷെയർ ചെയ്തൂടെ?
2: സർവീസ് ചെയ്യാനും ഞാൻ ആക്ച്വലി അങ്ങനെ യുദ്ധത്തിൽ നിന്ന് പോയിരുന്നില്ല. ഞാൻ യുദ്ധം കയറി ആയിരുന്നു സർവീസ് ചെയ്തത്. അതുകൊണ്ടാലും ബൗണ്ടി ചെയ്ത് ഇങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. യുദ്ധത്തിനൊന്നും പോയിട്ടില്ല.
1: സാറ്, യുദ്ധത്തിലെ ആ ഒരു കൂടെ ഉള്ളവര് അതിന്റെ ഒരു അനുഭവങ്ങളൊക്കെ നിങ്ങളെ ഒരു ക്യാമ്പിലും അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും
2: പറയാനുണ്ടോ? അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഞാൻ അനുഭവത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അവിടെ പങ്കെടുക്കേണ്ട അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സർവീസ് ചെയ്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള എന്റെ ജോലി.
1: കമ്മ്യൂണിക്കേഷൻ വിങ്ങിലായിരുന്നു സാറ്. അതുപോലെ ഈ ഒരു പട്ടാളത്തില് സെലക്ഷൻ കിട്ടി എന്ന് അറിഞ്ഞപ്പോഴും വീട്ടുകാരുടെ ഒരു സമീപനം എന്തായിരുന്നു?
2: വീട്ടുകാരുടെ സമീപനം ഒന്നും ഉണ്ടായിരുന്നില്ല. ജോലി കിട്ടാത്തോണ്ട് പോയതല്ല.
1: എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു സാർ?
2: 20 വർഷം സർവീസ് ചെയ്തു.
1: 20 വർഷം എവിടെയൊക്കെയായിരുന്നു പോസ്റ്റിംഗും കാര്യങ്ങളൊക്കെ?
2: അത് ഞാൻ ട്രെയിനിങ് സെന്റർ ജബൽപൂരായിരുന്നു, സിഗ്നൽ ട്രെയിനിങ് സെന്റർ ജബൽപൂർ. അവിടുന്ന് പോസ്റ്റിംഗ് ജയ്സ്പൂർ. അവിടെ 4 വർഷം സർവീസ് ചെയ്തതിന് ശേഷം

0: 56 API വഴിയാണ് പോവാ ലെറ്റർ ആരും കാണിക്കില്ലത്. ഇങ്ങനെയാണ് ലെറ്റർ അയക്കുക.
1: ലീവിനൊക്കെ വന്നപ്പോഴെങ്കിലും ലീവ് കഴിയുന്നതിന് മുന്നേ തിരിച്ചു പോവേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ടായിട്ടില്ല.
1: വേറെന്തൊക്കെയാണ് ജവാൻ എന്ന രീതിയിൽ പറയാനുള്ളത്?
0: ജവാനുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല കാര്യം. പക്ഷേ ഞങ്ങൾ ആ സമയത്ത് ആ ട്രെയിനിങ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു അത്രേ ഉള്ളൂ.
1: സ്കൂൾ കാലഘട്ടത്തില് ഇപ്പം NCC അതുപോലത്തെ പരിപാടികളിലൂടെ എല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇതിനോടുള്ള ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ സാറിന്റെ കാലഘട്ടത്തില് സ്കൂൾ കാലഘട്ടത്തില് അങ്ങനെ എന്തെങ്കിലും സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്?
0: അങ്ങനെയുള്ള സംഘടനകളൊന്നും ഞാൻ അംഗത്വം എടുത്തിട്ടില്ല. ഞാൻ സ്കൂളിൽ ജീവിതം കഴിഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നെ സെലക്ഷൻ പോയി.
1: നമ്മുടെ ഈ ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നത് ശരിക്കും പട്ടാളക്കാർ തന്നെയാണ് അല്ലെ? ഇപ്പം പല രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ അവസരത്തിൽ അങ്ങേക്ക് സ്വയം തോന്നുന്നത്? അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്?
0: വാറിന്റെ അവസരത്തിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലിറ്റർ റൂമിൽ ഇങ്ങനെ ഇരിക്കൂ. അത്രല്ലാണ്ട് എന്തെങ്കിലും ഓരോ സമയത്താ പോവാ ജോലി ചെയ്യാ വരുക. അങ്ങനെയുള്ള സംഗതിയാണ്.
1: ചലഞ്ചിങ് ആയിട്ടുള്ള എന്തിനെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരെ? കമ്മ്യൂണിക്കേഷൻ
0: ഇല്ല.
1: മേലധികാരികളെല്ലാം നല്ല സപ്പോർട്ടീവ്
0: ആയിട്ടുണ്ടാവും.
1: മക്കള് ഏത് പാതയിലാണ്? അവരെന്താ ചെയ്യുന്നത്? അങ്ങയുടെ പാതയിൽ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ?
0: ആരും പിന്തുടരുന്നില്ല. സിവിൽ ജോലിയാണ്.
1: ഇപ്പോഴ് അങ്ങ് തെരഞ്ഞെടുത്ത സൈനിക ജീവിതത്തെ അഭിമാനം തോന്നുന്നുണ്ടോ?
0: അഭിമാനം തോന്നുന്നുണ്ട്.
1: താങ്ക് യു സർ. കാരണം ഇത്രയും സമയം നമ്മളോടെ നമ്മുടെ ശ്രോതാക്കളോട് അങ്ങയുടെ ഒരു സൈനിക ജീവിത അനുഭവങ്ങള് പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം.
2: പ്രിയ ശ്രോതാക്കളെ, 20 വർഷക്കാലത്തെ തന്റെ സൈനിക സേവന കാലത്തെ അനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവെക്കുകയായിരുന്നു ചിറ്റാരിപ്പറമ്പിലെ വിമുക്ത ഭടനായ ശ്രീ KV പ്രഭാകരക്കുറുപ്പ്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ, പ്രക്ഷേപണ പരമ്പര.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോം 0492-471-4000, 7224-9001-8.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
5: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റ് ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. GST കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൗദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ വിശദമായി. ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് IMC 2026 പ്രമേയം. ടെലികമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നിവയിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പുരോഗതി സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കും. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 57th GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ജോയിന്റ് സ്കോട്ട് ഫോർ ഹെൽത്ത് ജോഷ് ടീമുകൾക്ക് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യഘട്ടത്തിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിലുള്ള ജനകീയ മുന്നേറ്റം ശക്തിപ്പെടുത്തുന്നതിനും ക്ഷയരോഗമുക്ത ഭാരതം എന്ന സന്ദേശം താഴെത്തട്ടിലേക്ക് എത്തിക്കുന്നതിനുമായി 11 സംസ്ഥാനങ്ങളിലെ 55 ജില്ലകളിലാണ് ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിതര നയങ്ങൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിസ്കോൺസിനിലെ മിൽവാക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ചർച്ചകൾക്ക് ശേഷമാണ് 15 പ്രമുഖ സാമ്പത്തിക ശക്തികൾ കരാറിൽ ഒപ്പുവച്ചത്. വിപണിയുടെ സ്വാഭാവികത തകർത്തുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങളിലെ അമിത ഉൽപ്പാദനം ഒഴിവാക്കാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അന്താരാഷ്ട്ര സൌരസഖ്യം പോലെയുള്ള സംരംഭങ്ങളിലൂടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിലിന്ന്. 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് തുടക്കമിട്ടത്. സൌരോർജ്ജം ഉപയോഗിച്ച് ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നതിന് സൌരസഖ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് ഈ ദർശനം എങ്ങനെ പ്രവർത്തനത്തിലേക്ക് പരിണമിച്ചുവെന്നതിന്റെ ഉദാഹരണമായി കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസിനെ പരിചയപ്പെടുത്തുന്നു. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ 2023 April 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. 15 റൂട്ടുകളിലായി 10 ദ്വീപ് സമൂഹങ്ങളെ 78 കിലോമീറ്ററോളം വരുന്ന ശൃംഖലയിൽ ബന്ധിപ്പിക്കാനാണ് കൊച്ചി വാട്ടർ മെട്രോ ലക്ഷ്യമിടുന്നത്. എയർ കണ്ടീഷൻ ചെയ്ത ബാറ്ററി ബോട്ടുകളും ആധുനിക ടെർമിനലുകളുമാണ് പദ്ധതിയുടെ സവിശേഷത. October 2 77 ലക്ഷത്തിലേറെ പേരാണ് വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത്. നഗരത്തിന്റെ ജലപാതകളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി പരിസ്ഥിതി സൌഹൃദ പൊതുഗതാഗതത്തിന്റെ പുതിയ അധ്യായം കുറിക്കുകയാണ് കൊച്ചി വാട്ടർ മെട്രോ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമായ September 17 ഗുജറാത്തിലെ വഡ്നഗറിൽ നിന്നാരംഭിച്ച സേവാ സങ്കൽപ് ബൈക്ക് യാത്ര ഇന്നലെ സമാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സേവാജ്യോതി ബൈക്ക് റാലിയും പൊതുസമ്മേളനവും നടന്നു. ശക്തൻ നഗറിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ടൌൺഹാളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റ് തിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി സജിത് ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. രാജ്യം ഇന്ന് 94-ാമത് വ്യോമസേനാ ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന അജേയവും കുറ്റമറ്റതും കൃത്യതയുള്ളതും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി വ്യോമസേനാ ദിന പരേഡ്, പ്രദർശനം, വ്യോമാഭ്യാസ പ്രകടനം തുടങ്ങിയവ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ജാഗ്രതയോടെയും ദൃഢനിശ്ചയത്തോടെയും രാജ്യത്തെ സംരക്ഷിക്കാൻ വ്യോമസേന എപ്പോഴും സജ്ജമാണെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ അമൃത്പ്രീത് സിംഗ് ആകാശവാണിയിലൂടെ നൽകിയ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂർ സംയോജിത വ്യോമാക്രമണങ്ങളുടെ നിർണായക ശക്തി തെളിയിച്ചതായും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനുള്ള സേനയുടെ പ്രാപ്തിയും ശേഷിയും പ്രകടമാക്കിയതായും അദ്ദേഹം പറഞ്ഞു. വായുശക്തി അഭ്യാസങ്ങൾ, വിവിധ ഉഭയകക്ഷി അഭ്യാസങ്ങൾ, ഡ്രോണത്തോൺ, തരംശക്തി എന്നിവയുൾപ്പെടെ ഈ വർഷത്തെ പ്രധാന നാഴികക്കല്ലുകളിലൂടെ വ്യോമസേന യുദ്ധ സജ്ജത പരിശോധിക്കുകയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രവർത്തന പദ്ധതികൾ അതിവേഗം ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തെയും മനുഷ്യരാശിയും സംരക്ഷിക്കാൻ ഇന്ത്യൻ വ്യോമസേന മുൻനിരയിലുണ്ടെന്നും എയർ ചീഫ് മാർഷൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷം. ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹൂത്തികൾ സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങൾ ആക്രമിച്ചു. 3 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അബ്ഹ വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 പേരും കിംഗ് ഖാലിദ് വിമാനത്താവളത്തിൽ

0: നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരാളുമാണ് കൊല്ലപ്പെട്ടത്. അതേസമയം യമന്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തെ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി ഹൂതി നേതാക്കൾ അറിയിച്ചു. എന്നാൽ യമൻ ഭരണകൂടം ഇത് നിഷേധിച്ചു. റഷ്യ യുക്രൈൻ വിഷയത്തിൽ ചർച്ചകളും നയതന്ത്രവുമാണ് മുന്നോട്ടുള്ള വഴി എന്നതാണ് ഇന്ത്യൻ നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും ഒരു പ്രശ്നത്തിനും യുദ്ധക്കളത്തിൽ പരിഹാരം കണ്ടെത്താനാകില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: On the issue of Ukraine conflict, India has consistently maintained that dialogue and diplomacy are the way forward. You are aware of our position. Prime Minister on multiple occasions has expressed that this is not an era of war and no solution lies in the battlefield. In Bishkek, as you would recollect, when he met President Putin, he did note and underline that time has come for endless war to now give way to end of war.
0: റഷ്യൻ സൈന്യത്തിലുള്ള അവശേഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി തുടർച്ചയായി ബന്ധപ്പെട്ടു വരികയാണെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന WTT ഗ്രാൻഡ് സ്മാഷ് ടേബിൾ ടെന്നീസിൽ ഇന്ത്യൻ താരങ്ങൾ സെമിയിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ മനുഷ് ഷായും ദിയ ചിതാലയും റൊമാനിയൻ സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ജപ്പാനിലെ ഐചി നഗോയയിൽ ഈ മാസം 18 മുതൽ 24 വരെ നടക്കുന്ന ഏഷ്യൻ പാരാഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പാരാലിമ്പിക്സ് ചാമ്പ്യന്മാരായ പ്രമോദ് ഭഗത്തും ഭാവന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ഇന്ന് ഔദ്യോഗിക യാത്രയയപ്പ് നൽകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷാ ഖഡ്സെ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന വകുപ്പിന്റെ ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ദേശീയ മുൻഗണനകളിൽ കൂട്ടായ ഉത്തരവാദിത്തം ഉറപ്പാക്കുക, കേന്ദ്ര സംസ്ഥാന സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ഉച്ചകോടികളുടെ പരമ്പരയിലെ രണ്ടാമത്തേതാണിത്. മെച്ചപ്പെട്ട പോഷണവും പ്രാരംഭ വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിന് അംഗൻവാടി കേന്ദ്രങ്ങളെ പുനഃക്രമീകരിക്കുക, കുട്ടികളുടെ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തുക, സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുക, പ്രധാന പദ്ധതികളുടെ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിച്ച് സ്ത്രീ ശാക്തീകരണം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഉച്ചകോടിയുടെ പ്രധാന വിഷയങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിരുകളില്ലാത്ത വളർച്ച ഇത്തവണത്തെ പ്രമേയം. GST കൌൺസിലിന്റെ 57th യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഗോള വിപണിയിൽ കൃത്രിമ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന വിപണിതര നയങ്ങൾ തടയുന്നതിനുള്ള കരാറിൽ അമേരിക്കയോടൊപ്പം ഇന്ത്യയും മറ്റ് 13 രാജ്യങ്ങളും ഒപ്പുവച്ചു. രാജ്യം 94th വ്യോമസേനാ ദിനം ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. സൌദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങളിൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നടത്തിയ ആക്രമണത്തിൽ 3 മരണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശാസ്ത്രവീഥിയിലേക്ക് സ്വാഗതം. ഇന്ന് ശാസ്ത്രവീഥിയിൽ ആമകളെ കുറിച്ച് കേൾക്കാം. അവതരിപ്പിക്കുന്നത് വിജയകുമാർ ബ്ലാത്തോർ.
1: ആമയും മുയലും തമ്മിൽ നടന്ന മത്സര ഓട്ടത്തോളം രസിപ്പിച്ച വേറൊരു കഥയുണ്ടാവും എന്ന് തോന്നുന്നില്ല. അഹങ്കാരിയും അമിത ആത്മവിശ്വാസക്കാരനുമായിട്ടുള്ള മുയൽ ഈ പന്തയത്തിനിടയിൽ അല്പസമയം കിടന്നുറങ്ങി വിശ്രമിച്ചപ്പോൾ ആമ പതുക്കെയാണെങ്കിലും നടന്ന് മത്സരം വിജയിച്ച കഥ. ആമ വളരെ പതുക്കെ മാത്രം നടക്കാൻ കഴിയുന്ന ഒരു ജീവിയാണെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഇതുവരെയും ഒരു ആമയെ കാണാത്തവർക്ക് പോലും അറിയാം. ഹെയറുകൾ എന്ന് വിളിക്കുന്ന കാട്ടുമുയലുകൾ നല്ല ഓട്ടക്കാരാണെന്നും അറിയാം. പരാജയം ഉറപ്പുണ്ടായിട്ടും എന്തായിരിക്കും ആമയെ ഈ മത്സരത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക എന്നതായിരുന്നു എൻ്റെ ചെറുപ്പകാലത്തെ വലിയ സംശയം. പിന്നെ വലുതായപ്പോൾ ഇത് വെറും കഥയല്ലേ എന്ന് സമാശ്വസിക്കുകയും ചെയ്തു. ആമ ഇഴയും പോലെ എന്ന് നമ്മുടെ സർക്കാർ ഫയലുകളെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും ആമകൾ അത്ര പതുക്കെ സഞ്ചരിക്കുന്ന ജീവികളെയല്ല. കരയാമങ്ങൾ ഒച്ചിഴയും പോലെ ഒന്നുമല്ല നടക്കുക. എന്നാലും ആ പേര് ദോഷം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഒരു സെക്കൻഡിൽ 28 സെന്റിമീറ്റർ എന്ന വേഗതയിൽ സഞ്ചരിച്ച ഒരു ആമയുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്ന ആമയുടെ ഗിന്നസ് റെക്കോർഡുള്ളത് ബർട്ടി എന്ന പേരുള്ള ആഫ്രിക്കൻ ലെപ്പേർഡ് ടർട്ടോയിസ് ആണ്. അതുപോലെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ നമുക്കറിയുന്ന ജീവി ഒരു ആമയാണ് ഈ 2025 191 വയസ്സ് പൂർത്തിയായ ജോനാഥൻ എന്ന ആമ. സെയിന്റ് ഹെലീന ദ്വീപിലെ സംരക്ഷണത്തിൽ കഴിയുന്ന സീഷെൽസ് ജയന്റ് ടർട്ടോയിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു ആമ. അൾട്രാ ബാക്കിലസ് ജൈജാന്റിയ എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം. അതിൻ്റെ സബ്സ്പീഷീസിൽ പെട്ടതാണ് ഈ ഒരു ആമ. നമ്മുടെ സംസ്കാരത്തിൽ, കഥകളിൽ, മതങ്ങളിലും ഒക്കെ ആമകൾ പല രൂപത്തിൽ വരുന്നുണ്ട്. അമൃതനായിട്ട് ദേവാസുരന്മാർ പാലാഴി മതനം നടത്തിയപ്പോൾ മന്ദരപർവ്വതത്തെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് നിന്നത് ഒരു ആമയായിരുന്നു എന്നാണ് കഥ. വിഷ്ണുവിൻ്റെ ഒരു അവതാരമായിട്ടൊക്കെയാണ് ഈ കൂർമ്മത്തെ കണക്കാക്കുന്നതെങ്കിലും എന്തോ പൊതുവെ ആർക്കും വലിയ മതിപ്പൊന്നും ഇല്ലാതെ ഒരു ജീവി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ആമ. പല ആളുകളും പണ്ട് ആമകളെ ചുട്ടു തിന്നാറുണ്ടായിരുന്നു. പല രോഗങ്ങൾക്കും ഇതിൻ്റെ മാംസം വളരെ മികച്ചതാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിപ്പോഴറിയാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സംരക്ഷിത ജീവിയാണ് ആമ. അവയെ കൊല്ലുന്നതോ കൈകാര്യം ചെയ്യുന്നതോ കയ്യിൽ കരുതുന്നതോ പോലും കുറ്റകരമാണ്. പഴയകാലത്ത് ആമകളെ ചുട്ടുതിന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രസകരമായിട്ടുള്ള കഥയുണ്ട്. അതിൽ നിന്നാണ് അത്രേ ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന ഒരു ശൈലി നമ്മുടെ ഭാഷയിൽ വന്നത്. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് അവസാനം കുറ്റത്തിൽ നിന്ന് ഒഴിയാൻ ശ്രമിക്കുന്നവരെ സൂചിപ്പിക്കാനാണ് ഈ ഒരു പ്രയോഗം, ഈ ശൈലി ഉപയോഗിച്ചിരുന്നത്. ഈ കരിയാമകളെ മലർത്തിക്കടത്തി കഴിഞ്ഞാൽ അതിന് പെട്ടെന്നൊന്നും തിരിഞ്ഞു മറിഞ്ഞ് പഴയതുപോലെ നടന്നു പോകാൻ പറ്റില്ല എന്ന് നമുക്കറിയാമല്ലോ. കാലുകൾ വായിൽ ചുഴറ്റി മലർത്തിയിട്ടേ കൂറയെ പോലെ ഇതിങ്ങനെ കുറേ നേരം പിടക്കുകയാണ് ചെയ്യുക. ഒരു കള്ളസ്വാമി കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് തമസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടുത്ത് സന്ധ്യക്ക് നാടോടികളൊക്കെ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആമകളെ അവർ ചുട്ടു തിന്നാൻ ശ്രമിക്കുകയായിരുന്നു. വിറകൊക്കെ എടുത്തു വെച്ച് ആമയെ അതിൻ്റെ മുകളിൽ എടുത്തു വെച്ച് തീ കത്തിക്കുമ്പോഴേക്കും ആമ പതുക്കെ നടന്നു പോയി കളയും. എത്ര ശ്രമിച്ചിട്ടും ആമയെ ചുടാൻ ഇവർക്ക് പറ്റുന്നില്ല. അപ്പോഴവർ കേൾക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കള്ളസ്വാമി നാമം ചൊല്ലുന്നതിൻ്റെ ഇടയിൽ ആമയെ ചുടുമ്പോൾ മലർത്തിയിട്ട് ചുടണം, ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് ചൊല്ലി എന്നാണ് കഥ. അതായത് ഇതിനെ എങ്ങനെയും ചുട്ടു കിട്ടിയാൽ അതിൻ്റെ ഒരു പങ്ക് തനിക്കും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ഉപായം പറഞ്ഞു കൊടുക്കുന്നത്. എങ്കിലും ഒരു ജീവിയെ കൊല്ലുന്നതിന് ഞാനൊന്നും കൂട്ടുനിന്നില്ല എന്ന് സ്വയം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും കൂടി പറയുന്നത്. ആമ എന്ന് മലയാളത്തിലൊരു വാക്ക് മാത്രമേ ഉള്ളെങ്കിലും ലോകത്ത് അങ്ങനെ ഒറ്റൊരു വിധത്തിൽ നിർവചിക്കാൻ പറ്റുന്ന ആമകളല്ല ഉള്ളത്. ടർട്ടിൽ, ടർട്ടോയിസ്, ടെറാപ്പിൻ എന്നിങ്ങനെ പല പേരുകളിൽ ആമകളുണ്ട്. സാധാരണയായിട്ട് കരയിൽ ജീവിക്കുന്നവയാണ് ടർട്ടോയിസുകൾ എന്ന് പറയുക. അല്ലാതെ എല്ലാ ആമകളെയും കൂടിയിട്ടും ചിലപ്പോൾ ടർട്ടിൽ എന്ന് പറയും. അതിനർത്ഥം എല്ലാ ടർട്ടോയിസുകളും ടർട്ടിലുകളാണ്, പക്ഷേ എല്ലാ ടർട്ടിലുകളും ടർട്ടോയിസ് ആകണമെന്നില്ല. ഇതും കൂടാതെ പല രാജ്യങ്ങളിലും ഈ ടർട്ടിൽ, ടർട്ടോയിസ് എന്ന് പറയുന്ന വാക്കുകളുണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ആമകളാണ് എന്നുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട്. ഇനി ആമ എന്ന് കേൾക്കുമ്പോഴൊക്കെയും നമ്മുടെ ഒരു ധാരണ അതിൻ്റെ തല ഉള്ളിലേക്ക് വലിച്ച് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ജീവി എന്നാണല്ലോ. പക്ഷേ എന്നാൽ ലോകത്തിലെ എല്ലാ ആമകൾക്കും ഈ ഒരു കഴിവില്ല. അതുപോലെ തന്നെ എല്ലാ ആമകൾക്കും ഉറപ്പുള്ള ഈ കവചം മൂടി ഉണ്ടാകുമെന്നാണ് നമ്മുടെ ധാരണ. അതും ഇല്ല. ടെസ്റ്റുഡീൻസ് എന്ന് പറയുന്ന ഓർഡറിൽപ്പെട്ട പുറത്ത് കവചമുള്ള തരം ഉരഗങ്ങളെയാണ് നമ്മൾ പൊതുവെ ആമകൾ എന്ന് വിളിക്കുക. നേരത്തെ പറഞ്ഞല്ലോ ടട്ടിൽ എന്ന് പൊതുവായിട്ട് കരയിലും വെള്ളത്തിലും ഒക്കെ ജീവിക്കുന്ന ആമകളെയൊക്കെ സൂചിപ്പിക്കാൻ പറയാറുണ്ടെങ്കിലും എന്നാലും പൊതുവെ ടട്ടിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ളത്തിൽ ജീവിക്കുന്ന, വെള്ളത്തിനോട് ചേർന്നിട്ടുള്ള കരയിലും ഒക്കെ കുറേശ്ശെ ജീവിക്കുന്ന തരം ആമകളെയാണ്. പൂർണ്ണമായിട്ടും കരയിൽ മാത്രം ജീവിക്കുന്നവരെ ടർട്ടോയിസ് എന്ന് തന്നെയാണ് വിളിക്കുക. നിലവിൽ ലോകത്തെങ്ങുമായിട്ട് 360 ഇനം ആമകളുണ്ട്. ഇനി ടെർട്ടിലുകൾ എന്നത് പ്രധാനമായിട്ടും വെള്ളത്തിൽ ജീവിക്കുന്നവയാണെന്ന് പറഞ്ഞല്ലോ. അവയിൽ തന്നെ ശുദ്ധജലത്തിൽ മാത്രം ജീവിക്കുന്നവയും കടൽ ജലത്തിൽ ജീവിക്കുന്നവയും വ്യത്യസ്തമായിട്ടുണ്ട്. അവയിൽ തന്നെ ഉറപ്പുള്ള കവചങ്ങൾ ഉള്ളവയുമുണ്ട്, മൃദുവായിട്ടുള്ള കവചങ്ങൾ ഉള്ളവയുമുണ്ട്. നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ, ചതുപ്പുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ വെള്ളത്തിൽ സാധാരണയായിട്ട് ടർട്ടിലുകളെ കാണുക. അതിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ, നനവുള്ള സ്ഥലങ്ങളിലൊക്കെയും ഇവ കരയിലും ഇടക്കൊക്കെ വന്ന് നടക്കുന്നത് കാണാം. എന്നാൽ കടലിലുള്ള ടർട്ടിലുകൾ, സീ ടർട്ടിലുകൾ, അതിൽ പെണ്ണ് കരയിൽ ഒരിക്കലേ കയറുന്നുള്ളൂ, അത് മുട്ടയിടാൻ വേണ്ടി മാത്രമാണ്. അതുപോലെ ടോർട്ടോയിസുകൾ എന്ന് പറയുന്നത് കരയിൽ ജീവിക്കുന്നവയാണ്. അവയെ നമുക്ക് കാട്ടിലും പുൽമേടുകളിലും മരുഭൂമികളിലും ഒക്കെ കാണാം. നമുക്ക് ചിത്രങ്ങളിലും വീഡിയോകളിലും ഒക്കെ കണ്ട് വളരെ പരിചിതമായതാണല്ലോ ഗാലപ്പഗോസിലെ ഭീമൻ കരയാമകൾ. അതുപോലെ തന്നെ വമ്പൻ വലിപ്പമുള്ള കടലാമകളുമുണ്ട്. എന്നാൽ വളരെ ചെറിയ, വളരെ പ്രത്യേകതകളുള്ള ആമകളുണ്ട്. അത്തരത്തിലുള്ള ടർട്ടിലുകളെ ടെറാപ്പിനുകൾ എന്നാണ് വിളിക്കുക. അവ ശുദ്ധജലത്തിലും ഊരുവെള്ളത്തിലും ഒക്കെ ജീവിക്കുന്നവയാണ്. ചില കഥകളിലും കാർട്ടൂണുകളിലും ഒക്കെ ആമകൾ അവയുടെ പുറന്തോട് അഴിച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ വീട് പോലെ ഒരു കൂട് പോലെയാണ് അത് എന്നുള്ള വിധത്തിലുള്ള ചിത്രങ്ങളൊക്കെ വരച്ചിട്ട് നമുക്ക് കാണാറുണ്ട്. അത് അഴിച്ചു വെച്ചപ്പോഴും വേറെ ആരോ എടുത്തു കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് കഥകൾ കാണും. അല്ലെങ്കിൽ സ്വന്തം വീടും കൊണ്ടാണ് നടക്കുന്നത് ആമകൾ എന്നുള്ള വിധത്തിലൊക്കെ ചിത്രകഥകൾ കാണും. എന്നാൽ അങ്ങനെയൊന്നുമല്ല. അതായത് ഇത് വേറെ തന്നെയുള്ള ഒരു കൂടിനുള്ളിൽ ഇവയുടെ ശരീരം നിൽക്കുകയല്ല ചെയ്യുന്നത്. ഈ പുറന്തോട് അതിൻ്റെ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. നട്ടലും അതിലെ അസ്ഥികളും വാരിയലുകളും ഒക്കെ പ്രത്യേക വിധത്തിൽ വികസിച്ചിട്ട് രൂപാന്തരം സംഭവിച്ചിട്ടാണ് ഈ പുറം കവചം ഉണ്ടാകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ മേൽമൂടി അതിന് ഊരാനൊന്നും പറ്റില്ല. അതില്ലാതെ ആമയില്ല. നിരവധി ശൽക്കങ്ങൾ ചേർന്നിട്ടാണ് ഈ ആമ തോടുണ്ടാകുന്നത്. കരയാമകൾ എന്ന് വിളിക്കുന്ന ടോർട്ടോയിസുകൾക്ക് കരയിലാണല്ലോ അവ സഞ്ചരിക്കുക. അപ്പോൾ ഏതെങ്കിലും വലിയ മൃഗങ്ങളൊക്കെ ഇതിനെ ചവിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ആനയാകാം, അല്ലെങ്കിൽ കാട്ടുപോത്താകാം, ഏത് ജീവിയുമാകാമല്ലോ. അപ്പോൾ ഭാരമുള്ള ജീവികൾ ചവിട്ടിയാലും അതിൻ്റെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തൊന്നും വരാതെ വിധത്തിലുള്ള ഒരു ഡോമിൻ്റെ രൂപത്തിലാണ് ഈ ആമ കൂടുണ്ടാകുക. നമുക്കറിയാം ആർച്ചുകൾ പാലങ്ങളുടെയൊക്കെ അടിയിൽ പണ്ട് ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ജനലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആർച്ച് രൂപത്തിൽ പണിയുമല്ലോ കല്ലൊക്കെ വെച്ചിട്ട്. അതിൻ്റെ മുകളിൽ എത്ര ഭാരം വന്നാലും ആ അരികുകളിലേക്കായിരിക്കുമല്ലോ അതിൻ്റെ ഫോഴ്സ് പോവുക. അത്തരത്തിൽ ഈ ഡോമിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ജീവി കുളമ്പ് കൊണ്ട് ചവിട്ടിയാലും അതിൻ്റെ ഭാരം മുഴുവൻ അരികുകളിലേക്ക് വിതരണം ചെയ്ത് ഈ ആമക്കൊന്നും പറ്റാതെ വിധത്തിൽ അവയെ സംരക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു രൂപമായിരിക്കും ഈ ഡോമുകൾക്ക് ഉണ്ടാകുക. അതേസമയം വെള്ളത്തിൽ ജീവിക്കുന്ന ടർട്ടിലുകൾക്ക് നീന്തലിന് സഹായിക്കുന്ന വിധത്തിലുള്ള സ്ട്രീം ലൈൻ ആയിട്ടുള്ള കുറച്ചുകൂടി പരന്ന തരത്തിലുള്ള തോടുകളാണ് ഉണ്ടാവുക. അതുപോലെ ആമത്തോടിൻ്റെ കട്ടിയിലും പല ഇനങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. എല്ലാ ആമത്തോടുകളും പാറ പോലെ ഉറച്ചതല്ല. ടർട്ടിലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമുള്ള ലെതർ ബാക്ക് കടലാമകൾ 8 അടിയോളം നീളവും 1000 കിലോയോളം ഭാരവുമൊക്കെയുള്ളവയായിരിക്കും. ഇവർക്ക് കട്ടിയുള്ള അസ്ഥി കൊണ്ടുള്ള കവചമില്ല. അതുപോലെ നമ്മൾ ഉഭയജീവികൾ എന്നാണ് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന പല ജീവികളെയും വിളിക്കുക. അതിൽ പ്രധാനമായിട്ടും നമുക്ക് പരിചയമുള്ളത് തവളകളാണ്. പക്ഷേ ആമ വെള്ളത്തിലും കരയിലും ജീവിക്കുമെങ്കിലും അതൊരു ഉഭയജീവി അല്ല, അതൊരു ഉരഗമാണ്. വെള്ളത്തിലുള്ള ഓക്സിജൻ നേരിട്ട് ഉപയോഗിച്ചല്ല അവ ശ്വസിക്കുന്നത്, നമ്മളെപ്പോലെ തന്നെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനാണ്. അതുകൊണ്ട് കടലാമകളായാലും വളരെ ആഴത്തിലൊക്കെ അവ ഇരതേടുമെങ്കിലും ഇടക്കൊക്കെ പുറത്തു വന്ന് ഈ അന്തരീക്ഷ വായു ശ്വസിക്കുക തന്നെ വേണം. അതായത് അധിക നേരമൊന്നും സാധാരണയായിട്ടുള്ള ആമകൾക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പറ്റില്ല. എങ്കിലും കടലാമകളിൽ ചിലവർക്ക് വളരെയധികം സമയം വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പറ്റും. ചില ഇനങ്ങൾക്ക് അവയുടെ മലദ്വാരവും മൂത്രദ്വാരവും ലൈംഗിക അവയവവും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ക്ലോയക്ക എന്ന് പറയുന്ന ഭാഗത്ത് കൂടെ വെള്ളത്തിൽ നിന്ന് തന്നെ അല്പം ഓക്സിജനൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇതിനെ പൃഷ്ഠം കൊണ്ട് ശ്വസിക്കുന്നവർ എന്നും വിളിക്കാറുണ്ട്. അതേപോലെ തന്നെ വടക്കേ അമേരിക്കയിലുള്ള ചില ഇനം മൃദു കവച, സോഫ്റ്റ് ആയിട്ടുള്ള കവചമുള്ള ടർട്ടിലുകൾ അവയുടെ ഈ പുറം തോടിനുള്ളിലൂടെയും കുറേശ്ശെ ഓക്സിജൻ കൈമാറ്റം ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാൽ തന്നെ അവർക്ക് കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ മുങ്ങിക്കഴിയാൻ പറ്റും. നമ്മൾ മനുഷ്യരൊക്കെ ഇങ്ങനെ ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തെ ഉയരാനും താഴാനും ഒക്കെ സഹായിക്കുന്നത് നമ്മുടെ ഉദരത്തെയും ഉരസിനെയും വേർതിരിക്കുന്ന ഡയഫ്രം എന്ന് പറയുന്ന ഒരു പാളിയാണല്ലോ. ആമയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉറപ്പുള്ള, അങ്ങനെ വികസിക്കാനൊന്നും പറ്റാതെ പുറം കവചമുള്ളതിനാൽ തന്നെ ആമയുടെ ശ്വസനത്തിനും ചില വ്യത്യാസങ്ങളുണ്ട്. ഉദരപേശികളാണ് ചുരുങ്ങിയും നിവർന്നും ഒക്കെ ശ്വസനത്തിന് സഹായിക്കുന്നത്. ശീതരക്ത ജീവികളാണ് ഇത്തരത്തിലുള്ള ഉരഗങ്ങൾ എന്നറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ശരീരതാപം നിയന്ത്രിക്കാനും ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാനുമൊക്കെ ഇടയ്ക്ക് വെയിൽ കാഞ്ഞ് ശരീരം ചൂടാക്കണം. കടലാമകളൊക്കെ അതുകൊണ്ട് തന്നെ നീന്തലിനിടയിൽ കുറേ സമയം ഇങ്ങനെ മുകളിൽ വന്ന് വെയിൽ കായും. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ ആഴ തണുപ്പുകളിലേക്ക് ഊളിയിടുന്നതിന് മുമ്പ് കുറേ സമയം മുകൾ ഭാഗത്ത് ചൂട് പിടിച്ച വെള്ളത്തിൽ ഇങ്ങനെ കഴിയുകയും ചെയ്യും. കരയാമകളും ശുദ്ധജല ആമകളും ഒക്കെ ഇത്തരത്തിൽ ബാസ്കിംഗ് എന്ന് പറയുന്ന ഒരു വെയിൽ കായൽ പരിപാടി ചെയ്യും. പുഴക്കരകളിലെ മരക്കമ്പുകളിലും പാറകളുടെ മുകളിലും കുളക്കടവുകളിലും ഒക്കെ ഇത്തരത്തിൽ ആമകൾ വെയിൽ കായാൻ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. കൂടാതെ ധാരാളം പരാദങ്ങൾ ഇവയുടെ പുറത്തും അകത്തും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാകും. നിരവധി ഫംഗസുകളും ശരീരത്തിൽ ഉണ്ടാകും. ഇവയുടെയൊക്കെ വളർച്ച കുറക്കാനും മട്ടകളെ പോലെയുള്ളവയൊക്കെ ഇവരുടെ പുറകുവശത്തൊക്കെ കടിച്ചു പിടിച്ച് ജീവിക്കുന്നത് ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ട്, അവയൊക്കെ ചൂട് പിടിപ്പിച്ചിട്ട് പുറത്തേക്ക് ചാടിക്കാനും ഒക്കെ വേണ്ടിയിട്ടും ഈ ബാസ്കിംഗ് ഇവ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലെത്താത്ത ആഴക്കിണറുകളിലുള്ള ആമകളുടെ ജീവിതം അത്ര സുഖകരമല്ല, നമ്മൾ വിചാരിക്കുന്ന പോലെ സുരക്ഷിതവുമല്ല. അവർക്ക് അല്പം വെയിൽ കിട്ടുക തന്നെ വേണം. അപ്പം അത്തരത്തിലുള്ള വളരെ ആഴമുള്ള കിണറുകളിൽ ആമകളുണ്ടെങ്കിൽ അവയെ പുറത്ത് ഏതെങ്കിലും കുളത്തിലേക്ക് മാറ്റുന്നതാണ് ശരിയായ ഒരു നടപടി. അപ്പോൾ ആമകളുടെ കാലുകൾ നോക്കുന്നതാണ് അവ ടർട്ടിലുകളാണോ ടൊട്ടോയിസുകളാണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. കരയാമകളുടെ ടൊട്ടോയിസുകളുടെ ഒക്കെ കാലുകൾ ആനകളുടെ കാലു പോലെയാണ് ഉണ്ടാകുക, നടക്കാൻ സഹായിക്കുന്ന വിധത്തിൽ. എന്നാൽ ശുദ്ധജലത്തിലൊക്കെ കഴിയുന്ന ടർട്ടിലുകളുടെ വിഭാഗത്തിൽപ്പെട്ടവയുടെ ഒക്കെ കാലുകളുടെ വിരലുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ള പാട പോലെയുള്ള ഒരു ഭാഗമുണ്ടാകും, ഇത് തുഴയാൻ സഹായിക്കുന്നതാണ്. എന്നാൽ കടലാമകളെ സംബന്ധിച്ചിടത്തോളം അവയുടെ കാലുകൾ കൈകൾ ഒക്കെ പൂർണ്ണമായിട്ട് ഒരു തുഴ പോലെ പരിണമിച്ചവയാണ്. പലപ്പോഴും പെണ്ണാമകൾക്ക് ആൺ ആമകളെക്കാളും കൂടുതൽ വലിപ്പമുണ്ടാകും. മുട്ടയിടാനുള്ള സൗകര്യത്തിനായിട്ടും ഇണചേരാനുള്ള സൗകര്യത്തിനുമായിട്ട് വാലിൻ്റെ പിൻഭാഗവും ഉയർത്തിയോ താഴ്ത്തിയോ ഒക്കെയാണ് പിടിക്കുക എന്നതൊക്കെ ആണിലും പെണ്ണിലും ചില വ്യത്യാസങ്ങളുണ്ടാകും. എല്ലാ ആമകളും തല ഉള്ളിലേക്ക് വലിച്ചു കയറ്റാൻ പറ്റുന്നവയാണ് എന്നാണല്ലോ പൊതുവിശ്വാസം. ആമയെന്നാൽ തല ഉള്ളിൽ വലിച്ചു കയറ്റും, എന്നാൽ അങ്ങനെയല്ല. എന്നാൽ തല വലിച്ചു കയറ്റാതെ അരികുകളിലേക്ക് മുൻകാലുകളുടെ ഇടയിലേക്ക് മടക്കി വെച്ച് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു രീതിയാണ് പല ആമകൾക്കുമുള്ളത്. ഇങ്ങനെ കാലിനിടയിലേക്ക്

0: കുളിപ്പിച്ച് മടക്കി വെക്കുന്നവരെ പ്ലിയോഡിറ എന്നാണ് പറയുക. എന്നാൽ തല പൂർണ്ണമായിട്ട് ഉള്ളിലോട്ട് വലിച്ച് ചുരുക്കാൻ പറ്റുന്നവരെ ക്രിപ്റ്റോഡിറ എന്നും പറയും. വളരെ നീളമുള്ള കഴുത്തുള്ള ജിറാഫിനും നമുക്കും ഒക്കെ കശേരുക്കളുടെ എണ്ണം 7 മാത്രമാണെന്നറിയാമല്ലോ. അതേപോലെ എത്ര നീളമുള്ള ആമയുടെ കഴുത്തിലും 8 കശേരുക്കൾ അസ്ഥികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പൊതുവെ ആമകളെല്ലാം സസ്യബുക്കുകളാണ്, എങ്കിലും ചില ഇനങ്ങളൊക്കെ മിശ്ര ബുക്കുകളും കൂടിയാണ്. വിരകളെയും പലതരം ഷഡ്പദങ്ങളെയും അഴുകിയ ശവശരീരവും കൂടാതെ ചിലപ്പോൾ മറ്റുള്ളവരുടെ വിസർജ്യവും ഒക്കെ ആമകൾ ഭക്ഷണമാക്കും. വെള്ളത്തിൽ ജീവിക്കുന്ന ആമകളായിട്ടുള്ള ടർട്ടിലുകൾ പലപ്പോഴും സസ്യഭാഗങ്ങൾ കൂടാതെ ചെറു ജീവികളെയും കൂടി ഭക്ഷിക്കും. ഇവക്കുള്ളിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവ് ആമകൾക്കുള്ളതിനാൽ തന്നെ കുറേ നാളൊക്കെ ഭക്ഷണമില്ലാതെയും ഇവർക്ക് ജീവിക്കാനാവും. കടലാമകൾ ഉപ്പുവെള്ളം കുടിച്ചും ലവണാംശം കൂടുതലുള്ള സസ്യങ്ങൾ തിന്നും ഉള്ളിൽ അധികരിക്കുന്ന ഉപ്പ് കണ്ണിനോട് ചേർന്നുള്ള ചില പ്രത്യേക ലവണഗ്രന്ഥികൾ ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്ക് കളയുന്നത്. അതിനാൽ കരയിൽ കയറിയ കടലാമകളുടെ കണ്ണിൽ നിന്നും കൊഴുത്ത ഉപ്പുവെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് കണ്ടിട്ട് ആമകൾ കരയുകയാണ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. എല്ലാതരം ആമകളും കരയിൽ മണ്ണിലോ മണലിലോ ഒക്കെ കുഴി കുഴിച്ചിട്ടാണ് മുട്ടയിടുക. കടലാമകളിൽ അതിനാൽ പെണ്ണാമകൾ മാത്രമാണ് ഈ മുട്ടയിടേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ട് കരയിൽ കയറുക. കരയാമകൾ ഉറച്ച മണ്ണ് മുൻകൈകൾ കൊണ്ട് കുഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മൂത്രമൊഴിച്ച് നനക്കാറുമുണ്ട്. ചിലയിനം കരയാമകൾ കരയിലുള്ള ചില ജീവികളുടെ ആനകളുടെ ഒക്കെ പിണ്ടം പോലെയുള്ള കാഷ്ടത്തിലും ചിലപ്പോൾ മുട്ടയിട്ട് വെക്കാറുണ്ട്. പാമ്പുകളുടെ മുട്ടകൾ പോലെ മൃദുവല്ല ഇവയുടെ മുട്ടയുടെ തോട്, പക്ഷിമുട്ടകൾ പോലെ ഉറപ്പുള്ളതാണ്. പുറന്തോട് ഉറപ്പുള്ള ആമകളിടുന്ന മുട്ടകൾ അല്പം നീണ്ട് ഉരുണ്ട രൂപത്തിലാണ് ഉണ്ടാകുക. എന്നാൽ മൃദു കവചക്കാരുടെ മുട്ടകൾ ഗോളാകൃതിയിലാണ് ഉണ്ടാകുക. പല സ്പീഷീസുകൾക്കും മുട്ട വിരിയാനെടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. 30 to 40 ദിവസം വരെയും ചിലപ്പോൾ മാസങ്ങളും എടുക്കും. കൂട്ടമായി ഏറെ എണ്ണം മുട്ടകൾ ഒന്നിച്ചിട്ട് ഒരു കുഴിയിലിട്ട് വെക്കും. കുഴി കുഴിച്ച് മുട്ടയിട്ടതിൻ്റെ ശേഷം ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അത് മണ്ണിട്ട് മൂടാൻ ഇവർ മറക്കാറില്ല. ഇവരുടെ കാലടി പാടുകൾ പോലും മായ്ച്ചിട്ടാണ് ഇവർ കടലിലേക്ക് തിരിച്ചു പോവുക. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് മുട്ടയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തെ ചൂടാണ്. അതായത് മുട്ടയിട്ട് വെച്ചിരിക്കുന്ന കുഴിയിലെ ചൂടാണ് കുഞ്ഞുങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ മുൻകൂട്ടി ഈ ഓരോ മുട്ടകളിലും ആണും പെണ്ണുമായിട്ട് വേർതിരിയുന്നില്ല. കുഴിയിലെ ചൂട് 30 ഡിഗ്രി സെന്റിഗ്രേഡിലും വളരെ കുറവാണെങ്കിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ഭൂരിഭാഗവും ആണായിരിക്കും. എന്നാൽ 31.5 ഡിഗ്രിക്ക് മുകളിലാണ് കുഴിയിലെ ചൂടെങ്കിൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളുടെ ഭൂരിഭാഗവും പെണ്ണായിരിക്കും. ഇവക്കിടയിലുള്ള ചൂടാണെങ്കിൽ ആണും പെണ്ണും ഒക്കെ ഏകദേശം തുല്യവുമായിരിക്കും. അതായത് ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ ആമകളുടെ സെക്സ് ആണും പെണ്ണും തമ്മിലുള്ള അനുപാതത്തെ തീരുമാനിക്കുന്നതിൽ വലിയ ഘടകമായി മാറിക്കഴിഞ്ഞു. അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാക്കുകയും ചെയ്യും. പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ കുഴിയിലെ ചൂട് മാത്രമല്ല, ചില ജനിതക ഘടകങ്ങൾ കൂടി ഇവയുടെ കുഞ്ഞുങ്ങളുടെ ആണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട് എന്ന് തന്നെയാണ്. എങ്കിലും ഈ കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു. മൺസൂൺ കാലത്തൊക്കെ പുഴക്കരയിലെ മണലിൽ ഇവർ ഇട്ടുവെച്ചിരിക്കുന്ന മുട്ടകളുടെ മുകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ആ സമയത്ത് മുട്ടകൾ വിരിയാതെ വെള്ളമിറങ്ങുന്നത് വരെ മുട്ടകൾ കാത്തിരിക്കും എന്നുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. മുട്ടയുടെ ഉള്ളിൽ നിന്നും ആമക്കുഞ്ഞുങ്ങൾക്ക് മുട്ടത്തോട് പൊട്ടിക്കാനായിട്ട് മൂക്കറ്റത്ത് കുഞ്ഞരിപ്പല്ല് പോലെയുള്ള ഉറപ്പുള്ള ഒരു മുനയുണ്ടാവും. അതുപയോഗിച്ചിട്ട് മുട്ടത്തോട് അകത്തു നിന്ന് കുത്തി പൊട്ടിച്ചിട്ടാണ് ആമക്കുഞ്ഞുങ്ങൾ പുറത്തു വരിക. മുട്ടത്തോടിനുള്ളിൽ നിന്നും പുറത്തു വന്നാൽ ഉടനെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറിക്കഴിയാനുള്ള പ്രത്യേക കഴിവുകൾ ഇവർക്കുണ്ടെങ്കിലും പലപ്പോഴും ധാരാളം കുഞ്ഞുങ്ങൾ ഇരപിടിയന്മാരുടെ വായിലാകുകയാണ് ചെയ്യുക. കടലാമകൾ മുട്ടയിടാനായിട്ട് അതിദീർഘ സഞ്ചാരങ്ങൾ നടത്തിയിട്ട് സുരക്ഷിതമായിട്ടുള്ള തീരങ്ങളിൽ സ്ഥിരമായിട്ട് എത്താറുണ്ട്. ഇത്തരത്തിൽ നീലേശ്വരത്തും കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിലും കൊളാവി കടപ്പുറത്തും ഒക്കെ എല്ലാ വർഷവും കടലാമകൾ മുട്ടയിടാനായിട്ട് വരാറുണ്ട്. ഇവിടങ്ങളിലൊക്കെയുള്ള ആമ സംരക്ഷണ പ്രവർത്തകർ ഇത്തരത്തിലുള്ള മുട്ടകൾ ശേഖരിച്ചു വെച്ചിട്ട് അവ വിരിയുന്നത് വരെ കാത്തുനിന്ന് വിരിഞ്ഞതിന് ശേഷം സുരക്ഷിതമായിട്ട് ഇവ കടലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, ഇവിടെ ഇങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന പെണ്ണാമ കുഞ്ഞുങ്ങൾ വളർന്ന് മുതിർന്നതിൻ്റെ ശേഷം വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇതേ തീരത്തേക്ക് മുട്ടയിടാനായിട്ട് മടങ്ങി വരും എന്നുള്ളതാണ്. ഇങ്ങനെ താൻ ജനിച്ച തീരം ഏതെന്ന് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചിട്ട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് ഇവ തിരിച്ചു വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോഴും വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കരയാമകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിപ്പമുള്ള വ്യത്യസ്തരായിട്ടുള്ള കരയാമകളുണ്ട്. ഡാർവിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് ഏറ്റവും പരിചയമായിട്ടുള്ള ഗാലപ്പഗോസ് ഭീമൻ ആമകൾക്ക് 100 കിലോയിലധികം ഭാരവും 4 അടിയിലേറെ നീളവും ഉണ്ടാവും. എന്നാൽ 7 സെന്റിമീറ്ററിൽ കുറവ് മാത്രം നീളമുള്ള ചെർസോബിയസ് സിഗ്നേറ്റസ് പോലുള്ള സ്പെക്കിൾഡ് കേപ്പ് ടോർട്ടോയിസ് പോലെയുള്ള ഇനങ്ങളുമുണ്ട്. അൾഡാബ്ര ജയന്റ് ടോർട്ടോയിസ് എന്ന് പൊതുവെ പറയുന്ന അൾഡാബ്രാക്കിലീസ് ജൈജാൻഡ എന്ന വിഭാഗത്തിൽപ്പെട്ടവയാണ് ഏറ്റവും കൂടുതൽ ആയുസുള്ളതായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റിയിട്ടുള്ളത്. അതിൽപ്പെട്ടതായിരുന്നു അദ്വൈത എന്ന് പറയുന്ന കൽക്കത്തയിലെ അലിപൂർ സൂളജിക്കൽ പാർക്കിലുണ്ടായിരുന്ന ആമ. അതിന് 2006 മരിക്കുമ്പോൾ 255 വയസ്സായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അതായത് ഒരുവിധം എല്ലാ കരയാമകൾക്കും നീണ്ട ആയുസ്സുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. കടലാമകളിൽ ഏറ്റവും വലിപ്പമുള്ളത് ലെതർ ബാക്ക് ടർട്ടിലുകളാണ്. അവക്ക് ചിലതിന് 1000 കിലോ വരെ ഒക്കെ ഭാരമുണ്ടാവും. ആമകളുടെ തലച്ചോർ വളരെ ചെറുതാണ്. മധ്യ ദക്ഷിണ അമേരിക്കയിലൊക്കെ കാണപ്പെടുന്ന ചെങ്കാലൻ ആമകളുടെ തലച്ചോറിൽ ഹിപ്പോകാമ്പസ് എന്ന ഭാഗം കാണാനേ ഇല്ല. നമ്മൾ മനുഷ്യരിലെ വികാരങ്ങൾ, ഓർമ്മകൾ, പഠനം തുടങ്ങിയവയൊക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് ഈ ഹിപ്പോകാമ്പസ് എന്ന് പറയുന്ന ഭാഗം. ഈ ഭാഗം ഒട്ടും ഇല്ല എന്ന് എക്സ്പെരിമെന്റൽ ബയോളജിയുടെ സ്ഥാപകനായിട്ട് വാഴ്ത്തപ്പെടുന്ന ഇറ്റാലിയൻ ഫിസിഷ്യനും നാച്ചുറലിസ്റ്റുമായ ഫ്രാൻസെസ്കോ റീഡി 17-ാം നൂറ്റാണ്ടിൽ കരയാമകളുടെ തലച്ചോറ് നീക്കം ചെയ്തിട്ട് പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിൽ ഒരാമ തലച്ചോറ് ഇല്ലാതെ 6 മാസം ജീവിക്കുകയും ചെയ്തു. ഒരാമയുടെ തല പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റിയിട്ടും അത് 23 ദിവസം ജീവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂർമ്മബുദ്ധി എന്ന ഒരു പ്രയോഗം നമ്മുടെ ഭാഷയിലുണ്ടല്ലോ. ആമയുടെ സ്ഥിത ബുദ്ധി ഉള്ളവർ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ വാദിക്കാറുണ്ട്. ഏത് ബുദ്ധി എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും. വേണമെങ്കിൽ ഏത് സാഹചര്യത്തിലും വെള്ളത്തിലും കരയിലും ജീവിക്കാനുള്ള ബുദ്ധി എന്ന് ന്യായം പറയാം. എന്നാൽ കൂർമ്മത അല്ലെങ്കിൽ കൂർത്ത ബുദ്ധി അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് കൂർമ്മബുദ്ധി എന്ന് ഉപയോഗിക്കുന്നതെന്നും അത് കൂർമ്മം എന്ന ആമയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും ചില ഭാഷാ പണ്ഡിതർ പറയാറുണ്ട്. എന്തൊക്കെയായാലും 1968 സെപ്റ്റംബറിൽ റഷ്യയിൽ നിന്നുള്ള 2 ആമകളായിരുന്നു ബഹിരാകാശത്തെത്തി ചന്ദ്രനെ വലം വെച്ച് സുരക്ഷിതമായിട്ട് ഒരു തകരാറുമില്ലാതെ ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യത്തെ ജീവികൾ. ട്രാവൻകൂർ ടർട്ടോയിസ് എന്ന് വിളിക്കുന്ന കാട്ടാമ, നക്ഷത്രാമ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ സ്റ്റാർ ടർട്ടോയിസ് എന്നിവരാണ് നമ്മുടെ കേരളത്തിൽ കാണുന്ന കരയാമകൾ. അതായത് നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരിക്കലും ഒരു കരയാമയെ കണ്ടിരിക്കാൻ സാധ്യതയില്ല. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ടോർട്ടോയിസിനെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് മുഴുവൻ ടർട്ടിലുകളാണ്. ഇന്ത്യൻ നക്ഷത്രാമ എന്ന് വിളിക്കുന്ന ആമ വളരെയധികം വംശനാശ ഭീഷണിയിലുള്ള ഒരു ആമയാണ്. അതിന് വലിയ തോതിലുള്ള പെറ്റ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ആനിമൽ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇവ ശബ്ദമുണ്ടാക്കില്ല. ഇവരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാലും കൈയും കെട്ടിയതിൻ്റെ ശേഷം പെട്ടിയിൽ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം എന്നുള്ള ചില പ്രത്യേകതകളാണ് ഈ പാവങ്ങളുടെ ഈ സ്വഭാവങ്ങളാണ് ഇവക്ക് വലിയ ഭീഷണിയായത്. ഇത്തരം ജീവികളുടെ മാംസത്തിന് വലിയ ഔഷധ മൂല്യമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണ മാത്രമല്ല, ഇവയെ കയ്യിൽ വെച്ചാൽ സൗഭാഗ്യങ്ങൾ വീട്ടിലേക്ക് പറന്നു വരും എന്നുള്ള ഒരു വലിയ മണ്ടത്തരം കൂടിയാണ് ഇത്തരം ജീവികൾക്ക് വേണ്ടി ആളുകൾ വലിയ തോതിൽ പണം മുടക്കുന്നത്. ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്ന നക്ഷത്രാമകളെ കയ്യിൽ കരുതുകയോ അവയെ കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നത് വലിയ കുറ്റമാണ്. ഇന്ത്യൻ ബ്ലാക്ക് ടർട്ടിൽ എന്ന് വിളിക്കുന്ന കാരാമകളെയാണ് നമ്മൾ സാധാരണമായിട്ട് എപ്പോഴും കാണുന്ന ആമകൾ. അതൊരു ടർട്ടിലാണ്, മെലനോക്കിലിസ് ട്രിജുവ എന്ന ശാസ്ത്രനാമമുള്ള ആമ. വളരെ അപൂർവമായിട്ടുള്ള ഒരു ടർട്ടിലാണ്. കണ്ണിന് ചുറ്റും ചുവപ്പ് നിറമുള്ള ചൂരലാമ, കൊച്ചിൻ ഫോറസ്റ്റ് കെയിൻ ടർട്ടിൽ, വിജയാക്കിലിസ് സിൽവാറ്റിക്ക എന്ന ശാസ്ത്രനാമമുള്ള ചൂരലാമ. കൂടാതെ വെള്ളാമ, ഭീമനാമ, ചിത്രയാമ, ലെയ്ത്തിൻ്റെ ആമ എന്നീ ആമകളും കേരളത്തിലുണ്ട്. ലോകത്തിലെ 7 ഇനം കടലാമകളിൽ 5 ഇനവും നമ്മുടെ തീരത്തോട് ചേർന്നിട്ടുള്ള കടലുകൾ കാണാറുണ്ട്. ഏറ്റവും ചെറിയ കടലാമയായിട്ടുള്ള ഒലിവ് റീഡ്ലി കടലാമ, പച്ചക്കടലാമ, ഗ്രീൻ സീ ടർട്ടിൽ, കോലാമ അല്ലെങ്കിൽ തോൽപ്പുറകൻ കടലാമ, ലെതർ ബാക്ക് സീ ടർട്ടിൽ, ലോഗർ ഹെഡ് എന്നിവയാണ് നമ്മുടെ കടലിൽ കാണുന്ന കടലാമകൾ. ഔഷധ ഗുണമുണ്ടെന്ന തെറ്റിദ്ധാരണ മൂലമാണ് വളരെ പ്രാധാന്യമുള്ള പല ആമകളെയും ഇപ്പോഴും ആളുകൾ പിടിച്ച് ഭക്ഷണമാക്കുന്നത്. കൂടാതെ വളരെയധികം അന്ധവിശ്വാസങ്ങളും ഇത്തരത്തിലുള്ള ആമകളെ കുറിച്ചിട്ടുണ്ട്. വളരെ പാവങ്ങളായിട്ടുള്ള ഈ ജീവികൾ നമ്മുടെ പരിസ്ഥിതിയിൽ അവയുടേതായിട്ടുള്ള വലിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നവയാണ്. അവ ഇനിയും ഇതുപോലെ ബാക്കിയാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളും ഭാഗവാക്കാകണം.
1: ശാസ്ത്രവീഥിയിലൂടെ ആമകളെ കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് വിജയകുമാർ ബ്ലാത്തൂർ. ഇന്നത്തെ ശാസ്ത്രവീഥി ഇവിടെ പൂർണ്ണമാകുന്നു.
2: ശാസ്ത്രവീഥി, ശാസ്ത്രപഥങ്ങളിലൂടെ ഒരു സഞ്ചാരം.
3: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീസ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ്കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
4: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ

0: ഹരിലത ഹോസ്പിറ്റൽ ചാലോ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943321.
2: ഈ തോട് ഇന്നോണ്ട് വൃത്തിയാക്കി തീരുവാ എന്റെ ശാന്തേ.
3: നമ്മണി ഇന്ന് തന്നെ തീർക്കണോ? അല്ലപ്പ, കഴിഞ്ഞ മാസത്തെ തൊഴിലുറപ്പിന്റെ കൂലി കിട്ടി നിങ്ങക്കല്ലോ?
4: എനക്ക് കിട്ടിയില്ലല്ലോ, എന്റെ ബാങ്കിൽ വന്നിട്ടുണ്ട്. നീ നോക്ക് പോയിട്ട്,
3: എന്നാ പോയി നോക്കാം.
4: ഒന്നും കൂടി പോയി നോക്ക്.
3: അല്ലപ്പ, അങ്ങ ഇന്റെ മോളെ പാട്ട് ഇന്നലെ ആ റേഡിയോ കേട്ടിനല്ലോ, അയ്യല്ലൂരിലെ റേഡിയോല്.
2: ഓളെ മോളെ പാട്ട് മാത്രമൊന്നുമല്ല, മുരളിയിലെ ചെക്കന്റെയും കൂട്ടരെല്ലാം പാട്ടുണ്ടേനും പോലും റേഡിയോല്.
4: ഇപ്പൊ നാട്ടിലെല്ലാവർക്കും പാടാൻ പറ്റും പോലും.
3: അതാരെ വരുന്ന് അതിലേക്ക് കൂടി ആ ഒരു ബാഗെല്ലെടുത്തിട്ട്
4: മോളെടുന്ന.
5: ഞാൻ അയ്യല്ലൂരെ റേഡിയോ സ്റ്റേഷനിന്നാ.
2: ഓ, റേഡിയോന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവരിങ്ങെത്തിയല്ല.
5: നിങ്ങള് പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
3: കേക്കലുണ്ട്, കേക്കലുണ്ട്.
5: പാട്ട് പാടാറുണ്ടോ? പാട്ടൊക്കെ ഇഷ്ടാണോ?
2: പാട്ട് ഇഷ്ടാന്ന്, പാട്ട് കേക്കലെല്ലാം ഉണ്ട്. പങ്കല്ലാണ് പാടുവപ്പ.
4: പണ്ട് ഞാൻ നാട്ടിക്ക് പോകുമ്പോ പാടുന്ന പാട്ടല്ലാണ്ട് വേറെ എന്ത് പാട്ടാടോ ഞാൻ പാടല്?
3: പങ്കെ വെറുതെ പറയല്ലേ, നീ കഴിഞ്ഞ ആഴ്ചയും കൂടി പാടുന്ന ഞാൻ കേട്ടു.
4: ഏ, ഞാൻ നാട്ടിക്കുള്ള പാട്ടും അല്ലാണ്ട് വേറെ എങ്ങനെയൊന്നും പാടില്ലപ്പ.
2: എന്നാ നാട്ടിക്കുള്ള പാട്ട് പാടി കൊടുക്കണ്ടേ പങ്കെ?
4: നമുക്ക് പാടാൻ തോന്നില്ല രമണി.
2: ആ, എല്ലാവർക്കും കൂടെ അങ്ങ് പാടാ.
4: ഉച്ചി

0: എനിക്ക് ഓർമ്മയില്ല.
1: ഓർമ്മയില്ല, നാട്ടീരം പിടിച്ച് കൊറേ ആയില്ലേ. നമ്മളെ മധുവിന്റെ വീട്ടിലെ പണി കഴിഞ്ഞില്ലെന്നോന്ന് ആശാരി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
0: അത് ഏത് നേരം മുട്ടലും തട്ടലും തന്നെ അല്ലപ്പാ, ഇതെത്ര രസമായി തുടങ്ങിയിട്ട്.
2: മോളെ ഈ പങ്കുപാടി പാട്ടിപ്പ നമ്മളെ റേഡിയോയിൽ കേൾക്കുക.
3: വേഗം തന്നെ വരെ
0: നമുക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചുതരുങ്ങളെ റേഡിയോയില്.
3: ഏച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, വെച്ചു തരാലോ.
0: അന്നേരം ഗൾഫിലുള്ള എന്റെ മോനെല്ലാം കേൾക്കാൻ പറ്റും പാട്ട്?
3: ഓ പിന്നെ, ലോകത്തുള്ള എല്ലാവർക്കും കേൾക്കാൻ പറ്റും.
0: ഓ അങ്ങനെയുണ്ടല്ലേ.
1: വിളിച്ചൊരു പാട്ട് പറ.
2: രമണി, ആ കഴിഞ്ഞ ദിവസം നിങ്ങളെ ക്ലബിൽ പാടിയ പാട്ടില്ലേ,
1: ചിമ്മിയിലെ പാട്ടേക്കു.
0: ആ കൊറേ കയ്യടി കിട്ടിയ നമ്മള് കഴിഞ്ഞ സാ രാത്രിയാ
1: പെണ്ണാളേ പെണ്ണാളേ.
0: ആ പങ്ക് പാടുന്ന ആ പാട്ട് തന്നെ അങ്കെ പാടിക്കൊടുക്കും.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

മധുരഗീതങ്ങൾ മധുരഗീതങ്ങളിൽ ഇപ്പോൾ സിദ്ദിഖ്ലാൽ സിനിമകളിലെ ഗാനങ്ങൾ കേൾക്കാം. ചിത്രം റാംജിറാവ് സ്പീക്കിംഗ്. എം ജി ശ്രീകുമാർ, ഉണ്ണിമെനോൻ, സി ഒ ആൻറ്റോ, കെ എസ് ചിത്ര തുടങ്ങിയവർ പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് ബാലകൃഷ്ണൻ്റെ സംഗീതം.

ചിത്രം ഗോഡ് ഫാദർ. എസ് ബാലകൃഷ്ണന്റെ സംഗീതത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾ കെ ജി മാർക്കോസും ജോളി അബ്രഹാമും സംഘവും ആലപിക്കുന്നു. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ.

0: നിർത്ത് നിർത്ത് നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെയാ.
1: അല്ല, അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ?
2: പുലരിക്കിണ്ണം
0: ഇത് കൊള്ളാം.
2: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
0: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: സിദ്ദിഖ് ലാൽ സിനിമകളിലെ ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ഇതുവരെ കേട്ടത്. മധുരഗീതങ്ങൾ.
1: മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID Hallmarked Gold, DHC and IGI Certified Diamonds, 92.5 Silver Ornaments. Phone 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
3: എല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
5: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
6: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
7: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
4: അല്ല, എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
7: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തു നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
4: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
6: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
7: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
4: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
7: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
4: ഏയ്, എനിക്കെന്താ പ്രശ്നം?
7: ആ പിന്നെന്നാ?
5: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോർസ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
8: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:30 നാട്ടിലെ പാട്ട്, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിലെ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 വാട്സപ്പ് സന്ദേശ ഗാനങ്ങൾ, 2:00 ചലച്ചിത്ര ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും, 5:45 നാടൻ പാട്ടുകൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം, 6:05 ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7:00 ഹരിത സമൃദ്ധി, 7:25 ചലച്ചിത്ര ഗാനങ്ങൾ, 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 8:00 വളയം, 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 താരസ്വരം, 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900518. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400301.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക്.

0: ആൻഡ് കോക്കനട്ട്, ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
0: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നവും?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര തന്നെ.
0: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
2: എല്ല മനുഷ്യ, മീൻ മുറിച്ചാ ഞാൻ എടിയ നീട്ടി മറിക്കല്, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലേനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
0: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
3: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മളുണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
4: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്തു വിളിച്ച് ശവമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
5: ചിത്രപരിചയം.
6: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക,
7: അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
6: അത് ഞാൻ ഉറപ്പിച്ചു.
7: ഇതിനു മുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
5: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
8: നരസിംഹമൻ നാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
5: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
4: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
5: ചിത്രപരിചയം.
7: കുഞ്ഞുകണ്ണന്റെ മോളല്ലേ?
9: അതെ.
7: എന്താ പേര്?
9: മായ.
5: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
9: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
5: മറക്കാതെ കേൾക്കുക.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
10: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
11: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
12: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. പത്രവിശേഷം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നലെയും ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ തലസ്ഥാനം സമരഭരിതമായി. തെരുവിൽ കിടന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും പോലീസ് വലിച്ചിഴച്ച് കസ്റ്റഡിയിലെടുത്തു. ജനസഞ്ചയം നേതാക്കളെ വലയം ചെയ്തു. സംഘർഷം പടർന്നതോടെ ജനജീവിതം സ്തംഭിച്ചു. പ്രതിപക്ഷ MPമാർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാജ്യവ്യാപകമായി കരിദിനം ആചരിക്കാൻ കോൺഗ്രസ്. സംസ്ഥാന, ജില്ലാ, ബ്ലോക്ക്, മണ്ഡലം തലങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടത്തണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർദ്ദേശം നൽകി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ലയണൽ മെസ്സി. അർജന്റീന കുപ്പായത്തിൽ അവസാന മത്സരവും കളിച്ച് വിടവാങ്ങി. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 21 വർഷത്തെ കരിയറിൽ 126 ഗോളും 57 അസിസ്റ്റുകളും സ്വന്തമാക്കി ലോകകപ്പ് നേടുകയും രണ്ടു വട്ടം ഫൈനലിലേക്ക് ടീമിനെ നയിക്കുകയും ചെയ്തു. ഭവന, വാഹന, വ്യക്തിഗത വായ്പകൾക്കെല്ലാം പലിശഭാരം കൂടാൻ സാഹചര്യമൊരുക്കി. റിസർവ് ബാങ്ക് ഇന്നലെ അടിസ്ഥാന പലിശ നിരക്ക് 0.5% ഉയർത്തി. ബാങ്കുകൾക്ക് RBI നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്ക് 5.25% നിന്ന് 5.5% ഉയർത്തിയത്. ഒരേ രാസഘടനയുള്ള തന്മാത്രകളുടെ കണ്ണാടി പ്രതിബിംബ രൂപങ്ങളെക്കുറിച്ചുള്ള 100+ പഴക്കമുള്ള രഹസ്യം കണ്ടെത്തിയ ഗവേഷണത്തിന് രസതന്ത്ര നൊബൽ. ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ ഹെൻറി ബി കാഗനും ജപ്പനീസ് ശാസ്ത്രജ്ഞൻ കെൻസോ സോയിക്കുമാണ് ബഹുമതി. കൗമാരക്കുതിപ്പിനൊരുങ്ങി തലശ്ശേരി VR കൃഷ്ണൻ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയം. പുത്തൻ താരോദയത്തിനായുള്ള കാത്തിരിപ്പിലാണ് കായിക ലോകം. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ഒരുക്കം പൂർത്തിയായി. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മൂലം വരുമാനം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമരത്തിലേക്ക്. റൂട്ട് പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്നും 14 വർഷം മുൻപത്തെ ടിക്കറ്റ് നിരക്കാണ് ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന്

ലഭിക്കുന്നതെന്നും ഫെഡറേഷൻ ആരോപിച്ചു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാവും. ഇത്തവണ രണ്ട് ദിവസം അഷ്ടമി വരുന്നതിനാൽ 10 ദിവസമാണ് നവരാത്രി ആഘോഷം. ഈ മാസം 20 ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവം. വ്യാജരേഖകളും ബാങ്കുമായി ബന്ധമില്ലാത്തവരുടെ തിരിച്ചറിയൽ രേഖകളും ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയെന്ന കേസുകളുടെ പശ്ചാത്തലത്തിൽ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ സഹകരണ ബാങ്ക് ഓഫീസുകളിലും ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും വീടുകളിലും ED മിന്നൽ പരിശോധന. PMLA പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളുടെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണിത്. കേന്ദ്ര സേനയുടെ സുരക്ഷയിലാണ് സംഘമെത്തിയത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള രാജ്യത്തിന്റെ പോരാട്ടമാണ് ഡൽഹിയിൽ നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജനാധിപത്യം തിരിച്ചുകൊണ്ടുവരുന്നതിനും അട്ടിമറിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് നീതിപൂർവ്വമാക്കുന്നതിനും വോട്ടർ പട്ടിക ക്രമത്തിലാക്കുന്നതിനും വേണ്ടി നടത്തുന്ന സമരത്തിനൊപ്പം രാജ്യം മുഴുവനുമുണ്ടാകും. കേരളത്തിന്റെ കൂടി പിന്തുണ അറിയിക്കാനാണ് താൻ ഈ സമരത്തിലെത്തിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമരത്തിൽ പങ്കെടുത്ത ശേഷം ബാരക്കമ്പ പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2047 ഇന്ത്യ വികസിത രാജ്യമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതിനുള്ള നിശ്ചയദാർഢ്യത്തിന്റെ സൂചകമായി ഒരു മുദ്രാവാക്യവും നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചു. നമ്മൾ അത് ചെയ്യും. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നീ പദവികളിലായി 25 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ സഭയിൽ പ്രസംഗിക്കുമ്പോഴാണ് മോദി പുതിയ മുദ്രാവാക്യം അവതരിപ്പിച്ചത്. സാധ്യമാകുന്നില്ലെന്ന് മുൻപ് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമായതായി മോദി പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉയർന്നുവരുന്ന ജാതി വിഭാഗീയത വലിയ വെല്ലുവിളിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ എയിംസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ അനുകൂല തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 6 നിലപാടറിയിക്കാൻ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ, ജസ്റ്റിസ് VM ശ്യാംകുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ആരോഗ്യരംഗത്ത് കേരളം കൈവരിച്ച മികച്ച നേട്ടം എങ്ങനെയാണ് എയിംസ് അനുവദിക്കുന്നതിന് തടസ്സമായി മാറുന്നതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. കേരളത്തിന്റെ ഈ മികവ് കാരണമാണ് എയിംസിന് ആദ്യ പരിഗണന ലഭിക്കാത്തതെന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെയാണ് ഹൈക്കോടതി ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അഴിമതി തടയൽ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തിയെന്നും അതിനാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി വേണമെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചു. പൊതുസ്വത്തിൽ തിരിമറി നടത്തിയതിന് 7 വരെ തടവിന് ശിക്ഷിക്കാൻ കഴിയുന്ന PC Act 2 വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. യുക്രൈൻ സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി മധ്യസ്ഥത വഹിക്കാനും സാധ്യമായ സംഭാവനകൾ നൽകാനുമുള്ള ഇന്ത്യയുടെ സന്നദ്ധതയ്ക്ക് റഷ്യൻ ഭരണകൂടം നന്ദി അറിയിച്ചു. സമാധാന ചർച്ചകൾക്കായി ഇന്ത്യ 3 ഭാഗങ്ങളുള്ള പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കവെയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്റ്റോവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകത്തെവിടെയിരുന്നും മലയാളിക്ക് കേരള നിയമസഭയിൽ ചോദ്യം ചോദിക്കാം. ഈ നിയമസഭയുടെ വെബ് പോർട്ടലിലാണ് ഇതിന് സൗകര്യമൊരുക്കുന്നത്. രാജ്യത്ത് ആദ്യമായി പൊതുജനങ്ങൾക്കും നിയമസഭയിൽ ചോദ്യം ചോദിക്കാൻ ഇനി സർക്കാർ അനുമതിയുടെ ദൂരം മാത്രം. പുതിയ കാലത്തോട് ചേർന്ന് പോകുന്ന ജനാധിപത്യ പ്രക്രിയയാണ് ആഗ്രഹിക്കുന്നതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ 39th കേരള ശാസ്ത്ര കോൺഗ്രസ് അടുത്ത January 28 മുതൽ 31 വരെ കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ് കോളേജിൽ നടക്കും. പ്രബന്ധ അവതരണത്തിനും പോസ്റ്റർ പ്രസന്റേഷനും പങ്കെടുക്കാനും രജിസ്ട്രേഷൻ ആരംഭിച്ചു. അവസാന തീയതി November 20. റഷ്യൻ തീരത്തിനടുത്ത് കരിങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള അഫ്രാമാക്സ് റിയോ എണ്ണക്കപ്പലിന് നേരെ ആക്രമണം. കപ്പലിലുണ്ടായിരുന്ന 23 ഇന്ത്യക്കാരടക്കം മുഴുവൻ ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ആർക്കും പരിക്കില്ല. ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ചൊവ്വാഴ്ചയാണ് റഷ്യയിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ സോജിക്ക് സമീപം ആക്രമണമുണ്ടായത്. സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് ഇന്നലെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചെന്നാണ് ഹൂതികളുടെ അവകാശവാദം. മട്ടന്നൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. സാമൂഹ്യശാസ്ത്ര മേളയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് കിരീടം. IT മേളയിൽ വേങ്ങാട് UP സ്കൂൾ 1st ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂടാളി HSS 1st ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മട്ടന്നൂർ HSS 1st സാമൂഹ്യശാസ്ത്ര മേളയിൽ LP വിഭാഗത്തിൽ കാനാട് LP സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരുമായി. സയൻസ്

യു പി വിഭാഗത്തിൽ മട്ടന്നൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ഒന്നാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ കൂടളി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പട്ടന്നൂർ കെ പി സി എച്ച് എസ് എസ് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സരള സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കായിക വാർത്തകൾ. ഫുട്ബോൾ കാണാൻ ഒരു തലമുറയെ മോഹിപ്പിച്ച കളിക്കളത്തിൽ സുന്ദര മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ചു.

0: കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അത് സാധ്യവുമല്ല. മത്സരത്തിന് ശേഷം വൈകാരികമായിരുന്നു മെസ്സിയുടെ പ്രതികരണം. ഒക്ടോബർ 18 മുതൽ 24 വരെ ജപ്പാനിലെ നാഗോയിൽ നടക്കുന്ന ഏഷ്യൻ പാരാ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ബാഡ്മിന്റൺ താരം പ്രമോദ് ഭഗതും ടെന്നീസ് താരം ഭവിന പട്ടേലും ഇന്ത്യൻ പതാകയേന്തും. ഫ്രാൻസിൽ നടക്കുന്ന ഇന്റർനാഷണൽ യൂറോപ്യൻ സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പുകൾക്കുള്ള ഇന്ത്യൻ സൈക്കിൾ പോളോ ടീമിൽ മലയാളികളുടെ പൂർണ്ണ ആധിപത്യം. ഈ മാസം 10-11 തീയതികളിലായി നടക്കുന്ന മത്സരങ്ങൾക്ക് വേണ്ടി 5 ടീമിനെയാണ് തിരഞ്ഞെടുത്തത്. ക്യാപ്റ്റൻ അസറുദ്ദീൻ ഷാ അടക്കം മുഴുവൻ പേരും മലയാളികളാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം സൗഹൃദ മത്സരത്തിൽ റഷ്യയുമായി ഇന്ന് കളിക്കും. വൈകിട്ട് 6 മത്സരം. 2 കളികളാണ് റഷ്യയുമായി ഉള്ളത്. കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക് ഉൾപ്പെടെ 13 വിഭാഗങ്ങളിലായിരിക്കും ഇത്തവണ മത്സരം. 25 മുതൽ 31 വരെ NIT ക്യാമ്പസിലാണ് മത്സരങ്ങൾ നടക്കുക. ഭിന്നശേഷിക്കാർക്കായുള്ള ഇൻക്ലൂസീവ് ചാമ്പ്യൻഷിപ്പും ഇതിനൊപ്പം സംഘടിപ്പിക്കും. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
2: big exclusive studio Kannurof, Simbolo and Collar, other brands Grandfos, Hutik, Vox Laminate,
1: phone 9496420880,
2: 8111933600.
1: CM Vistara.
2: CM Vistara Nilluni.
1: Stitchwell Botic and Beauty Parlor, second floor, Links Mall, Mattanur.
3: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
3: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836, 9447-371-836, 8078-502-836.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവോട്ടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ. 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: നാട്ടിലെ പാട്ട്.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ.
1: റേഡിയോ മലബാറിൻ്റെ നാട്ടിലെ പാട്ടിൽ ഇന്ന് നമ്മോടൊപ്പം സ്ഥിരം ശ്രോതാവായിട്ടുള്ള, നമ്മുടെ ലൈവിൽ എപ്പോഴും പാട്ടിന് വേണ്ടി വിളിക്കാറുള്ള അദ്രുമാനിക്കയാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണിപ്പോൾ ഉള്ളത്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തെ പോയി കാണുക എന്നുള്ളത്. ആ ഒരു അവസരം ഇന്നാണ് നമുക്ക് ലഭിച്ചത്. ഞങ്ങൾ കുറച്ചുപേരുണ്ട്, കൂടെ ചന്ദ്രലേഖയുണ്ട്, അശ്വിനിയുണ്ട്, അതുപോലെ തന്നെ രാമകൃഷ്ണൻ പഴശ്ശി. നമ്മൾ നാലു പേരാണ് ഇവിടെ ഇപ്പോൾ കെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. ആദ്യമായിട്ട് കണ്ട ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാം. ചേട്ടാ നമസ്കാരം.
2: നമസ്കാരം.
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: വിശേഷം എന്ന് ഇപ്പം വീട്ടിൽ തന്നെ, ജോലി പോകില്ല.
1: വീട്ടിൽ ഇപ്പം ആരൊക്കെയാ ഉള്ളത്?
2: ഭാര്യ, മക്കള്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തോ.
2: ഭാര്യ റമില, പിന്നെ മകൻ ജംഷീർ, ഷഹീദ, മിസ്ന, നെത്തനിയമ്മ, ഇവരെന്നെ.
1: ഇത്ര ആൾക്കാരുണ്ട് ഇപ്പോൾ ഇവിടെ. എങ്ങനെയുണ്ട്
2: ഇപ്പം തന്നെ മോൻ? നേരം വിളിക്കുന്നു മോൻ.
1: ഇപ്പം മോൻ ലീവിന് വന്നിട്ടുണ്ടല്ലോ.
2: വന്നിട്ടുണ്ട്.
1: എത്ര മാസത്തെ ലീവ് ഉണ്ട്?
2: രണ്ടാഴ്ച ലീവ് ഉള്ളൂ.
1: രണ്ടാഴ്ച. അതുവരെ ഉപ്പായുടെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന വിചാരിക്കുന്നു. മോൻ വന്നിട്ട് ഒന്ന് പുറത്തൊക്കെ കറങ്ങാൻ
2: പോയി, ടൂർ പോയി, വയനാട് പോയി.
1: അപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്?
2: ആയിരിക്കും ഭക്ഷണം കഴിച്ചിരിക്കുന്നത്.
1: ഇപ്പം കുറച്ച് നാളായിട്ട് അങ്ങനെ ഇടയ്ക്ക് ഇപ്പം വിളി വരാറുള്ളൂ അല്ലേ നമ്മുടെ ലൈവില്?
2: അതെ, അത്രേ ഉള്ളൂ.
1: അപ്പോൾ ഒഴിവ് സമയങ്ങൾ ഇതുപോലെ പാട്ടുകൾ കേൾക്കുക, നമ്മുടെ റേഡിയോയിൽ വിളിക്കുക, വിശേഷങ്ങൾ അറിയുക, അതൊക്കെ ആയിരുന്നു ഒരു ഹോബി തന്നെ എന്ന് പറയാനല്ലേ. എന്ത് പറ്റി ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ വിളിയൊന്നും അങ്ങനെ കാണാറില്ലല്ലോ.
2: വിളിക്കട്ടെ, എല്ലാവരും വിളിച്ച് കേക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെ.
1: അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു മാറിക്കൊടുത്താണ് അല്ലേ?
2: ബിസിയാവുന്ന അധികം
1: എന്താ ചെയ്യുക, ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ചില സമയം ഇതുപോലെ കിട്ടാതിരിക്കും. എന്നാലും ഇടയ്ക്കെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ ഇക്ക, അതുതന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. എന്തായാലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ഇക്കാക്ക് ഇപ്പം ഏത് പാട്ട് കേൾക്കാനാണ് ആഗ്രഹം?
2: അച്ചാണി എന്ന് പറഞ്ഞ ഫിലിമേലെ എൻ്റെ സ്വപ്നത്തിൽ താമരപ്പൂ എന്നുള്ള പാട്ട്.

എന്ത് മനോഹരമായ പാട്ടാണല്ലേ. ഈ ഒരു പാട്ടാണ് നമ്മുടെ നാട്ടിലെ പാട്ടിലൂടെ ഇക്കായ്ക്ക് കേൾക്കാൻ ആഗ്രഹം. ഏതായാലും നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. എല്ലാവിധ ആശംസകളും നേരുകയാണ്. നന്ദി, നമസ്കാരം.

0: നമ്മുടെ റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ തന്നെ നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചതിലുള്ള സന്തോഷം കൂടി അറിയിച്ചുകൊണ്ട് നാട്ടിലെ പാട്ടിലെ അടുത്ത വിശേഷത്തിലേക്ക് പോവാം. പേര്
1: ചന്ദ്രിക.
0: നല്ല പേരല്ലേ
1: ചന്ദ്രിക.
0: എന്റെ പേരിനോട് സാമ്യമുള്ള പേര്. ചന്ദ്രലേഖ, ചന്ദ്രിക, പഴയ പേര്. ഓക്കെ, ചന്ദ്രേശിന്റെ വീട് ഇവിടെ
1: തന്നെയാണോ?
0: വീട്ടിലാർക്കുള്ള?
1: വീട്ടില് ഞാൻ തെച്ചി
0: തെച്ചുള്ളത്.
1: വേറെ മൊബൈല് രാത്രിക്ക് ഇതെന്റെ ആങ്ങളെയാണ്. അച്ഛനും അമ്മയും ഉള്ള അവരും വെച്ചു.
0: അപ്പൊ ഇവരെ കൂടെ ഇങ്ങനെ സന്തോഷം പോകുന്നു അല്ലേ?
1: അതന്നെ.
0: ചന്ദ്രേച്ചി എങ്ങനെയാണ് സമയം കളിയാ? പകലൊക്കെ
1: പകല് കുറച്ചേരം ഫോൺ നോക്കും, പിന്നെ റേഡിയോ വെക്കും, ടി വി ഉണ്ട്, അങ്ങനെയല്ല സമയം പോകുന്നേ.
0: മാറി
1: കേക്കുക, റേഡിയോ തുറക്കുന്നവരെ പിന്നെ ടി വി കാണു, അങ്ങനെയെല്ലാം പോകുന്നു. പിന്നെ എവിടെയും പോയില്ല, കണ്ണിന് സുഖമില്ലേനു. അങ്ങനെയാണ് പോക്ക് നിർത്തിയത്. 12 വർഷമായി കണ്ണിന് സുഖമില്ലാണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ട്. തിമിരല്ല, ഒരു ഞരവിന്റെ എന്തോ ഇതായിട്ട് മംഗലാപുരത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനുശേഷം ഇപ്പം 1 കൊല്ലത്തിൽ ഒരിക്കൽ ചെക്കപ്പിന് മംഗലാപുരം പോകണം. ഡോക്ടർ കണ്ണൂർ അശോകയിൽ വരുന്ന ആളാണ്. ഇപ്പൊ ഈ കൊറോണ കാരണം അയാൾക്ക് വരാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിളിച്ച് 1 കൊല്ലത്തിൽ 1 പ്രാവശ്യം ചെക്കപ്പിന് മംഗലാപുരം പോകണം.
0: അത് ശരി.
1: പണിക്കൂലി നിർത്തിയ
0: അല്ലെങ്കിൽ
1: നാടൻ പണിയാണ്.
0: എന്തൊക്കെയായിരുന്നു പണ്ട് നാട്ടിക്കോ? അങ്ങനെയല്ല,
1: നാട്ടിയോ മുരലോ

0: എന്നാ പേര്
1: രാമചന്ദ്രൻ എന്നാ വിളിക്കുക.
0: ഇന്നലെ രാജ എന്ന് പറഞ്ഞ ഒരാള് ലൈവില്
1: വിളിച്ചിട്ടുണ്ടായിരുന്നു.
0: അമ്പലത്തിന്റെ എന്തോ ആണ് ഭാരവാഹിയ.
1: ഇവരും അതേ സെക്രട്ടേറിയറ്റ് ആണ്.
0: അപ്പൊ എല്ലാരും എപ്പോഴാ ഒത്തുകൂടുക? എല്ലാരും ഓരോ സ്ഥലത്തല്ലേ?
1: എല്ലാരും ഓരോ പ്രാവശ്യം ഇങ്ങനെ അടുത്ത് വരും. ഞാനൊറ്റക്കായോണ്ട് ഓരോ പ്രാവശ്യം ഓരോരുത്തർ വരും.
0: ഓരോരുത്തറ വരുക.
1: പിന്നെ മൊത്തം വരുന്ന ആള് മൂത്തേച്ചീന്റെ മക്കളാണ്. അവര് എല്ലാം ഗൾഫിലെല്ലാം അവരാന്നെല്ലാം ചെയ്തിരുന്ന ആള്.
0: അങ്ങനെ
1: എല്ലാരുമായിട്ട് ഒത്തുപോകുന്നു.
0: പിന്നെ ഇപ്പം വിഷമമുണ്ടോ? പണിക്കൊന്നും പോവാൻ ബോറടി.
1: ആയേ അത് വെറുതെ ഇരിക്കുമ്പോ എന്തായാലും
0: ഉണ്ടാവില്ലേ
1: അവസ്ഥ. പിന്നെയും പോണം. അങ്ങനെ ഇപ്പൊ ആരും അപ്പുറത്തിപ്പുറത്തൊന്നും പോകുന്നില്ലല്ലോ. വീട്ടിൽ തെച്ചല്ലേ എല്ലാരും.
0: എല്ലാവർക്കും അവരോരോ ലോകത്ത് ഒതുങ്ങാണ്.
1: പക്ഷെ ഇതേ നമ്മൾ ഞാൻ സ്വന്തം ചെയ്യൂ. എന്റെ സ്ഥലത്ത് എല്ലാം വയ്ക്കലും കൊത്തിക്കലും എന്റെ പണിയാണ് ഞാൻ എടുക്കും. അതിനൊന്നും കൂലിക്കണം. ഇപ്പൊ 400 രൂപ കൂലി കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങളെ എടുക്കേണ്ട പണി ഞാൻ എടുക്കും. ആണുങ്ങളെ മാത്രം കൊലിക്കൂട്ടും.
0: പെൻഷൻ ഉണ്ടോ?
1: ആ പെൻഷൻ കിട്ടാൻ തുടങ്ങി. അതിനി അല്ലേ പറയുന്നിട്ട് ബാങ്ക് പോയി വാങ്ങണോന്ന്. വീട്ടിൽ കൊണ്ടത്തിരുന്നേ നിർത്തില്ലേ അങ്ങനെ പറയുന്നിട്ട്.
0: ഇടക്ക് നല്ലല്ലേ പുറത്തു പോകുന്നത്? ബാങ്കെല്ലാം ഒന്ന് കാണണ്ടേ?
1: വേണോ അങ്ങ് പോണ്ടേ? നമ്മളെ സൗത്ത് ഇന്ത്യ
0: ആ രീതിയിലെങ്കിലും ഒന്ന് പുറത്തിറങ്ങണോ? നാട്ടില് പിന്നെ എങ്ങനെയല്ലാന്ന്? എവിടെയൊക്കെ അമ്പലങ്ങളിലാണ്?
1: അമ്പലത്തിൽ ഇപ്പൊ എല്ലാരും പോയി വന്നു. പിന്നെ ഏച്ചിന്റെ അമ്മയും ഗൾഫിന്ന് വന്നിന്. അതുകൊണ്ട് ഗുരുവായൂർ പോയി, പറശ്ശനിക്ക് പോയി, പിന്നെ മാമനിക്ക് പോയി. അവര് വന്നാൽ എല്ലാരെയും കൂട്ടിക്കൊണ്ടു. അങ്ങനെ എല്ലാരെയും പോയി വന്നു. എല്ലാരും മട്ടന്നൂർ അമ്പലത്തിൽ പോകും.
0: മട്ടന്നൂർ അമ്പലത്തിൽ പോകും. ഏതാ വൈകുന്നേരമാണോ പോ രാവിലെ?
1: രാവിലെ രാവിലെ.
0: എങ്ങനെയാ ഇവിടുന്ന്
1: ബസ്? നമ്മളും ബസ്സിന്. ഞാൻ ഓട്ടോല പോവാ. പിന്നെ ഇവിടെ കൂത്താത്ത്
0: അതറിയാം.
1: അമ്പലത്തിലാണ്. പിന്നെ കാരമടപ്പറക്കലുണ്ട്. അമ്പലങ്ങളില്ലല്ലോ പോവാ. അതിഷ്ടാ.
0: സിനിമയിലും കണ്ടില്ല?
1: സിനിമ നമ്മള് ടി വി വാങ്ങിയതിന് ശേഷം പോയിട്ടില്ല. അതുവരെ മാറ്റിക്ക് സ്ഥിരം പോന്ന ആളെ. അതന്നെ
0: സഹീനെങ്ങനെയാ വീട്ട് എല്ലാരും ചേച്ചി അനിയത്തിമാരും ഏട്ടന്മാരും കൂടിയാ പോവാലോ?
1: ഫ്രണ്ട്സ് നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് നമ്മള് മാറ്റിനിക്ക് പോവാൻ വിടും. അച്ഛേ നേരം നമ്മൾ
0: മാറ്റിനിക്ക് വിടും.
1: മാറ്റിനിക്ക് വിടും. അത് പിന്നെ പിന്നെ അന്നും ബസ്സൊന്നും ഇല്ലല്ലോ. നമ്മൾ ഓടിയിട്ടാടി എത്തിക്കോളൂ. അതുപോലെ ബെഞ്ചിനാ കിട്ടുക.
0: ആ ഒരു ഓർമ്മയെല്ലാം നല്ല
1: ബെഞ്ചിന് ഓടിപ്പിടിച്ച് ബെഞ്ചിനെത്തി. അത് നല്ല കാലാണ്. നല്ല സിനിമയാണ്.
0: നമുക്ക് പേടിയില്ല.
1: ഇപ്പോഴത്തെ സിനിമയെല്ലാം ഇഷ്ടല്ല.
0: ലാസ്റ്റ് പോയി കണ്ട സിനിമ
1: കൊറേ. അത് ഓർമ്മ തന്നെയില്ല. അത്രയായി. ഇത് 18 കൊല്ലായിട്ടായി നമ്മള് ടി വി വാങ്ങിയിട്ട്. അതിന് ശേഷം പിന്നെ പോയിട്ടില്ല.
0: ഇപ്പൊ ടാക്കീസിന്റെ ഇതെല്ലാം മാറിയില്ലേ? ഒന്ന് കാണണം. എന്തായാലും പുതിയ ടാക്കീസിൽ ഇരുന്നിട്ട് ഒന്ന് കാണണം. അടുത്ത തവണ വയച്ചിന്റെ മക്കള് വന്നാ പറയാം.
1: അവരെ വിളിക്കലുണ്ട്. ഞാൻ
0: പോകാനിട്ടാ. ഒന്ന് പോ. രസല്ലേ? ആ സഹോദരന്മാരെയും സഹോദരിമാരെയും പേരൊന്ന് പറയോ.
1: മൂത്ത ആള് കുഞ്ഞകൃഷ്ണൻ, രണ്ടാമത്തെ ആള് കാർത്യായനി, മൂന്നാമത്തെ ആള് ശങ്കരൻ, പിന്നെ ചന്ദ്രിയാൻ, പിന്നെ ഗൗരി അനിയത്തി, പിന്നെ രാമചന്ദ്രയാളിയാണ്.
0: കുട്ടിക്കാലെല്ലാം നല്ല രസമായിരിക്കുമല്ലോ നിങ്ങളെല്ലാരും കൂടി. അന്നത്തെ അച്ഛനും അമ്മേനെയും ദേഷ്യം പിടിപ്പിച്ചേർന്നാലും രസകരമായ സംഭവം ഉണ്ടാ?
1: അച്ഛനും അമ്മയും ആ ദേഷ്യം ഉണ്ടാവും. ഇരിക്കാൻ പെടൂല. എല്ലാരും ജോലി ചെയ്തു. അച്ഛൻ അതാ വേണ്ട. അച്ഛൻ കൃഷിക്കാരനാണ്. അച്ഛന്റെ ഒന്നിച്ച് നമ്മൾ ഇറങ്ങി ചെയ്തു കൊടുക്കണല്ലോ. അച്ഛന് കാലി അച്ഛന് കാലി കൂട്ടലേനും ജോലി. അന്നേരം പിന്നെ അച്ഛന്റെ ഒന്നിച്ച് നമ്മളും കൃഷിയില് നമ്മൾ അച്ഛനെല്ലാം ഉണ്ടാക്കും. നമ്മളൊന്നും പൈസക്ക് വാങ്ങണ്ട. നെല്ലുണ്ടാക്കും, കപ്പ ഉണ്ടാക്കും, മഴ ഉണ്ടാക്കും.
0: വീട്ടിലെ കാര്യം എല്ലാം സാധിച്ചു.
1: എല്ലാം ഉണ്ടാവും. ഒന്നും പൈസക്ക് വാങ്ങണ്ട. അന്നേരം നമ്മൾ അച്ഛന്റെ ഒന്നിച്ച് തന്നെ ചെയ്തു കൊടുക്കണം.
0: എവിടെയാ പഠിച്ചതൊക്കെ?
1: മട്ടന്നൂര് ഗവൺമെന്റ് സ്കൂൾ 7 വരെ. അതിനുശേഷം ഹൈസ്കൂള്.
0: ഹൈസ്കൂളില് എത്ര വരെ? 10.
1: 10 ആയിട്ടില്ല. 9 തോറ്റുമതിയാക്കി.
0: പിന്നെ വിടൂല.
1: അയ്യോ അന്നേരം പിന്നെ പോയിട്ടില്ല. അപ്പോഴൊക്കെ അമ്മക്ക് സുഖമില്ലുണ്ടായി. അമ്മക്കും കണ്ണിന് സുഖമില്ലാതെ. പിന്നെ നോക്കും അടുക്കള പണിക്കാരുമില്ല ഉണ്ടായി. ഏച്ചീന്റെ കല്യാണം അപ്പോഴൊക്കെ കഴിഞ്ഞു. അന്നേരം ഞാൻ മതിയാക്കി.
0: ഓരോരുത്തരും അതിന് താഴെയുള്ളവര്
1: ഏറ്റെടുത്ത്. അങ്ങനെ പിന്നെ പോയിട്ടില്ല.
0: അച്ഛനും അമ്മേനും പേരെന്താ?
1: അച്ഛൻ ഗോപാലൻ, അമ്മ മാധു.
0: വീട്ടു പേരെന്താ?
1: നടുക്കണ്ടി വീട്.
0: നടുക്കണ്ടി വീട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും.
1: എല്ലാവർക്കും അറിയാം.
0: വലിയ ഫാമിലിയാണ് നടുക്കണ്ടി.
1: വലിയ ഫാമിലിയാണ്. പിന്നെ നമ്മളെ ഒരു കാരണൂർ ഉണ്ടായിരുന്നു. ബാലമാഷ്, വി എം ബാലമാഷ്.
0: വി എം ബാലമാഷ് പറയുന്ന
1: അമ്മേന്റെ ആങ്ങളിയാണ്. ആടെ ഇപ്പൊ അംഗൻവാടി, അംഗനവാടി ആടെ അതാ. അത് ബാലമാഷ മക്കളെ രണ്ടു മക്കള്, രണ്ടും മെച്ചുവിന് രാജുവും ബീനാന്ന് പറഞ്ഞിട്ട് ആടെ എഴുതി വെച്ചിട്ടാണില്ല.
0: എന്തോ അവരിന്നാള് എന്തോ ഒരു പരിപാടി.
1: അതന്നെ അത് ആ അവര് അവര് നമ്മളടുത്ത് നിന്ന് കല്യാണം കഴിച്ചാ ഞങ്ങളാ. ചെറുതായ നമ്മളൊന്ന് ചെന്ന്
0: എടുത്തതല്ലേ. അപ്പൊ ആ കുടുംബത്തിലെ അംഗാണ്
1: വരമാഷ്.
0: പിന്നെ വേറെന്താ? അച്ഛനും അമ്മേനെയും പറ്റിച്ച് എന്തെങ്കിലും സംഭവങ്ങളുണ്ടായിരുന്നു?
1: അച്ഛൻ എടുക്കും വറ്റിക്കൊല്ലം ചെയ്യും വണ്ടിയിലുണ്ടാവും നമുക്ക് വണ്ടിയുണ്ട് അച്ഛൻ.

0: കാണാണ്ട് നമ്മളെ ആയിഷത്തെ
1: എടുക്കും.
0: കണ്ടിനെ പിടിച്ചോലേ
1: കാണാണ്ട് നമ്മളെ കൂട്ടത്തില്. ഏറ്റവും സാമർഥ്യം ആർക്കാ?
0: ഏറ്റവും സാമർഥ്യം ആർക്കും എന്ന് പറഞ്ഞില്ല. ഏട്ടൻ മൂത്ത ഏട്ടൻ അവന് അച്ഛന്റെ മൂത്ത മോനല്ലേ. ഓറെന്തു ചെയ്താലും അച്ഛനൊന്നും പറയൂല. നമ്മളടുത്ത് എനിക്ക്
1: എപ്പോഴെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്യും
0: അങ്ങനെ ഒന്നും പറയുന്നില്ല.
1: പിടിച്ചിട്ടുണ്ടോ?
0: പിടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത്ര പാടുന്ന എടുക്കൂല, നമ്മളെ ആവശ്യത്തിന് കുറച്ചല്ലേ എടുക്കും. എന്തോ വാങ്ങി തിന്നേ. അന്നേരം ഇതിന്റെ അതിലൊത്തൊരു പീടിയുണ്ട്. അന്നേരം നമ്മള്
1: വാങ്ങാനോ
0: അല്ലാണ്ട് എല്ലാ സാധനവും അച്ഛൻ കൊണ്ടെത്തരും. ഒന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല.
1: ഇതെല്ലാം ഒരു രസം. അതെ. പിന്നെ ചന്ദ്രേജിന്റെ കൂടെ വേറെ ആരാ ഇനി കമ്പനി നിൽക്കുക?
0: നമ്മുടെ അപ്പുറത്തൊരാളുണ്ടായിരുന്നു പങ്കജാക്ഷി എന്ന് പറഞ്ഞിട്ട്. ഓളെ കല്യാണം കഴിഞ്ഞ് വെളിയമ്പറക്കൊണ്ടുപോയി. ഓളും ഞാനും അന്ന് ഒന്നിച്ചെല്ലത്തിലുണ്ടാവുക.
1: ബെസ്റ്റ് ഫ്രണ്ടാണ് പങ്കേച്ചി.
0: ആ പങ്കേച്ചി.
1: അങ്ങനെയാണെങ്കിൽ ചന്ദ്രേച്ചി, രസകരമായ വേറെന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടോ? പാട്ട് പാടുക, നാട്ടിക്കെല്ലാം പണ്ട് പോയില്ലേ?
0: നാട്ടിപ്പാട്ടാണ്.
1: നാട്ടിപ്പാട്ട് പാടിത്തരാ, ഓർമ്മയായിട്ട് കേൾക്കാം.
0: നാട്ടിപ്പാട്ടാ? അത്ര പാടൊന്നും കയ്യല്ലേ. പിന്നെ ഏതാപ്പ പാടണ്ട്? ആറ്റുമണം മേലെ ഉണ്ണിയ ശ്രീഭുവനം, നാട് തോറും നാട് നല്ല ദേശം. ഈ ഭുവനം തന്നിലെ പ്രസിദ്ധിയുള്ള നാട്. കന്നിമുന്നം നാട്ടിലെ പിറന്നൊരു കുറത്തി, വിഷ്ണുവിങ്കൽ ഭക്തിയോടെ വിശ്വസിച്ചൊരുത്തൻ. ഭക്തനായ നൽകുറവൻ വേട്ടുകൊണ്ടാവളെ, ഇഷ്ടമോടെ പട്ടണത്തിൽ വാഴുന്നൊരു കാലം. ഏകചക്രേനെന്നങ്ങൊരു ബാലനും പിറന്നു, ആറ് മാസം ബാലനി കഴിഞ്ഞതേയാതുള്ളൂ. അന്നൊരു നാളക്കുറവേനക്കുറത്തീതാനും, മെല്ലെ വേവിയടിച്ചരികിൽ ചേർത്ത് കൊണ്ട് ചൊല്ലി. ഇന്നി വീടെ നിന്നു നാം പൂറപ്പെടുക ബാലേ, മന്ദിരങ്ങൾ തോറും ചെന്ന് സഞ്ചരിപ്പാനായി. ഊര് ചുറ്റി സഞ്ചരിച്ചാൽ പാപകർമ്മം തീരും, വീട് പുക്കിയിരുന്ന് കൊണ്ടാൽ പാപകർമ്മമുണ്ടാം. എന്നത് പറഞ്ഞുകൊണ്ട് അക്കുറവെന്താനും, കൃഷ്ണനീറം ചേലയുമേടുത്തവളോടുത്ത്, ഒട്ട് ചേല കൊണ്ടവള് ഉത്തരീയം കെട്ടി. ഉത്തരീയം കെട്ടിയതിൽ കുട്ടിയേയുമിട്ട്.
1: എല്ലാം ഓർമ്മയുണ്ട് ചന്ദ്രേച്ചി. സന്തോഷം. ഇത് നല്ല രസമുണ്ടാവും. ഒരാള് പാടിയിട്ട് എല്ലാരും ഏറ്റുപാടും.
0: ഇതേ പിന്നെ രാമായണത്തില് ദശരഥ മഹാരാജാവ് മൂന്ന് കല്യാണം കഴിക്കും. മൂന്നാൾക്കും മക്കളുണ്ടാവില്ല. മക്കളില്ലാണ്ട് നിൽക്കുന്ന അവര് സങ്കടപ്പെട്ട് നിൽക്കുമ്പോ ആടെ പോന്ന് കുറവനും കുറത്തിയോ. എന്നിട്ട് കൊറേ പാടാനുണ്ട്.
1: ഇത്രയെല്ലാം ഓർത്തെടുക്കില്ലേ? ഇതെല്ലാം ഓർമ്മ വരുമോ? വെറുതെ ഇരിക്കുമ്പോ പണ്ടത്തെ കാര്യം
0: പറയാ
1: എന്നാ നമ്മള് കൂടി ഓർമ്മിച്ചെടുക്കാൻ ഒരവസരം തന്നു.
0: അതല്ലേ.
1: അപ്പൊ നമുക്ക് ഈ ഒരു പരിപാടിയിലെ കൂടി നന്നായിട്ടൊരു പാട്ട് പാടി തന്നു. ഇനി നമുക്കൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഏത് പാട്ടാ കേക്കണ്ടേ?
0: ഏതായാലും ഇല്ല, എല്ലാം ഇഷ്ടമുള്ള പാട്ടാണ്.
1: അതെയാ?
0: ദാസേട്ടൻ്റെ.
1: ദാസേട്ടൻ്റെ ഏതെങ്കിലും
0: പാട്ട്?
1: അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചുതരാം. അപ്പൊ ഒരുപാട് സന്തോഷം പരിചയപ്പെട്ടതില്. റേഡിയോ കേൾക്കുക ഇനിയും.

0: കെ ബാലൻ നമ്പ്യാർ ആൻഡ് സൺസ് ഹോം അപ്ലയൻസസ് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന നാട്ടിലെ പാട്ടാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മച്ചൂർ മല ഭാഗത്താണ്. മച്ചൂർ മലയിൽ നിന്ന് ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പേര് ചോദിക്കാം. എന്താ മോന്റെ പേര്?
2: ഘനശ്യാം.
1: ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പേര് അടിപൊളിയാണെന്ന്?
2: വെറൈറ്റി ആണ് പറഞ്ഞിട്ടുണ്ട്.
1: എല്ലാവർക്കും ഇഷ്ടമാണ് ഘനശ്യാം. അങ്ങനെ ഒരു
2: പാട്ടില്ലേ
1: രണ്ടുപേരുമോളിക്കോ?
2: കേട്ടിട്ടില്ലോ.
1: ഓക്കെ, വീട്ടിലാരൊക്കെ ഉള്ളത്?
2: വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ വല്യമ്മ.
1: അവരൊക്കെ എന്താ ചെയ്യുന്നേ? അനിയനൊക്കെ?
2: അനിയൻ സ്കൂളിൽ പോയിട്ടുണ്ട്.
1: എത്ര ക്ലാസ്സിലാ?
2: ടെൻത്തില്.
1: എവിടെയാ പഠിക്കുന്നേ?
2: പാലാ.
1: ഘനശ്യാം എത്രയാ പഠിക്കുന്നേ?
2: ഞാൻ പ്ലസ് ടു.
1: ഏതാ വിഷയം എടുത്ത്?
2: ഹ്യൂമാനിറ്റീസ്.
1: എന്താ അത് എടുക്കാൻ കാരണം?
2: മാർക്കില്ല. സ്വാഭാവികം.
1: സ്വാഭാവികം മാർക്കില്ല, അതുകൊണ്ട് ഹ്യൂമാനിറ്റീസിലേക്ക് പോയി. ഇപ്പോഴെങ്ങനെയുണ്ട് പഠിക്കാൻ?
2: സിമ്പിൾ ആണ്.
1: ഇനി അടിപൊളിയായിട്ട് പ്ലസ് ടുന് മാർക്ക് ഉണ്ടാവോ?
2: പിന്നെ
1: പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ടാ?
2: പോകാം.
1: ഹ്യൂമാനിറ്റീസ് എടുത്തിട്ട് അതിനുശേഷം എന്താ ചെയ്യാനുള്ള പരിപാടി?
2: ഡിഗ്രിക്ക് പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒന്നിക്ക് പി എസ് സി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഫസ്റ്റ് നോക്കി ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ ശേഷം നമ്മൾ നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോയാൽ പോരെ?
1: ശരി, അങ്ങനെയാണ്. പോളിസി അങ്ങനെയാണ്. ഇപ്പൊ നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നില്ലേ? ടീച്ചറുടെ പേരെന്താ?
2: സജിത.
1: എന്താ എടുക്കുന്നേ? പൊളിറ്റിക്സ് ആണോ?
2: ഹിസ്റ്ററി.
1: ഓക്കെ. ഘനശ്യാമെ സിനിമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ?
2: അതെ.
1: അതുകൊണ്ടാണോ സിനിമയൊക്കെ കണ്ടിട്ടാണോ എസ് എൽ സിക്ക് മാർക്ക് കുറഞ്ഞു പോയത്?
2: അല്ല,
1: എസ് എൽ സിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നോ? അല്ലെ കുറവ്?
2: 74%.
1: 74%, മോശമില്ലാത്ത മാർക്കാണ്. പിന്നെ എന്റെ സയൻസ് എടുത്തുണ്ടായിരുന്നില്ലേ?
2: ഇത് കിട്ടണ്ടേ? ഇത്
1: കിട്ടാത്ത കൊണ്ട് ഇപ്പൊ നേരെ ഹ്യൂമാനിറ്റീസിലേക്ക് പോയി.
2: ഫസ്റ്റ് ഓപ്ഷൻ കൊമേഴ്സ് കൊടുത്തു, അപ്പൊ അത് കിട്ടിയില്ല. പിന്നെ ഹ്യൂമാനിറ്റീസ് കിട്ടിയ ജോഗ്രഫി.
1: ജോഗ്രഫി
2: അപ്പൊ എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു.
1: ഇവിടുന്ന് പോവാൻ പാലക്ക് ദൂരമില്ലേ?
2: ഉണ്ട്, ഒരു 15-16 കിലോമീറ്റർ ഉണ്ട്.
1: ഈ വർഷം കൂടി ഉള്ളു ഘനശ്യാം അവിടെ?
2: അതെ.
1: ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ?
2: ഫ്രണ്ട്സ് കുറെ ഉണ്ട്. അഭിനവ്, അതർ, സൂര്യദേവ്, ദേവാനന്ദ്, പിന്നീട് ദേവാനന്ദ്,
1: ഒരുപാട് പേരുണ്ട്.
2: പിന്നീട് അഭിനദേവ്, പിന്നീട് അഭിജയ്.
1: കുറേ പേരുണ്ട്. ചോദിച്ചാൽ നിങ്ങളല്ലേ? അത്രക്ക ഉണ്ട്. കൂടെ പഠിച്ചവർ തന്നെയാണോ ഉണ്ടായിരുന്ന
2: പാലക്കാട്? ഇവര് പുതിയവരാ.
1: പുതിയവരാണ്.
2: പ്ലസ് വൺ വന്നിട്ടാകുമ്പോ പിന്നെ 10 പേര് പഠിച്ച അതിലുണ്ട്. അദ്ദേഹമുണ്ട്.
1: പിന്നെ
2: വാഴക്കാല് യു പി സ്കൂൾ.
1: തമിഴ് സിനിമയോട് ആണോ ഇഷ്ടം?
2: തമിഴ് സിനിമ ഇഷ്ടമാണ്. മലയാള സിനിമ ഇഷ്ടമാണ്.
1: മലയാളത്തിലെ ആരും ഇഷ്ടമല്ലേ?
2: മലയാളത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, തോമസ് തോമസ്, പൃഥ്വിരാജ്, അങ്ങനെ കുറെ ഉണ്ടല്ലോ. വൻ താരനിരയല്ലേ. നമ്മളതിന്റെ ഒരാളെ മാത്രം പറയുമ്പോ
1: അവർക്ക് വിഷമമായി നമുക്ക് ശരിയാവില്ലല്ലോ അല്ലേ. അപ്പൊ നമുക്ക് തമിഴിലേക്ക് പോവാണെങ്കിൽ വിജയ്. വിജയിന്റെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട സിനിമ ഏതാ?
2: മെർസൽ.
1: മെർസൽ അതാണ് ഇഷ്ടപ്പെട്ട സിനിമ?
2: അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
1: എല്ലാ ഇഷ്ടം. പക്ഷെ കൂടുതൽ തവണ കണ്ടത് മെർസൽ. ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്ന പ്രോഗ്രാമാണ്. ഘനശ്യാം ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാണ്, നമ്മൾ കേൾപ്പിച്ചു തരാം.
2: ഖലീഫേലെ.
1: ആ പാട്ടാണ്. ആരെങ്കിലും മഞ്ചിവളാളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ?
2: ഇഷ്ടം പോലെ കണ്ടുമുട്ടിയിട്ടുണ്ട്.
1: അതുകൊണ്ട് പറയുന്നില്ല. അമ്മ അവിടെ നിന്ന് കേൾക്കാനൊന്നും പോകുന്നില്ല. മുഞ്ചിവളാളെ ആ പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്ക് വേണ്ടിട്ടാണ് ഈ പാട്ട്?
2: കേട്ടോളൂ.
1: സ്വന്തമായിട്ട് കേൾക്കാൻ വേണ്ടിട്ട്. ഫ്രണ്ട്സിനൊന്നും വേണ്ട.
2: ഫ്രണ്ട്സെല്ലാം ഓണൊക്കെ കേൾക്കുമല്ലോ. പിന്നെ ഡെഡിക്കേഷൻ ചെയ്യുന്നില്ല.
1: ഡെഡിക്കേഷൻ അവനവന് വേണ്ടിട്ടല്ലേ. ഓക്കെ. അച്ഛൻ എന്താ ചെയ്യുന്നേ?
2: അച്ഛൻ തേപ്പിന്റെ പണിയാണ്.
1: അച്ഛന്റെ പേരെന്താ?
2: ദിലീപ്. ദിലീപ് കുമാർ.
1: അമ്മയുടെ പേര്?
2: ശ്രീജ.
1: ശ്രീജ. അമ്മ എന്ത് ചെയ്യുന്നേ?
2: അത് കടേന്റെ അകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്.
1: ഷോപ്പിൽ നിൽക്കുന്നു.
2: ഷോപ്പിൽ നിൽക്കുന്നു.
1: ഓക്കെ. സ്വന്തമായിട്ടുള്ള കടയാണോ?
2: റൂം വാടകയ്ക്കാണ്. പിന്നെ ബാക്കി ഐറ്റംസ് നമ്മൾ തന്നെ.
1: ഇന്നേരം അമ്മയെ സഹായിക്കാനാണ് ഇവിടെ വരുന്നത്.
2: സഹായിക്കാൻ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് കഴിച്ചൂടെ?
1: ഓ, അതുകൊണ്ട് കടയിൽ വന്നതുകൊണ്ട് അമ്മേനെ സഹായിക്കും ചെയ്യാം. കൂട്ടത്തിൽ എന്തെങ്കിലും മുട്ടായോ ഇതെല്ലാം കഴിക്കും ചെയ്യാം. വീട് ഇവിടുത്തെ ഈ കടേന്റെ അടുത്ത്
2: തന്നെയാണ്.
1: അപ്പൊ ഘനശ്യാമൻ ഇഷ്ടപ്പെട്ട ഗലീസയിലുള്ള പാട്ട് നമ്മൾ കേൾപ്പിച്ചു തരാം. സ്വന്തമായിട്ട് കേൾക്കാനെന്നാ പറഞ്ഞത്. അപ്പൊ സ്വന്തമായിട്ട് എന്റെ പാട്ട് കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.
2: വെൽക്കം.

0: റേഡിയോ മലബാറിലെ അടുത്തതായിട്ട് നമുക്ക് നാട്ടിലെ പാട്ടിലൂടെ പരിചയപ്പെടാം. പേര്
1: ബിന്ദു.
0: ബിന്ദു, ബിന്ദേച്ചി ഇവിടെ മടന്ന സ്കൂളുമായിട്ട് ഇവിടെ അടുത്ത്
1: ഞാനിവിടെ കടയിൽ
0: നടത്തുക. എന്താ കട?
1: സ്റ്റേഷനറി.
0: കൊറേയായോ അവിടെ?
1: ഭർത്താവിന്റെ കൂടെ, ഭർത്താവിന്റെ കടയിൽ സഹായിക്കുന്നു.
0: കൊറേയായോ കട നടത്തുന്നേ?
1: ആ, ഒരു 35 വർഷമായി. ഞാൻ കുറച്ച് കാലമായിട്ടുള്ളൂ.
0: എങ്ങനെയാണ് വന്നു തുടങ്ങിയത് കടയിൽ?
1: ഭർത്താവിന് ഭക്ഷണമായി വരും, പിന്നെ
0: അവിടെയിരുന്നു.
1: അവിടെ അങ്ങനെ കുറച്ച് കാലമായി.
0: വീട്ടിലാർക്കുള്ളത്?
1: വീട്ടിലെ മക്കള്.
0: എന്തായോ?
1: ഒരാൾ പ്ലസ് ടു കഴിഞ്ഞു, ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നു. ഒരാള് 3ാം ക്ലാസ്സിൽ.
0: എവിടെ?
1: മട്ടന്നൂര് ഗവൺമെന്റ് യു പി സ്കൂൾ.
0: ബസ്സിന്?
1: സ്കൂൾ ബസ്സുണ്ട്.
0: പ്ലസ് ടു മോള് എവിടെയാണ്?
1: പ്ലസ് ടു കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ കിട്ടിയത്. ഞാൻ എന്റെ വീട് എന്റെ അടുത്താന്ന്. അവിടെ നിന്നിട്ട്
0: കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം?
1: 18 വർഷം.
0: 18 വർഷം. ഇവിടെ എവിടെയാ താമസം? എവിടെ?
1: മുണ്ടയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടുത്തല്ലേ? മുണ്ടയോട് പരിയാരം.
0: ഓ, പരിയാരം. അങ്ങനെ പറയണോ? പരിയാരത്ത് മുണ്ടയോട് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലേ. എങ്ങനെ വരിക?
1: ഇവിടെ നടന്നിട്ട് തന്നെ.
0: ആ, ആണല്ലേ.
1: 10 മിനിറ്റ് നടക്കാനുള്ളൂ.
0: പിന്നെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. മക്കള് എല്ലാരും പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് നിക്കണം. അങ്ങനെ ഇടത്തേക്ക് വന്നു. നന്നായിട്ട് പാട്ട് പാടുന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. പാട്ട് ഇഷ്ടമാണ്? അല്ലല്ല, പാട്ട് പാടുന്നു പറയുന്നുണ്ട്.
1: മോളി പാട്ട് മാത്രം.
0: നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടായിരിക്കുമല്ലോ ഹസ്ബൻഡ് പറഞ്ഞ പാട്ട് പാടും. ഏത് പാട്ടാ പാടിത്തരുന്നത്?
1: കുറച്ച് കുറച്ച്.
0: ഏതെങ്കിലും ഒരു പാട്ട് പാടും.
1: രണ്ടുപേര്.

0: പാടിയിട്ടുണ്ടോ എവിടെയെങ്കിലും?
1: എവിടെയില്ല.
0: ഓക്കെ,
1: മോളിപ്പാട്ട് പാടും.
0: പഠിച്ചിട്ടുണ്ടോ? മക്കളാരെങ്കിലും പാടും?
1: മോള്, മൊത്തം മോള്.
0: ഓക്കെ, അപ്പോ ഈ പരിപാടിയിൽ കൂടി ഒരു പാട്ട് കേൾപ്പിക്കാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഭജനത്തിലെ നീർമിഴിപ്പീലി.
0: ഇങ്ങനത്തെ ടൈപ്പ് പാട്ടാന്ന് തോന്നുന്നു ഇഷ്ടം അല്ലേ? ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേഷൻ?
1: പ്രകാശ്
0: തന്നെ, ഹസ്ബൻഡിന്. അപ്പൊ പ്രകാശത്തിന് വേണ്ടിയിട്ടുള്ള പാട്ട് കേൾക്കാം. ഫോൺ നമ്പർ പറഞ്ഞു.

0: എന്തേ, ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് നടന്ന് ഒരു കുന്നിൻ്റെ മുകളിലൊരു വീട്ടിലെത്തിയിട്ടുണ്ട്. നേരാണ് കോമളേച്ചി ഒരു ഉണ്ട തന്ന് സ്വീകരിച്ചത് അല്ലേ?
1: ആ, അത് ഗോതമ്പിന്റെ ഉണ്ട. വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയാക്കിയത്.
0: ഒരു രക്ഷം എടുത്ത് വായിൽ വെച്ചപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങള് വരുന്ന അറിഞ്ഞിട്ട് വെച്ചതാ ആക്കിയതാ?
1: അല്ലല്ല, നമ്മൾ ഉള്ളത് ആക്കിയത് അത്ര തന്നെ. ഉള്ളേല് നിങ്ങൾക്കും തന്നു,
0: അതന്നെ
1: നിങ്ങളത് സ്വീകരിച്ചതില് സന്തോഷം.
0: ആ, പിന്നല്ലാണ്ട് നിങ്ങക്ക് മാറ്റി വെച്ചതിന് ഞങ്ങൾക്കൊരു പങ്ക് തരാന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സന്തോഷല്ലേ?
1: രണ്ടാൾക്കും സന്തോഷം, അത് തന്നെ.
0: എനക്കും സന്തോഷം, നിങ്ങൾക്ക്
1: അതെ.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: താഴെയാണ് എന്റെ വീട്, ഇതെന്റെ തറവാട്. എന്റെ വീട്ടില് ഞാനും എന്റെ മോളും. മോള് ശ്വേത, എഞ്ചിനീയറിംഗിന് ഫൈനൽ ഇയർ പഠിക്കുന്നു.

0: കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ശിവപുരത്ത് പഠിക്കുന്നു.
1: എന്തെങ്കിലും പണിക്ക് പോകണ്ടാകും ചേച്ചി?
0: ഇല്ല ഇല്ല, ഞാൻ
1: വീട്ടിൽ തന്നെ.
0: 2020 പെൻഷനായതാണ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്.
1: എവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്?
0: പേരാവൂര്, ഇരിക്കൂറ്, മട്ടന്നൂര്, കൂത്തുപറമ്പ്, തില്ലങ്കേരി.
1: ദൂരത്തേക്ക് പോയിട്ടില്ല?
0: ഇല്ല.
1: സ്വന്തം വീട് ഇവിടെ തന്നെയാണ്.
0: ആ, ഇത് തറവാട് വീട്. ആങ്ങളൊക്കെ ഇങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് രാവിലെ ഞാനിവിടെ വരും, വൈകുന്നേരം ആകുമ്പോൾ അങ്ങ് പോകും.
1: നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പം അതേ ഫീൽഡ് തന്നെ താല്പര്യത്തോടെ ഇവിടെ പഠിച്ച് അവിടെ
0: എത്തിച്ചേർന്നോ? കുറവില്ല.
1: പഠിക്കുമ്പോഴേ ഇഷ്ടമായിരുന്നു?
0: കുഴപ്പമില്ല. പണ്ട് എല്ലാം ട്യൂഷൻ ആയിരുന്നു, നേരെ ഒരു ടീച്ചർ എന്നുള്ള രീതിയായിരുന്നു. പിന്നെ ഓരോരോ സമയത്ത് ഓരോരോ ഇതല്ലേ, അതൊന്നും അന്നേരത്ത് ശരിയായിട്ടില്ല. പിന്നെ നഴ്സിംഗ് മേഖലയിൽ കിട്ടി, അതിനനുസരിച്ച് അങ്ങ് പോയി.
1: അപ്പൊ നന്നായിട്ട് പഠിക്കുമായിരുന്നു.
0: അത്ര വലുതൊന്നും പറയാനില്ല, ഒരു ഡിഗ്രി വരെ എത്തി.
1: ഡിഗ്രിക്ക് ഏതായിരുന്നു സബ്ജക്ട്?
0: ഫിസിക്സ്.
1: എന്നിട്ടാ പറയുന്നു അന്ത കാലത്ത് ഫിസിക്സ് എല്ലാം എടുക്കണ്ടെങ്കിൽ നല്ല ബുദ്ധിജീവി ആണല്ലോ.
0: ഇപ്പം വയസ്സ് 62
1: ഫിസിക്സ് പഠിച്ച എന്തെങ്കിലും ഒരു
0: ഒന്നും ഓർമ്മയില്ല. ഇപ്പൊ ഒരു കാര്യം ഓർമ്മയില്ല. ട്യൂഷൻ എടുത്തതും ഇപ്പൊ ഒന്നും ഓർമ്മയില്ല.
1: അന്നതൊന്നും പഠിച്ചത്
0: സാഹചര്യത്തിലേക്ക് കൂടി കടന്നുപോയി, അതുകൊണ്ട് ഒന്നും ഓർമ്മയില്ല.
1: എന്നാലും ഫിസിക്സ് എടുത്തിട്ട് നഴ്സിംഗ് അസിസ്റ്റന്റ് ആവുന്ന പറയുമ്പോ രണ്ടും രണ്ട് എക്സ്ട്രീം അല്ലേ?
0: നമ്മൾക്ക് ഇവിടെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു പണി, എല്ലാ വയസ്സുള്ള ആളെയും നോക്കലും.
1: എന്നാ പിന്നെ പ്രൊഫഷനും അതാവട്ടെ എന്ന് വിചാരിച്ചു.
0: അങ്ങനെയാ, എന്ത് കിട്ടിയാലും ആടെ നമ്മള് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അത്ര തന്നെ.
1: നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോ അനുഭവങ്ങളുടെ കലവറ ആയിരിക്കും.
0: ഇഷ്ടംപോലുണ്ട്. ഒരു ആക്സിഡന്റ് വന്നിട്ട് എല്ലാരും ഇങ്ങനെ രണ്ടാൾക്കാരെ ഇങ്ങനെ ചോദിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നു. ഒരാള് മാത്രം എന്താ ഈ സൈഡിൽ ഇങ്ങനെ മാറ്റിക്കെടുത്തിന്ന് വെച്ചിട്ട് ആടെ ചെന്ന് നോക്കുമ്പോ മനസ്സ് ഇതായിപ്പോയി. അവരെ ഒരു കണ്ണും ഇല്ല, ഇങ്ങനെയായി നിന്നിന് മരിച്ചു കിടക്കുന്നതാന്ന്. അപ്പൊ എനക്ക് അന്നേരത്ത് ചെറിയ ആങ്ങളമാരുണ്ട്, അവരെ അതേ പ്രായത്തില്ല, അതാന്ന്
1: സങ്കടപ്പെടുത്തുന്ന തന്നെയായിരിക്കും.
0: അതന്നെ ഇഷ്ടംപോലെ രാത്രികളില് ഈ ഇങ്ങനെ ഡെഡ് ബോഡി കൊണ്ടുവരലും അതിനെ ക്ലീൻ ചെയ്യലും മോർച്ചറിയിൽ വെക്കലും എല്ലാം ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്.
1: ഉറക്കമില്ലാതെ രാത്രികൾ, സാധാരണ ഒരു വ്യക്തിനെ സംബന്ധിച്ചുള്ള പേടി ഭയം അത്രയൊന്നും
0: അല്ല. നമുക്ക് ജീവിക്കണ്ടേ?
1: ഏത് പ്രായത്തിലാ ജോലിക്ക് കയറിയ?
0: ജോലിക്ക് കയറിയത് കുറച്ച് പ്രായമായി, 10, 53 വയസ്സ്, 44 വയസ്സായി.
1: അതുവരെ ട്യൂഷൻ ഒക്കെ എടുക്കലുണ്ട്?
0: ട്യൂഷനും.
1: ഏത് സബ്ജക്റ്റിൽ എടുത്തു കൊടുക്കല്?
0: മാത്സ്.
1: ഫിസിക്സ് എടുത്തിട്ട് മാത്സിൽ ട്യൂഷൻ എടുത്ത്?
0: മാത്സ് പിന്നെ എല്ലാത്തിനും വേണ്ടേ.
1: മാത്സിലാന്ന് ഭൂഗോളത്തിന്റെ സ്പന്ദനം ചാക്കോമാഷ് കൊണ്ടു പറഞ്ഞ്. ഈ മാത്സിനും ഫിസിക്സിനും ഇടയിൽ സിനിമയിലും കാണലുണ്ടോ? കലയുണ്ടോ ഉള്ളില്?
0: സിനിമ കാണാൻ പോവും, പക്ഷേ ഈ കാലത്തിലടക്കൊന്നും ഒരു സിനിമ കാണാനും പോയിട്ടില്ല.
1: അത് മോശമായി പോയില്ലേ?
0: ഒന്നും പോയിട്ടില്ല.
1: കലയുണ്ടോ? കല ഉള്ളില്?
0: കല എഴുതും. കല കാണുന്നതല്ലാണ്ട് ആരെങ്കിലും പാടുന്നേം കളിക്കുന്നേം കാണുമെന്നല്ലാണ്ട് നമ്മളടുത്തൊന്നും വേറെയൊന്നും പുറത്തു വരാനില്ല.
1: നമ്മള് കല കാണാനേ പോക്കുള്ളൂ, കല പുറത്തെടുക്കില്ല.
0: പുറത്തെടുക്കാനില്ല.
1: ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട?
0: ട്രൈ ചെയ്തിട്ടില്ല.
1: ട്രൈ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും ഉറങ്ങിക്കിടക്കുന്നുണ്ടോന്ന്.
0: എഴുതുന്നു.
1: എഴുതുവാ? പാട്ടാ, കഥയാ, അങ്ങനെ
0: ഒന്നുമില്ല.
1: പാടുവാ?
0: ഇല്ല.
1: സ്പോർട്സ്
0: പണ്ടുണ്ടായിരുന്നു,
1: ഇപ്പൊ അതും ഇല്ല. പാചകം എങ്ങനെയുണ്ട്?
0: പാചകം അത്യാവശ്യം ജീവിക്കാൻ മാത്രം.
1: പാചകം ഒരു കലയാണല്ലോ.
0: അങ്ങനെയൊന്നുമില്ല.
1: അങ്ങനെയാന്ന്? അതുകൊണ്ട് പാചകം
0: ഇപ്പം കണ്ടിട്ടില്ല 4 മണിക്ക് ഇത്.
2: അതേപോലെ
0: ഗോതമ്പുണ്ട്,
2: അത് ഗോതമ്പുണ്ട് എന്ന് പോലും നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതിന്റെ കല.
1: അതെ, അപ്പൊ കലാകാരിയാണ്.
0: അതാ പറഞ്ഞ ജീവിച്ചു പോകാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നു.
1: ഒരു പാട്ട് പറഞ്ഞാല് നമ്മളത് കേൾപ്പിച്ചു. കലയുള്ളിലില്ലാന്ന് പറഞ്ഞല്ലോ, പക്ഷെ കല ആസ്വദിക്കാലോ നമുക്ക്.
0: ആസ്വദിക്കാം. മറ്റേ ചന്ദ്രികയിൽ അലിയുന്നു
1: ചന്ദ്രകാന്ത്. ആർക്കെങ്കിലും വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട് ഈ പാട്ട്?
0: അങ്ങനെയൊന്നുമില്ല, എനിക്ക് കേൾക്കാൻ മാത്രം.
1: ഞാൻ ചോദിച്ച പാട്ട് എനിക്ക് കേൾക്കാൻ വേണ്ടിട്ട്. ആയിക്കോട്ടെ, അപ്പൊ കോംപ്ലേച്ചയ്ക്ക് വേണ്ടിട്ട് ഒരു അടിപൊളി പാട്ട് കേൾപ്പിച്ചു തരാം. ഇത്രയും നേരം സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
0: ശരി.

0: അവരുടെ നാട്ടിലെ പാട്ടിൽ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷം നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തോ.
1: എൻ്റെ പേര് രമേശൻ. ഞാൻ മരുതായി എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. പിന്നെ സ്കൂളിലൊന്നും അധികാരം പോയിട്ടില്ല. അതിനുശേഷം ഹോട്ടൽ ഫീൽഡായിരുന്നു. പിന്നെ ചെറുപ്പത്തിൽ കൊല്ലത്ത് തന്നെ പണിയാൻ ടൈലറുമാണ്. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഹോട്ടൽ ഫീൽഡ് തന്നെയാണ് ചെറുപ്പം മുതൽ. മട്ടന്നൂരും കുറേ സ്ഥലങ്ങളൊക്കെ പണിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്വന്തമായി ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഗൾഫിലൊന്നും പോയിട്ടില്ല, ജില്ലകളിലും അന്യ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപാട് പോയിട്ടുണ്ട്. മുംബൈയിൽ പോയിട്ടുണ്ട്, പിന്നെ മദ്രാസ് പോയിട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്, മൈസൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്.
0: അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. ഒരുപാട് ദേശങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു അല്ലേ?
1: അതെ, ഒരുപാട് ദേശങ്ങളിലൊക്കെ കറങ്ങിയിട്ടുള്ള യാത്രയാണ്. പിന്നെ കേരള ഫുഡ് മൊത്തം അറിയാം. അന്നത്തെ കാലം ഒരു 10-25 വർഷം മുന്നേ ഇവിടെ ഒന്നും ഇല്ലാത്ത ചൈനീസ് വിഭവങ്ങളൊക്കെ അവിടെ നിന്ന് വലിയ ഹോട്ടലിൽ നിന്നൊക്കെ പഠിച്ചു. അങ്ങനെ മട്ടനോടൊക്കെ ഒരുപാട് അതിൻ്റെ ബിസിനസ്സൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തം കല്യാണ പണി അങ്ങനെയുള്ള പരിപാടിക്കെല്ലാം പോക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാലം നിർത്തി സ്വന്തം ഒരു ഹോട്ടൽ ഫീൽഡ് മാത്രമേ അങ്ങനെ പോക്കാന്ന്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഒരുവിധം മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിൽ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് മട്ടന്നൂർ കാര സ്കൂളിൻ്റെ അടുത്താണ്. വീട്ടിലുള്ളത് ഭാര്യയുടെ അമ്മ, രണ്ട് മക്കൾ, രണ്ടും ആൺകുട്ടികളാണ്. ഒരാളിപ്പം വിദേശത്താണ്, ഒമാനിൽ. അവൻ്റെ കോഴ്സെല്ലാം കഴിഞ്ഞ് അവൻ ആ രീതിയിൽ അങ്ങോട്ട് പോയതാണ്. കളിയവനും ഇപ്പോൾ CMA കഴിഞ്ഞ് ഇവിടെ ഇപ്പോൾ ചുറ്റിക്കറങ്ങി കളിക്കുന്നുണ്ട്. പണിക്ക്
0: ഇപ്പം
1: റെഡിയാകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ വേറെ പണിയൊന്നുമില്ല, ഹൗസ് വൈഫായിരുന്നു.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറയോ.
1: അവളുടെ പേര് ബിന്ദു എന്നാണ്. പിന്നെ മകൻ്റെ പേര് മൂത്തോനാ അശ്വന്ത്, ഇളയ ആനന്ദ്. പിന്നെ വൈഫിൻ്റെ അമ്മ കാർത്യായനി. അങ്ങനെ 5 പേരാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ കാര എയർപോർട്ടിൻ്റെ അടുത്ത് പിന്നെ ഒരു ഹോട്ടലിൽ അങ്ങനെ ഇപ്പോൾ വർക്കിന് പോകുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ പോകുന്നു. ഡെയിലി പോയി വരാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് അങ്ങനെ അടുത്ത് തിരഞ്ഞെടുത്ത്. ഈ 2 വർഷം മുന്നേ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അവിടെ ഒരു ഹോട്ടലിലായിരുന്നു. ഒരുപാട് വർഷം അവിടെ പണിയെടുത്തു. ഇപ്പോൾ വന്നിട്ട് ഇവിടെ നാട്ടിൽ തന്നെ സ്ഥിരമായി നിൽക്കുന്നുണ്ട്. കലയോടും അതിനോടൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല. പാട്ടെല്ലാം കേൾക്കുക അങ്ങനെ ഇല്ല, അല്ലാതെ കണ്ട് അങ്ങനെ ഒരു പാടാനുള്ള കഴിവൊന്നുമില്ല.
0: നല്ല സിനിമയൊക്കെ കാണാനുള്ള സമയം കിട്ടാറില്ലേ?
1: ആ സിനിമയെല്ലാം പണ്ട് കാലത്ത് ഒരു സിനിമയെല്ലാം 3 വട്ടം 4 വട്ടം തിയേറ്ററിലാണ് പോയി കണ്ടിട്ടുള്ള അനുഭവമുണ്ട്. മട്ടന്നൂർ സഹനയിലും പ്രിയ ടാക്കീസും എല്ലാമാണ് നമ്മളെ പഴയ ഇത്. അന്നേരം 1 രൂപ ബെഞ്ചിമ്മിൽ ഇരുന്നിട്ടു, 4 രൂപ ഫസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നിട്ടും എല്ലാം സിനിമ ഉണ്ട് ഇതും. പിന്നെ അന്നൊക്കെ സിനിമ ഒഴിയാതെ കാണുമായിരുന്നു. പിന്നെ റിലീസ് സമയത്ത് തലശ്ശേരി, കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് അടിയും കുത്തലും കൊണ്ടിട്ടുള്ള സിനിമ കണ്ട ഒരു കാലഘട്ടമെല്ലാം ഉണ്ട്. അതൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം ഓൺലൈൻ ബുക്കിങ്ങും അല്ല, അന്നത്തെ സ്പിരിറ്റ് ഒന്നും ഇന്നായിരിക്കില്ല സിനിമക്ക്.
0: എല്ലാം തിരക്കേറിയ ഒരു ജീവിതമാണ്. അപ്പോൾ അല്ലെ, അതിനിടയിൽ കിട്ടുന്ന ചെറിയ സമയമാണുള്ളത്. അതിൽ സിനിമ കാണണം, എന്തൊക്കെ ചെയ്യണം അല്ലേ?
1: അന്നൊന്നും ഇപ്പോൾ പണിയെടുത്ത ശമ്പളമൊന്നുമില്ല. ചെറിയ പൈസ ഇരുന്നത്തെ പോലെ ശമ്പളമൊന്നുമില്ല. അന്നൊരു ദിവസം പണിയെടുത്താൽ നമ്മളെ ഹോട്ടൽ ഫീൽഡ് ഇറങ്ങുന്ന സമയത്ത് പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം 10 രൂപ 7 രൂപയുടെ കൂലി ഒരു ദിവസം. അതിനുശേഷം ഇപ്പം മാറി മറിഞ്ഞ് അന്നേരം ദാരിദ്ര്യ കാലഘട്ടം. എന്നാലും അന്ന് സിനിമ കാണലുണ്ട്, ബാക്കിയുള്ള നമ്മളെ കുരുത്തക്കേടുകളെല്ലാം എല്ലാം ചെയ്യലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരു അടങ്ങി ഒതുങ്ങിയുള്ള ജീവിതം. ഇപ്പം ലാസ്റ്റ് വന്ന് ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഞാനും വൈഫും മോനും

0: കൂടി പോയി കണ്ടു. മോശമില്ല, നല്ലൊരു സിനിമയാണ്, എല്ലാവരും പോയി കാണണം.
1: ചിരിക്കാനുണ്ട്,
0: ചിരിക്കാനും എല്ലാം ഉണ്ട്. ഒരു കുടുംബം പിന്നെ പണ്ട് പാടാതൊരു പാട്ട് ഇപ്പം അതിൻ്റെ അകത്ത് വന്നു. സിനിമക്ക് വേണ്ടിയിട്ട് എടുത്തതാണല്ലോ അരവിന്ദ് സ്വാമീൻ്റെ യവന കഥയിലെ, അത് നല്ലൊരു പാട്ടാണ്.
1: പഴയകാല അന്ന എന്ന ചിത്രത്തിന് വേണ്ടിയിട്ടായിരുന്നു ഔസേപ്പച്ചൻ്റെ സംഗീതത്തിൽ പിറന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം. ആ പാട്ട് വീണ്ടും തരംഗമായിട്ട് മാറി ഈ ഒരു ചിത്രത്തിലൂടെ.
0: അതെ, അത് നമുക്ക് പാട്ടിനെ പറ്റി അറിയാം, പക്ഷെ കേൾക്കുമ്പോൾ അങ്ങനെ ഇപ്പം ഫോണിലെല്ലാം മൊത്തം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം അത് ഉണ്ട്, ആ പാട്ടിങ്ങനെ ഇതായി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ അന്നത്തെ കാലം നമ്മളെ ബാല്യത്തിൽ, ഇപ്പം മോഹൻലാൽ, ശ്രീനിവാസ്, മമ്മൂട്ടി, അവരെല്ലാം ഒരു കാലഘട്ടമാണ് നമ്മളെ ബാല്യം. ആ സമയത്തുള്ള നല്ല സിനിമകളും പിന്നെ പഴയ നസീറിൻ്റെ, സത്യൻ്റെ, ജയൻ്റെ സിനിമ കാണും. പക്ഷെ അന്ന് നമ്മളെ താരങ്ങൾ മമ്മൂട്ടി, മോഹൻലാൽ, അവരന്നെ ഇപ്പോൾ ഒരു മാറ്റമൊന്നും ഇന്നുമില്ല. പിന്നെ സുരേഷ് ഗോപി, ജയറാം, ഇവരെല്ലാം ഉണ്ട്. പക്ഷെ ഇന്നും മമ്മൂട്ടി, മോഹൻലാൽ, അവർ കഴിച്ചിട്ട് നമുക്ക് ആരുമല്ലോ, നമ്മളെ സ്റ്റാറുകൾ ഇപ്പോൾ തന്നെ. ആരിപ്പം ഇപ്പം ദീപം പൊളിയല്ല, ആര് വന്നാൽ നമ്മളെ ഈ സ്റ്റാറിലും അവർക്ക് രണ്ടാക്കും. മമ്മൂട്ടി, മോഹൻലാൽ,
1: അവരെ കഴിച്ചിട്ടേ ഉള്ളൂ,
0: അവരെ കഴിച്ചിട്ടേ ഉള്ളൂ. എന്ത് പടം എല്ലാം നല്ലത് നല്ലത് പറയൂ. പക്ഷെ ഇന്നും പ്രതീക്ഷ അവർ തന്നെ, മോഹൻലാൽ, മമ്മൂട്ടി. അന്നെല്ലാം കാസറ്റ് ഇട്ടിട്ടില്ല ആ സിനിമ പാട്ടെല്ലാം കേൾക്കുക. ഇന്നിപ്പോ എല്ലാം മാറിയല്ലോ. അന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കൂടെ ഇല്ലേ, കല്യാണത്തിനും പോയി കഴിഞ്ഞാൽ റെക്കോർഡ് ഇട്ടിട്ടുള്ള പാട്ടുകൾ, അവർക്ക് നമുക്ക് സ്ഥിരം പാട്ട് ഉണ്ടാവും. പണ്ടത്തെ കൂടെ ജാതയിൽ മഹേശ്, കുടികളും മഹേശ്വരി, അങ്ങനെയുള്ള പാട്ടുകളാണ് അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് കാക്കാനായിട്ട് പോയി നിൽക്കും. ഈ പണ്ട് വീട്ടിൽ കൂടെ പയറ്റി എന്നുള്ള പരിപാടിയിലുണ്ടല്ലോ, അന്നേരം മലബാറിയിൽ മാത്രം കണ്ടുവരുന്ന പയറ്റ്, കല്യാണം, അങ്ങനെയുള്ള സമയത്ത് വൈകിട്ട് പോയി കഴിഞ്ഞാൽ ഈ പാട്ടുണ്ടാവും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഈ പാട്ടുണ്ടാവും. പയറ്റിനെല്ലാം പോയി കഴിഞ്ഞാൽ അതൊരു കല്യാണത്തെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി ഈ പയറ്റ് എന്ന് പറഞ്ഞത്, കുറിപ്പയറ്റായിട്ട്. ആ കാലഘട്ടത്തിലെല്ലാം എല്ലാ പാട്ടുകളും കേൾക്കാനുള്ള സൗകര്യം നമുക്കുണ്ടാവും. കാരണം നമ്മളെ വീട്ടിൻ്റെ അടുത്തപ്പോൾ ഏതാണ്ട് ചായക്കടയിലെല്ലാം ഈ പരിപാടി ഉണ്ടാവുക. അപ്പോൾ ഈ പാട്ട് നമ്മൾ വീട്ടിൽ കാസറ്റ് ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതിൽ കേൾക്കാനൊരു പ്രത്യേക സുഖം തന്നെയാണ്. ഒന്ന് ഒച്ചത്തിലൊന്ന് മൈക്കലം വെച്ചിട്ട് ആ പാട്ടുണ്ടാവുക. അതിനുശേഷം പിന്നെ മൈക്കലം നിരോധിച്ച്, അന്ന് നമുക്ക് ആ കമറ്റ വലുത്
1: തന്നെയാണല്ലോ,
0: കോളാമ്പി വഹിക്കാന്നല്ലോ. അത് ഒരു 3 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവ് ആ പാട്ട് കേൾക്കും. അത് കേട്ടിട്ടാന്ന് പോകും. ഇന്ന് പയറ്റുണ്ടല്ലോ എന്നിട്ട് ആൾക്കാരെല്ലാം പോവുക. അന്നത്തെ കാലഘട്ടത്തിൽ 10 റുപ്യ, 5 റുപ്യ, 20 റുപ്യ അങ്ങനെയുള്ളൊരു പൈസ വെച്ച് ഒരു പെണ്ണിൻ്റെയോ ആരും കല്യാണമെല്ലാം ഉണ്ടെങ്കിൽ അതിന് സഹായിക്കാനും വീട്ടിൽ കൂടുതലും സഹായിക്കാനും ആർക്കും രോഗങ്ങൾക്ക് സഹായിക്കാൻ. ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും അന്നില്ലല്ലോ. അപ്പം അതെല്ലാം വെച്ച് അന്ന് അതൊരു സഹായമായിട്ട് അത് തിരിച്ചിങ്ങോട്ടും വാങ്ങും. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇന്നത്തെ അവർക്കൊന്നും അറിയില്ല.
1: ഗൂഗിൾ പേ ആയി മാറിയിട്ടുണ്ടല്ലേ.
0: ഇന്നലെ അന്ന് പൈസ വെച്ചാല് കൈമിന്ന് കണ്ണി കളിക്കുക, ഇന്ന് പൈസ കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആദ്യം മാറി, അല്ല ഗൂഗിൾ പേ അങ്ങനെയുള്ളതായി. പക്ഷെ ഇന്നാണ് പൈസക്ക് ആർക്കും ദാരിദ്ര്യമില്ല. ഇന്ന് കളിച്ചവരൊക്കെ എല്ലാം പൈസനെ കൊണ്ട് തന്നെ കളിക്കാം. അന്ന് നമ്മള് ഒരു മട്ടൻ മരുതായി, മട്ടൻ വരുന്ന 3 കിലോമീറ്റർ ആണ്. സിനിമക്ക് വേണ്ടിക്ക് നമ്മൾ നടന്നിട്ടാ വരുക. അപ്പൊ സെക്കൻഡ് ഷോ പ്രശ്നം അധികം പോവുക. രാത്രി ഒരു 9 മണിക്കെല്ലാം ചിലപ്പോൾ അങ്ങോട്ടേക്ക് വന്നെങ്കിൽ വണ്ടി ഓട്ടർഷയിലും കിട്ടും. എന്നാൽ സിനിമ കഴിഞ്ഞ് 2-3 കിലോമീറ്റർ നടന്നിട്ടല്ലാന്ന് നമ്മളൊന്ന് സിനിമ കണ്ടിട്ട് 3-4 കിലോമീറ്റർ വീട്ടിലേക്ക് തിരിച്ചു
1: പോവുക.
0: ഇന്നത്തെ കാലഘട്ടമാണല്ലോ, ഇന്നെല്ലാവർക്കും വണ്ടിയുണ്ട്. ഒരു വീട്ടിൽ 1-2 വണ്ടിയുണ്ട്, പോകാനും വരാനുള്ള സൗകര്യമുണ്ട്. അന്ന് ഈ പറഞ്ഞ മഴയത്ത് കൊടയും ചൂടിയിട്ടില്ല, എത്രയോ സെക്കൻഡ് സിനിമയെല്ലാം കണ്ട് തിരിച്ചു പോയ കാലഘട്ടമല്ല, ഓർമ്മയുണ്ട്. എല്ലാം തന്നെ.
1: അപ്പോ നല്ല ഫുഡൊക്കെ വെക്കുന്ന ആളാന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ വീട്ടിൽ വന്നിട്ടാകുമ്പോ എങ്ങനെയാണ് വൈഫ് മക്കളൊക്കെ പറയോ, നല്ല ഫുഡ് വെച്ച് തരണോ? എങ്ങനെ
0: നല്ല ഫുഡൊക്കെ വെക്കുന്ന വെച്ചാല്, ഒരു എന്റെ മക്കളൊക്കെ എല്ലാവർക്കും ഈ ഫുഡിന്റെ ഇതറിയാം മൊത്തം. എല്ലാ 2 പേരും ബിരിയാണിയും മറ്റേ ബാക്കി ഹോട്ടൽ ഫീൽഡ് വഴിയെല്ലാം അവർ ചെറുപ്പം പോലെ എൻ്റെ ഹോട്ടലിലും വന്നിട്ടെല്ലാം കണ്ടു പഠിച്ചിട്ടെല്ലാം അവർക്കറിയാം. 2 പേരും ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവരെല്ലാം വണ്ണം വെക്കും നേരെ അവർക്ക് ഞാനെല്ലാം ഉണ്ടാക്കി കൊടുക്കലുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുവന്ന ബിരിയാണി, അങ്ങനെ ചില്ലി, മറ്റേ മറിച്ച് അവർ പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കും. ഇന്ന് അതെല്ലാം സാധനം വാങ്ങിക്കൊടുത്ത് അവർ 2 പേരും ഉണ്ടാക്കും. ആ അവരെന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷന് പോയാലും അവർക്ക് വേണ്ടുന്ന 5 വത്താക്കുള്ളവരും ഉണ്ടാക്കാൻ അവരിന്ന് ഉഷാറാണ്. ആ 2 പേരും അങ്ങനെ പഠിപ്പിലും മോശം ഒന്നുമില്ല, രണ്ടാളും നല്ല ഉഷാറായി പഠിച്ചിട്ട് തന്നെ. മോശമില്ലാത്ത നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇളയവനാന്ന് വീട്ടിലുള്ള ആൻറ്റിയൊന്നും കാലത്ത് മന്തിയൊന്നുമില്ല, നമുക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. പക്ഷെ എന്നാൽ അവരെല്ലാം ഇന്ന് അതിന് എക്സ്പോർട്ടായി യൂട്യൂബിൽ നോക്കിയിട്ടും അങ്ങനെ അല്ലെങ്കിൽ മന്തിയെല്ലാം ഉണ്ടാക്കും. അവർ കുറേ ഫുഡ് അങ്ങനെയാണ്. പിന്നെ മീനിനെ പിടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അവരെ ഒരു നമ്മൾ ഹോബിയാണ്. നമ്മൾ ചെറുപ്പം പോലെ തോട്ടിൻ്റെ കറക്കെല്ലാം വളർന്ന വലുതായി പാലത്തിനടുക്കുള്ളത് കൊണ്ട് ചൂണ്ടയിട്ടിട്ടൊക്കെ ഒരുപാട് മീനെല്ലാം പിടിക്കുന്നതിൻ്റെ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നേരം ഇഷ്ടമായ മീനിനെ കിട്ടും, ഇന്നത്തെ പോലെയല്ല. അപ്പോൾ ഇന്ന് ഇപ്പോൾ അവർ ഇത് യൂട്യൂബിലും ഇത് നോക്കി നോക്കി ഇതാ മറ്റേ ചൂണ്ട ഇപ്പം പൈസ കൊടുത്ത് വന്ന ചൂണ്ടുണ്ടല്ലോ, ഹൈ ആയിട്ട് അതും കൊണ്ട് ഇപ്പം പോകുന്നുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം മീനും കൊണ്ടുവരും, മഴക്കാലത്ത് നല്ലോണം മീനിനെല്ലാം പിടിച്ച് എല്ലാവരും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ മക്കളും എല്ലാം അങ്ങനെ ഉഷാറായി മുന്നോട്ട് പോകുന്നു.
1: ഇത് നമ്മുടെ നാട്ടിലെ പാട്ട് എന്നൊരു പ്രോഗ്രാമാണ് റേഡിയോ മലബാറിന്റെ. രമേശ് ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. അതോടൊപ്പം

0: ചാട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് പറയുകയാണെങ്കിൽ നമ്മളത് റേഡിയോയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. രമേശ് ചാട്ടന് ഇഷ്ടപ്പെട്ട, ഇപ്പൊ കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ഏതാണ്?
1: ഞാൻ പണ്ടേ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, വൈശാഖി സന്ധ്യ നിൻ ചൂണ്ടിലെന്ത് എന്നുള്ള നാടോടിക്കാറ്റിലെ മോലാന ശോഭനംകുടിയിലെ ആ പാട്ട്.
0: മനോഹരമായിട്ടുള്ള പാട്ടാണ്,
1: നല്ല പാട്ടാണ്. അതിനകത്ത് പാട്ടുകളെല്ലാം ഇഷ്ടമാണ്, പക്ഷെ അതെല്ലാം നമുക്കൊരു കാലത്ത് ബൈഹാർട്ടേനു, പക്ഷെ ഇന്നിപ്പം അന്നും പാടല്ല. എന്നാലും പിന്നെ പണ്ട് നമ്മൾ കിട്ടിയ സ്കൂളിലെ പാട്ടുകൾ എല്ലാം പാടിയിട്ടെല്ലാം നമ്മൾ സ്റ്റേജിലും പണ്ടെല്ലാം ഒരുപാട് പരിപാടികളും പോയിട്ടുണ്ട്.
0: ഇപ്പൊ പാട്ട് മനസ്സിൽ വരുന്നുണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടു വരി പാടാൻ താല്പര്യമുള്ള?
1: ഞാൻ പാടുന്ന പാട്ട് വെച്ചാൽ എന്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമുള്ള ഒരു അറബി പാട്ടാണ്, അധികം ഒന്നറിയ നാല് വരിയായിരുന്നു. അത് സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു അറബി ഭാഷ പാടുന്ന കേട്ടിട്ട് ഞാൻ പഠിച്ചതാണ് നാല് വരി. എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ?
0: പിന്നെ തീർച്ചയായും.
1: അപ്പൊ അത് ഞാൻ പാടുന്നു, അതിന്റെ ബാക്കിയൊന്നും ചോദിക്കാറ്, അർത്ഥം എന്നോട് ചോദിക്കാറ്. പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചതാ. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് സത്താർ എന്ന് പറഞ്ഞ ഒരു ചക്കൻ്റെയും മരുതായി പാലത്തിൻ്റെ കൗനിപ്പം ഗൾഫിലെല്ലാം ആണ്. അപ്പൊ അവനാണ് അന്നെ ശരിക്കും പഠിപ്പിച്ചത്. കാരണം അറബീന്റെ നമ്മൾ പുറത്തന്നേരം നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല, നമ്മൾ അവിടുന്ന് കുറ്റക്കടം കളിച്ച് കിടക്കുക. ഈ അറബിയിൽ എടുക്കുന്ന സമയത്ത് നമ്മൾ മലയാളമാണല്ലോ, അന്ന് ഇന്നലത്തെ പോലത്തെ വികസനം ഇല്ലല്ലോ. അങ്ങനെ പഠിച്ച നാല് വരി ഞാൻ പാടിത്തരാം. അബ്ബെ ജാമിൻ അബ്ബെ ജീ സുക്കരിജി കം അയാ ഔലാദുഫി സെല്ലീമിൻ അബ്ബജി അള്ളാ ഒരു സുഖം തരണേ. അത്രയേ അന്ന് പഠിച്ചിട്ടുള്ളൂ, ബാക്കി കുറേ ഉണ്ടാവും, ഇപ്പം പാടാനാവില്ല.
0: ഏതായാലും നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു പാട്ട് പാടിത്തന്നു. ഇപ്പം എന്തായാലും ചേട്ടൻ്റെ വിശേഷങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവച്ചതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ വൈശാഖ സന്ധ്യ എന്ന പാട്ട് നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം. ഏതായാലും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം.
1: ഓക്കെ, താങ്ക്സ്.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വിശേഷ ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശേഷ ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് നൊമ്പര ഗാനങ്ങളാണ്. ആദ്യം തന്നെ നമുക്ക് യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രമാണ്, സംഗീതം പകർന്നത് ജോൺസൺ മാഷാണ്. ഈ ഗാനം സമൂഹം എന്ന ചിത്രത്തിലേതാണ്. തൂമ്മഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ്, തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ്. ദർബാറി കാനഡ രാഗത്തിലാണ് ഈയൊരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സമൂഹം എന്ന ചിത്രം 1993 പുറത്തിറങ്ങിയത്. ഈ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സത്യനന്ദിക്കാടാണ്. സുരേഷ് ഗോപിയും നെടുമുടി വേണുവും സുഹാസിനിയും സുനിധിയും ഒക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഗാനങ്ങളൊക്കെ രചിച്ചത് കൈതപ്രവും സംഗീതം ജോൺസണുമാണ്.

ഇനി കേൾക്കാം പാഥേയം എന്ന ചിത്രത്തിൽ നിന്നൊരു ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ബോംബെ രവി ഈണം പകർന്ന് യേശുദാസാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. ചിത്രം പുറത്തിറങ്ങിയത് 1993. ചിത്രത്തിൻ്റെ സംവിധാനം ഭരതനാണ്. മമ്മൂട്ടി, ഭരത് ഗോപി, രേവതി, ചിപ്പി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്.

വിശേഷഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്പരഗാനങ്ങളാണ്. അടുത്ത ഗാനം കിന്നരിപ്പുഴയോരം എന്ന ചിത്രത്തിലെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനമാണ്. കിന്നരിപ്പുഴയോരം എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1994. ചിത്രത്തിൻ്റെ സംവിധാനം ഹരിദാസാണ്. ഈ ചിത്രത്തിൻ്റെ കഥ പ്രിയദർശനാണ്. തിരക്കഥ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ശ്രീനിവാസനും സിദ്ദിഖും ദേവയാനിയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരിയും മങ്കൊമ്പ ഗോപാലകൃഷ്ണനും ഈ ചിത്രങ്ങളിലെ ഗാന രചന നിർവഹിച്ചിട്ടുണ്ട്. സംഗീതം പകർന്നിരിക്കുന്നത് എം ജി രാധാകൃഷ്ണനാണ്. ചിത്രയും എം ജി ശ്രീകുമാറും ഒക്കെയാണ് ഇതിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത്. പശ്ചാത്തല സംഗീതം നൽകിയത് ജോൺസൺ ആണ്. ഓക്കെ.

അടുത്ത ഗാനം സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ നിന്നാണ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ശരത് സംഗീതം നൽകി. യേശുദാസൻ ചിത്രയുമാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. സിന്ദൂരരേഖ എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1995. സുരേഷ് ഗോപി, ദിലീപ്, ശോഭന എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സിബി മലയിലാണ്. കൈതപ്രത്തിൻ്റെ ഗാനരചനയിൽ ശരത്ത് തന്നെയാണ് ഇതിലെ മറ്റ് ഗാനങ്ങളും രചിച്ചിട്ടുള്ളത്. യേശുദാസും ചിത്രയും ശരത്ത്, ശ്രീനിവാസ്, സുജാത മോഹൻ എന്നിവരൊക്കെ ഈ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ രഘുനാഥ് പലേരിയാണ്. നമുക്ക് എൻ്റെ സിന്ദൂരരേഖയിലെങ്ങോ എന്ന ആ ഗാനം കേൾക്കാം.

വിനയൻ സംവിധാനം ചെയ്ത 2000 പുറത്തിറങ്ങിയ ചിത്രമാണ് ദൈവത്തിന്റെ മകൻ. ജയറാം, ജഗതി ശ്രീകുമാർ, പൂജാപത്ര എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. എസ് രമേശൻ നായരുടെ ഗാനരചനയും വിദ്യാസാഗറിന്റെ സംഗീതവുമാണ്. ഇതിലെ ഗാനങ്ങളൊക്കെ ആലപിച്ചിട്ടുള്ളത് യേശുദാസ്, ചിത്ര, കൃഷ്ണചന്ദ്രൻ, എം ജി ശ്രീകുമാർ, നിഖിൽ, പി ജയചന്ദ്രൻ, രചന ജോൺ, സുജാത മോഹൻ എന്നിവരൊക്കെയാണ്. ഈ ചിത്രത്തിന്റെ കഥ വി സി അശോകാണ്, തിരക്കഥ പള്ളാശ്ശേരിയാണ്. ഇതിലെ യേശുദാസ് ആലപിച്ച നിലാ തുമ്പി വരൂ എന്ന ഗാനം നമുക്ക് കേൾക്കാം.

ഇനി മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിലെ മധുമുട്ടത്തിന്റെ ഗാനരചനയിൽ എം ജി രാധാകൃഷ്ണൻ ഈണം പകർന്ന് ചിത്ര ആലപിച്ച ഒരു ഗാനം. മണിച്ചിത്രത്താഴ് എന്ന ചിത്രം പുറത്തിറങ്ങിയത് 1993 സംവിധാനം ഫാസിലാണ്. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ചിത്രത്തിലെ ഗാനങ്ങളെ രചിച്ചത് ബിച്ചു തിരുമലി, മധുമുട്ടവും വാലിയൊക്കെയാണ്. സംഗീതം പകർന്നത് എം ജി രാധാകൃഷ്ണനാണ്. ജി വേണുഗോപാൽ, യേശുദാസ്, ചിത്ര, എം ജി രാധാകൃഷ്ണൻ, സുജാത മോഹൻ എന്നിവരൊക്കെ ഇതിലെ മറ്റ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൻ്റെ കഥ മധുമുട്ടമാണ്. തിരക്കഥയും മധുമുട്ടം തന്നെയാണ്. നമുക്ക് ഇതിലെ വരുവാനില്ലാരും ഇന്നൊരു നാളും എന്ന ആ ഗാനം കേൾക്കാം. ഹരികാംബോജി രാഗത്തിലാണ് ഈ ഒരു ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.

0: തിരിച്ചു പോകുന്നു എന്റെ വഴി, തിരിച്ചു പോകുന്നു.
1: അടുത്ത ഗാനം അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയിരിക്കുന്നത് വിൽസണാണ്. ആലാപനം യേശുദാസ്. ചിത്രത്തിൻ്റെ സംവിധാനം നിസാറാണ്. ജഗതി ശ്രീകുമാറും വിജയരാഘവനും ഗീതയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിൻ്റെ കഥ ബാബുരാജും തിരക്കഥ പ്രൊഫസർ രവികുമാറുമാണ്. നമുക്ക് കേൾക്കാം.

വിശേഷഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നൊമ്പരഗാനങ്ങളാണ്. നൊമ്പരഗാനങ്ങളിൽ അടുത്ത ഗാനം മലയാള മാസം ചിങ്ങം ഒന്നിനെ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം പകർന്ന് യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം പുറത്തിറങ്ങിയത് 1996. ചിത്രത്തിൻ്റെ സംവിധാനം നിസാറാണ്. കഥ തിരക്കഥാ സംഭാഷണം AR മുകേഷാണ്. ദിലീപ്, ബിജു മേനോൻ, കൽപ്പന തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. പശ്ചാത്തല സംഗീതം രാജാമണിയാണ്.

വിശേഷ ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നൊമ്പര ഗാനങ്ങളാണ്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ചതാണ്. ഈ ഗാനം 1995 പുറത്തിറങ്ങിയ അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് എന്ന ചിത്രത്തിൽ നിന്നാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധാനം അനിൽകുമാറും ബാബു നാരായണനുമാണ്. കഥ വിഷുവാണ്. തിരക്കഥ ജെ പള്ളാശ്ശേരിയും മുരളി, ജഗദീഷ് ശ്രീകുമാർ, ചിപ്പി, വിഷ്ണുവർദ്ധൻ തുടങ്ങിയവരൊക്കെയാണ് ഈ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് ജി വേണുഗോപാലും യേശുദാസും ചിത്രയും മനോയും പി ജയചന്ദ്രനും സിന്ധു പ്രേംകുമാറും സ്വർണലതയും വാണി ജയറാമും ഒക്കെയാണ്. നമുക്ക് യേശുദാസും ചിത്രയും ആലപിച്ച അന്തിപ്പറവകളെങ്ങോ ചേക്കേറുന്നു എന്ന ഗാനം കേൾക്കാം.

വിശേഷഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നൊമ്പര ഗാനങ്ങളാണ്. ഇനി ബിജു നാരായണൻ ആലപിച്ച ഒരു ഗാനമാണ്. എസ് രമേശൻ നായരുടെ ഗാനരചനയ്ക്ക് സംഗീതം പകർന്നത് എസ് പി വെങ്കടേഷാണ്. അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ഈ ചിത്രം സംവിധാനം ചെയ്തത് രാജസേനനാണ്. ചിത്രങ്ങളെ ജയറാമും ഇന്ദ്രൻസും കെ പി എസ് സി ലളിതയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്.

വിശേഷ ഗാനങ്ങളിലെ അടുത്ത ഗാനം 1993 പുറത്തിറങ്ങിയ സൗഭാഗ്യം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന കൈതപ്രമാണ്, സംഗീതം എസ് പി വെങ്കിടേഷ്, ആലാപനം യേശുദാസാണ്. ഈ ചിത്രത്തിൻ്റെ സംവിധാനം സന്ധ്യാമോഹനാണ്, കഥ വിന്ധ്യനാണ്, തിരക്കഥ കല്ലൂർ ഡെന്നിസ്. ചിത്രത്തിലെ മുഖ്യ നടീനടന്മാർ ജഗദീഷ്, കുതിരവട്ടം പപ്പു, സുനിത, ദിവ്യ ഉണ്ണി എന്നിവരാണ്. കേൾക്കാം "നൊമ്പര വീണേ കരയരുതേ" എന്ന ഗാനം.

ആണ്ടണ്ണായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു

0: പിടയ്ക്കും പൂഞ്ചാവൽ കോഴിത്താൻ പിന്നാലെ കൂറുത്തൻ തെയ്യന്താറു. ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിൽ നിലയില്ല, അമ്പാടി ചെറുതവളക്കും പിന്നെ തലയത്തം വരെ അയ്യയ്യ.
1: തലയിവിടെ ഇരിക്കുമ്പോ വാലും തനങ്ങല്ലടാ.
0: മടികൊടുത്തടിക്കിട്ടാൻ ഒരുപാട്.

കരയിൽ ഒരുതാം കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം തടിയാം അണയാം വാടാം കുഴിമടിയാം. പടകാളി ചണ്ടിത്തങ്കരി പോട്ടി മാർഗിനി ഭഗവതി.

അപ്പുറം പോയിടേ വൈഡൂരെ കൊട്ടാരം കപ്പം കെട്ടാം. വൈഡൂരെ കൊട്ടാരം സ്വപ്നത്തിൽ കെട്ടാൻ വഴിയില്ലാത്തോരെന്തും വീമ്പളക്കാം. കാണാൻ പോകണ പൂരം ചൊല്ലണ ധാരാളം പട പുഞ്ചാളി, നീയോ നിന്റെ പാർപ്പവാസക്കാരോ ചൊല്ലട കൂത്താടി. ചൊട്ടത്താണി ദൂരം ചാടും കോഴിത്താത്തിന് മാനം കൂട്ടാൻ മോഹം. കനതാ കുണതാ പറയാതെ അടിവൈകൂവേ, കണിച്ചും കണിയും തകിടം മറിയും പൂഹേ. മുറ പറയാൻ തുറ പറയാൻ തഴിയനുമുണ്ട് പൊങ്ങറ്റം അടി പറയാൻ അവയിടാൻ മറയണ ചെറ്റത്തരമൊരു ജഗ മനസ്സിൽ വൈ മടിയിൽ വൈ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതെ ചെറുതെ പോടാ പോയി ചെലവ് നിന്നറവരവ് നിന്ന്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ടു ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് നിർണായക പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ ജില്ലകളിലും 5G ശൃംഖല ഇപ്പോൾ ലഭ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതിരുകളില്ലാത്ത വളർച്ച എന്നതാണ് ഇത്തവണത്തെ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ പ്രമേയം. 4 ദിവസം നീളുന്ന പരിപാടി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തിരുവല്ല കവിയൂർ സ്വദേശി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന എല്ലാ പരീക്ഷകൾക്കും CWSN വിദ്യാർത്ഥികളുടെ പരീക്ഷാ മുറികൾ താഴത്തെ നിലയിൽ തന്നെ ക്രമീകരിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഇതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ ലിഫ്റ്റ്, റാമ്പ് തുടങ്ങിയ സൌകര്യങ്ങൾ ഉറപ്പാക്കിയ ശേഷമേ മുകൾ നിലയിൽ പരീക്ഷാ മുറി അനുവദിക്കാവൂവെന്നും നിർദ്ദേശം നൽകി. ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുന്ന ദൌത്യത്തിന്റെ പ്രത്യേക ചുമതല IG അജിത ബിഗത്തിന്. സഹനം മതി, ഇനി ശബ്ദമുയർത്തേണ്ട സമയമാണ് എന്ന സന്ദേശമാണ് സ്പീക്കപ്പിലൂടെ നൽകുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: 1973 രാജ്യത്താദ്യമായി വനിതാ പോലീസ് സംവിധാനം ആരംഭിച്ച കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിലെ മറ്റൊരു പ്രധാന ചുവടുവയ്പാണ് സ്പീക്കപ്പ്. സാമ്പത്തികമോ കുടുംബപരമോ ആയ ഭയമൂലം ഒരു സ്ത്രീക്കും നീതി നിഷേധിക്കപ്പെടാത്ത വിധം ശക്തമായ ഇടപെടലാകും സ്പീക്കപ്പ് ദൌത്യസേനയിലൂടെ കേരള പോലീസ് നടത്തുക. ഗാർഹിക അതിക്രമം തടയുക, അതിജീവിതകൾക്ക് നിയമസഹായവും കൌൺസിലിംഗും ഉറപ്പാക്കുക, സുരക്ഷിതമായ താമസവും ഉപജീവന പിന്തുണയും ലഭ്യമാക്കുക എന്നിവയാണ് സ്പീക്കപ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. പരാതി എങ്ങനെ നൽകണം, ലഭ്യമായ നിയമസഹായം എന്തൊക്കെയാണ്, തുടർ നടപടികൾ എങ്ങനെ നടക്കും തുടങ്ങിയ കാര്യങ്ങളിൽ പരാതിക്കാർക്ക് സഹായം നൽകും.
0: പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഗോവയിലെ വസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ നടക്കും. ദശാബ്ദങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ ഹിന്ദി മറാഠി സിനിമകളിലെ മികച്ച പ്രകടനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. മികച്ച നടൻ, സഹനടൻ എന്നീ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. 1999 കാർഗിൽ യുദ്ധകാലത്ത് മറാത്ത ലൈറ്റ് ഇൻഫൻട്രിയിൽ ഓണററി ഓഫീസറായി സേവനമനുഷ്ഠിച്ച നാനാ പടേക്കർ ലഫ്റ്റനന്റ് കേണലായാണ് വിരമിച്ചത്. നാനാ പടേക്കറുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചനമറിയിച്ചു. കേരളത്തിലെ ദേശീയപാതാ വികസനം ഉൾപ്പെടെയുള്ള വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കേരളത്തിന്റെ റോഡ് ഗതാഗത അടിസ്ഥാന സൌകര്യ വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സഹകരണത്തോടെ പദ്ധതികൾ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക തീരുമാനങ്ങൾ കൂടിക്കാഴ്ചയിൽ സ്വീകരിച്ചതായി മുഖ്യമന്ത്രി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് ആവശ്യമായ അനുമതി ഉടൻ ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. 57-ാമത് GST കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. GST തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കാരങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 11 തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിലെ 14.6 കിലോമീറ്റർ നീളമുള്ള പൂനമല്ലി വടപളനി മെട്രോ പാതയുടെ ഉദ്ഘാടനവും പളനി, പരമക്കുടി, നാമക്കൽ, അംബാസമുദ്രം, വെല്ലൂർ കന്റോൺമെന്റ് എന്നീ റെയിൽവേ സ്റ്റേഷനുകളുടെ അമൃത് ഭാരതി പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനവും വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം നിർവഹിക്കും. പ്രശസ്ത സംഗീതജ്ഞനും

0: രാജ്യസഭാ എംപിയുമായ ഇളയരാജയുടെ മ്യൂസിക് റിസർച്ച് സെന്ററും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. 8 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മഴക്കുറവ് സംഭവിച്ച സാഹചര്യത്തിൽ രണ്ടാം വിള കൃഷി ഇറക്കുന്നതിൽ വ്യക്തത തേടി പാലക്കാട് ജില്ലയിലെ കർഷകർ. ജലസേചനം സാധ്യമാകുമെന്ന ഉറപ്പിനനുസരിച്ച് വിള ഇറക്കാനാവൂ എന്നതാണ് ജില്ലയിലെ കർഷകരുടെ നിലപാട്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ജില്ലയിലെ രണ്ടാം വിള നെൽകൃഷി പൂർണ്ണമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. 35,000 ഹെക്ടർ സ്ഥലത്താണ് രണ്ടാം വിള കൃഷിയിറക്കുക. ഡാമുകളിലെ ജലനിരപ്പ് കുറവാണെന്നതും ഒന്നാം വിളയ്ക്ക് തന്നെ മലമ്പുഴ അടക്കമുള്ള ഡാമുകൾ തുറക്കേണ്ടി വന്നതുമാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. തുലാവർഷം കൂടി ചതിച്ചാൽ ജലസേചനം കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ കൃഷി ജലസേചന വകുപ്പുകളുടെ യോഗം വിളിച്ച് ജില്ലാ ഭരണകൂടം ജലസേചനത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് കർഷകരുടെ ആവശ്യം.
0: സ്വാതന്ത്ര്യസമര സേനാനി സോഷിയോ വാസു അന്തരിച്ചു. 103 വയസ്സായിരുന്നു. കോഴിക്കോട് ചെറുവണ്ണൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. സ്കൂൾ കാലത്ത് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി ചെറുവണ്ണൂരിൽ സോഷിയോ എന്ന പേരിൽ തയ്യൽക്കട തുടങ്ങിയ അദ്ദേഹം പിന്നീട് ആ പേരിൽ അറിയപ്പെടുകയായിരുന്നു. കേരള പോലീസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സൈബർ സെക്യൂരിറ്റി സമ്മേളനം കൊക്കൂൺ 2026 നാളെ കൊച്ചിയിൽ തുടക്കമാകും. രാജ്യത്തെ ഏറ്റവും വലിയ സൈബർ സുരക്ഷാ ഹാക്കിംഗ് സമ്മേളനങ്ങളിലൊന്നായ കൊക്കൂൺ 2 ദിവസങ്ങളിലായി ബോൾഗാട്ടി ഗ്രാൻഡ്സ് ഹയാത്തിൽ വെച്ചാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: 20 സാങ്കേതിക സെഷനുകളിലായി 200 വിദഗ്ധർ കൊക്കൂൺ കോൺഫറൻസിൽ പങ്കെടുക്കും. പ്രീ കോൺഫറൻസ് വർക്ക്ഷോപ്പുകൾ, വിവിധ വിഷയങ്ങളിലുള്ള ചർച്ചകൾ, കുട്ടികൾക്കായുള്ള കിഡ് ഗ്ലോ ബോധവൽക്കരണ പദ്ധതി എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കൊക്കൂണിൽ പങ്കെടുക്കാനുള്ള രജിസ്ട്രേഷൻ ഇന്ന് വൈകിട്ട് 6 ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നടത്താനാകും. പൊതുജനങ്ങൾക്കും രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. എന്നാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാകില്ലെന്ന് സംഘാടകർ അറിയിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ തടയുക, കുട്ടികൾക്കെതിരെയുള്ള ഓൺലൈൻ ചൂഷണങ്ങൾക്കെതിരെ പോരാടുക, ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ വർഷത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ.
0: തിരുവനന്തപുരം നഗരസഭാ രജിസ്റ്ററിൽ കൌൺസിലർ ആർ സുഗതന്റെ ഒപ്പ് വ്യാജമായി ഇട്ടെന്ന ആരോപണത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് മേയർ വി വി രാജേഷ്. LDF കൌൺസിലർ SP ദീപക്കിനെതിരെ 5 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. നവരാത്രി പൂജയോടനുബന്ധിച്ച വിഗ്രഹഘോഷയാത്രകൾക്ക് തുടക്കമായി. ശുചീന്ദ്രം 300 നങ്ക ദേവി വിഗ്രഹ ക്ഷേത്രത്തിൽ നിന്ന് പ്രയാണം ആരംഭിച്ചു. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും നാളെ തേവാരക്കെട്ടിൽ സരസ്വതീദേവി, വേളിമല കുമാരസ്വാമി, 300 നങ്കാദേവി എന്നീ വിഗ്രഹങ്ങളുമായി ഘോഷയാത്ര കേരളത്തിലേക്ക് തിരിക്കും. കുഴിത്തുറ, കളിയിക്കാവിള, പാറശാല, നെയ്യാറ്റിൻകര വഴി സഞ്ചരിക്കുന്ന ഘോഷയാത്ര ഈ മാസം 11 വൈകുന്നേരത്തോടെ നവരാത്രി മണ്ഡപത്തിൽ എത്തിച്ചേരും. നവരാത്രി പൂജകൾക്കും പള്ളിവേട്ട ചടങ്ങുകൾക്കും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങൾ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി എഴുന്നള്ളിക്കും. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിലും ഉപഭോഗത്തിലും രാജ്യത്ത് ശ്രദ്ധേയമായ വളർച്ചയുണ്ടായതായി റബ്ബർ ബോർഡ്. പ്രകൃതിദത്ത റബ്ബറിന്റെ ഉൽപ്പാദനത്തിൽ ലോകത്ത് 6 ഉപഭോഗത്തിൽ 2 ഇന്ത്യയെന്ന് റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം വസന്തകേശൻ പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ അധ്യക്ഷതയിൽ കോട്ടയം റബ്ബർ ബോർഡിൽ നടന്ന പ്രതിമാസ IMPCC യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപന മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ടെലികോം മേഖലയുടെ പുരോഗതിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് നിർണായക പങ്ക് വഹിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ താഴത്തെ നിലയിൽ തന്നെ സൌകര്യം ഉറപ്പാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. സംസ്ഥാനത്ത് ഗാർഹിക പീഡനം തടയുന്നതിന് സ്പീക്കപ്പ് പ്രത്യേക ദൌത്യസേന രൂപീകരിച്ച് കേരള പോലീസ്. അതിജീവിതകൾക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പാക്കുക ലക്ഷ്യം. പ്രമുഖ നടൻ നാനാ പടേക്കർ അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ പൂനെയിൽ. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണ സാധ്യത.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 12:50 മലയാളത്തിൽ വാർത്തകൾ, ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297089. 2 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ചലച്ചിത്രഗാനങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് സർഗജാലകം. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9 മണിക്ക് ഗാനലയം. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി നാട്ടുവിശേഷം. ചിറക്കുനി മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ ഈ മാസം 19, 20, 21 തീയതികളിൽ നവരാത്രി ആഘോഷം സംഘടിപ്പിക്കും. ചിറക്കര കുഴിപ്പങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവം ഈ മാസം 11 ആരംഭിക്കും. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 2025 ഡിസംബർ 31 വരെ തൊഴിലാളി പെൻഷൻ, കുടുംബ പെൻഷൻ, സാന്ത്വന പെൻഷൻ അനുവദിച്ച ഗുണഭോക്താക്കൾ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ള സമയം ഈ മാസം 31 വരെ നീട്ടി. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ടെലികോം മേഖലയിലുണ്ടായ വിപ്ലവകരമായ പരിഷ്കരണങ്ങൾ ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മാറിക്കഴിഞ്ഞ മൊബൈൽ ഫോണുകളിലൂടെ നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ നിലവിൽ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 25 കോടിയോളം വിദ്യാർത്ഥികളെ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളുമായി ബന്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും നിലവിൽ 5G സേവനം ലഭ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി.
1: 2023 में मैंने बताया था कि भारत कैसे 5G रोल आउट से 5G रीच आउट की दिशा में आगे बढ़ रहा है और आज हम सभी देख रहे हैं देश के हर जिले तक 5G कनेक्टिविटी पहुंच चुकी है. आज 5.5 लाख से अधिक बेस स्टेशन भारत में हैं जहां से 5G नेटवर्क ऑपरेट कर रहा है और मोबाइल इंटरनेट स्पीड 2022 की तुलना में 10 गुना बढ़ी है.
0: ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. 4 ദിവസം നീളുന്ന പരിപാടിയിൽ 100-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. 57th ജി എസ് ടി കൌൺസിൽ യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജി എസ് ടി തർക്കപരിഹാരം, നികുതി വരുമാന വർധന എന്നിവയ്ക്ക് ആവശ്യമായ പരിഷ്കരണങ്ങളെക്കുറിച്ചാണ് യോഗം ചർച്ച ചെയ്യുന്നത്. 5 പരിഷ്കരണ നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ക്ഷയരോഗമുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ ഇന്ത്യ വൻ മുന്നേറ്റം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള ജോഷ് ടീമുകളുടെ ദേശീയതല ഉദ്ഘാടനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ടിബി കേസുകളുടെ എണ്ണത്തിൽ 21% കുറവ് രേഖപ്പെടുത്തിയതായും ശ്രീ നദ്ദ വ്യക്തമാക്കി.
2: പ്രധാനമന്ത്രി മോദിജിനെ ഇസ് ബാത് കോ ബഹുത് സ്പഷ്ട റൂപ് സേ ഇംഗിത് കിയാ ബതായാ കി ടിബി മുക്ത് ഭാരത് ബനാനാ ഹൈ ഓർ ഇസ് അഭിയാൻ കേ ലിയേ हमारी जन भागीदारी होनी चाहिए, पीपल्स पार्टिसिपेशन होना चाहिए. कि अभी जो वर्ल्ड हेल्थ ऑर्गेनाइजेशन की जो टीबी रिपोर्ट आई है उसमें भारत में टीबी का इंसिडेंस जो है इंडिया में उसमें जो घटाव आया है वो 21% है और ग्लोबल डिक्लाइन जो है वो 12% है.
0: 11 55 ജില്ലകളിലാണ് ആദ്യ ഘട്ടത്തിൽ ജോഷ് ടീമുകളെ വിന്യസിക്കുന്നത്. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. 1932 ഒക്ടോബർ 8 സ്ഥാപിതമായത് മുതൽ രാജ്യത്തിന്റെ ആകാശ സീമകൾക്ക് കാവലൊരുക്കുന്ന വ്യോമസേനയ്ക്ക് ആദരം അർപ്പിക്കുന്നതിനായാണ് ദിനാചരണം. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സിന്ദൂരിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ കുറിച്ചു. വ്യോമസേനയുടെ വീര്യവും അചഞ്ചലമായ കർത്തവ്യബോധവും രാജ്യത്തിന്റെ പരമാധികാരം കാത്തുസൂക്ഷിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖരും വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ അറിയിച്ചു. നൂതന ഉപകരണങ്ങൾക്കും സാങ്കേതിക വിദ്യയ്ക്കും ഉപരിയായി വ്യോമയോദ്ധാക്കളിലാണ് ഇന്ത്യൻ വ്യോമസേനയുടെ യഥാർത്ഥ കരുത്ത് കുടികൊള്ളുന്നതെന്ന് എയർ ചീഫ് മാർഷൽ എ പി സിംഗ്. ഗാസിയാബാദിലെ ഹിൻഡൻ എയർബേസിൽ നടന്ന വ്യോമസേനാ ദിനാഘോഷ പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യം നേരിടാൻ വ്യോമസേന സദാ ജാഗരൂകമാണെന്നും ആകാശ

0: ത്തിന്റെ കാവൽക്കാരെന്ന നിലയിൽ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സേനയ്ക്ക് വലിയ പങ്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഗോവയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 75 വയസ്സായിരുന്നു. ഹിന്ദി മറാഠി ചലച്ചിത്രങ്ങളിൽ അതുല്യ പ്രകടനം കാഴ്ചവച്ച അദ്ദേഹം പരിന്ത, ക്രാന്തിവീർ, അഗ്നിസാക്ഷി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടി. ക്രാന്തിവീറിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹം മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും 2 തവണ സ്വന്തമാക്കി. 2013 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. നാനാ പടേക്കറുടെ വിയോഗത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ശക്തവും ആഴമാർന്നതുമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യമാർന്ന തലങ്ങൾ അഭ്രപാളികളിൽ എത്തിച്ച അതുല്യ നടനായിരുന്നു അദ്ദേഹമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുശോചന സന്ദേശത്തിൽ കുറിച്ചു. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് വൈകുന്നേരം 4 മഹാരാഷ്ട്രയിലെ പൂനെയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സുസ്ഥിര ഊർജ്ജ രംഗത്ത് പരിവർത്തനങ്ങൾക്ക് മാറ്റമൊരുക്കുന്ന അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
2: 2015 നവംബറിൽ നടന്ന COP21 കാലാവസ്ഥാ ഉച്ചകോടിക്കിടെയാണ് ഇന്ത്യയും ഫ്രാൻസും ചേർന്ന് അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിന് തുടക്കമിട്ടത്. ഊർജ്ജ ലഭ്യത, ഊർജ്ജ സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവയിൽ സൌരോർജ്ജത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ഈ ചുവടുവയ്പ്. സൌരോർജ്ജം കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ് സഖ്യം ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. 129 രാജ്യങ്ങൾ നിലവിൽ ഇതിൽ അംഗങ്ങളാണ്. ആഗോളതലത്തിൽ കാർബൺ വികിരണം കുറയ്ക്കുന്ന പ്രവർത്തനങ്ങളിലും അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യം നിർണായക പങ്കുവഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 ദിവസത്തെ സ്റ്റുഡന്റ്സ് ലീഡേഴ്സ് കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. നിയമസഭാ ഹാളിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ പാർലമെന്ററികാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ DSajith ബാബു. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ സേവനങ്ങൾക്കുള്ള നിയന്ത്രണ ചട്ടക്കൂട് വിവേചനപരമാണെന്ന രീതിയിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ തള്ളി കേന്ദ്ര സർക്കാർ. രാജ്യത്തെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ നിയന്ത്രണങ്ങൾ തികച്ചും നീതിയുക്തവും വിവേചനരഹിതവുമാണെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3rd 2020 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസെക്സ് 851 പോയിന്റ് താഴ്ന്നും നിഫ്റ്റി 310 പോയിന്റ് ഇടിഞ്ഞും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. യമനിൽ തുടരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ ജനജീവിതം പ്രതിസന്ധിയിലാക്കിയതിനെ തുടർന്ന് 1 ആഗസ്റ്റ് മുതൽ ഇതുവരെ 184,000 പേർ പലായനം ചെയ്തതായി ഐക്യരാഷ്ട്രസഭ. ദുരിതബാധിതരായ 1.26 ലക്ഷത്തിലധികം ആളുകൾക്ക് ജീവൻ രക്ഷാ സഹായങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലവിലുള്ള വിഭവങ്ങൾ പര്യാപ്തമല്ലെന്നും UN മാനുഷിക കാര്യ ഏകോപന ഓഫീസ് മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സർക്കാർ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിലൂടെ സദ്ഭരണത്തിന്റെ സുപ്രധാന ഭാഗമായി മൊബൈൽ ഫോണുകൾ മാറിക്കഴിഞ്ഞതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10th ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 57th GST കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. ക്ഷയരോഗ മുക്ത ഭാരതം സാധ്യമാക്കുന്നതിന് ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. 94th ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. വിഖ്യാത നടൻ നാനാ പടേക്കർ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് ചലച്ചിത്ര ലോകം. സംസ്കാരം ഇന്ന് വൈകുന്നേരം പൂനെയിൽ. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ സന്ദേശ ഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ സന്ദേശമയക്കാം. സന്ദേശമയക്കേണ്ട നമ്പർ ഇതാണ്: 9037008960. നമുക്ക് ആദ്യ സന്ദേശത്തിലേക്ക് പോകാം. സന്ദേശം അയച്ചിരിക്കുന്നത് സഹദേവൻ ഫ്രം ഇടുക്കിയിൽ നിന്നാണ്. മേഘം എന്ന ചിത്രത്തിലെ തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും എന്ന ഗാനം കേൾപ്പിച്ചു തരുമല്ലോ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് സഹദേവേട്ടൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മേഘം എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം

0: എന്നാടോ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു?
1: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെയൊന്നും ചിന്തിക്കും വേണ്ടേനു.
0: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
1: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
0: ഇനിയിപ്പന്ന ചെയ്യാ.
1: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനുവാ ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
0: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ?
1: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലിലെ നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
0: നീ പറഞ്ഞത് ശരി.
2: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
1: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
3: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
4: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
1: അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് നെല്ലൂനിയിൽ നിന്ന് ദീപ്തിയാണ്. ഒക്ടോബർ 6 അച്ഛന്റെ ഓർമ്മദിനം. അച്ഛൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 4 വർഷമാകുന്നു. അച്ഛൻ എന്നും ഞങ്ങളുടെ ഒരു ശക്തിയും ധൈര്യവുമായിരുന്നു. അച്ഛനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. ആ ഓർമ്മയിൽ എന്നും കണ്ണു നിറയാറുമുണ്ട്. അച്ഛന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ചൻ എന്ന ഗാനം വെച്ചു തരുമോ? എന്തായാലും വെച്ചു തരണേ എന്നാണ് ദീപ്തി പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗാനം കേൾപ്പിക്കാം. അച്ഛന്റെ ഓർമ്മദിനമായിരുന്നു ഒക്ടോബർ 6 എന്ന് പറഞ്ഞു. അച്ഛന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഗാനം കേൾപ്പിക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സന്ദേശ ഗാനത്തിലൂടെ അദ്വൈതം എന്ന ചിത്രത്തിലെ മഴവിൽ കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ? ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ബാബു ആണിക്കരിയാണ്. ഈ ഗാനം നമ്മുടെ മധുരവാണിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ബാബു ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: റേഡിയോ മലബാർ സന്ദേശ ഗാനത്തിന് യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടക രംഗം. ഷേക്സ്പിയർ എം എ മലയാളം എന്ന സിനിമയ്ക്ക് വേണ്ടി അനിൽ പനച്ചൂരാൻ രചന നിർവഹിച്ച് മോഹൻ സിത്താര സംഗീതം നൽകി ഗാനം കേൾപ്പിക്കണം. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക പ്രശംസ പിടിച്ചു പറ്റിയ റേഡിയോ മലബാറിന്റെ നെല്ലിക്കാ നാടകത്തിന്റെ സൃഷ്ടാക്കൾക്ക് ഈ ഗാനം സമർപ്പിക്കുന്നു. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് അഭിലാഷ് കെ പി പരിപ്പായാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ഗാനം കേൾക്കാം. ഇതാ പാട്ട് കേട്ടോളൂ.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
0: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
1: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ്, പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
0: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: ഫോൺ 9961004648,
0: 9656943.
2: ചാവശ്ശേരിയിൽ നിന്ന് രജീഷ് അയക്കുന്ന സന്ദേശമാണ് അടുത്തത്. എനിക്ക് പട്ടാളം എന്ന ചിത്രത്തിലെ പമ്പാ ഗണപതി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചാവശ്ശേരിയിൽ നിന്ന് രജീഷ് ഏട്ടൻ സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിക്കാം. ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേട്ടോളൂ.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കൈതേരിയിൽ നിന്ന് സൂരജ് അയക്കുന്ന സന്ദേശമാണ് അടുത്തത്. എനിക്ക് പുലിമുരുകൻ എന്ന ചിത്രത്തിലെ മാനത്തെ മാരിക്കുറുമ്പെ എന്ന ഗാനം വെച്ചു തരുമോ? ഇതെന്റെ മകൾ അന്വയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അന്വയ്ക്കുട്ടിക്ക് വേണ്ടിയിട്ട് പുലിമുരുകൻ എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന്, ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: SK ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
5: നമസ്കാരം റേഡിയോ മലബാർ. നമസ്കാരം, ഞാൻ നീനയാണ്. കരേറ്റയിൽ നിന്ന് കുറച്ചായി സന്ദേശങ്ങളൊക്കെ അയച്ചിട്ട് എനിക്കൊരു പാട്ട് വെച്ച് തരില്ലേ സന്ദേശ ഗാനമേ എന്നാണ് നീന ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ച് തരുമല്ലോ. ഏതാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്? എനിക്ക് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ സുന്ദരി നിന്റെ തുമ്പു കെട്ടിയിട്ട എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കുമോ? ഇത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് നമുക്ക് ആ പാട്ട് കേൾപ്പിക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.
1: സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999-447-6836,
2: 9447-371-836,
1: 8078-502-836.
3: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
3: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
4: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
5: മതി.
3: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
4: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
3: അതെന്താ?
4: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
1: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ഹായ് സന്ദേശ ഗാനമേ. ഹായ്, എനിക്ക് മലരെ മൗനമ എന്ന ഗാനം വെച്ചു തരുമോ? സന്ദേശമയച്ചിരിക്കുന്നത് മട്ടന്നൂരിൽ നിന്ന് പ്രിയയാണ്. പ്രിയ എന്തായാലും ഡെഡിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതാ പാട്ട് കേൾപ്പിക്കാം.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ

0: ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: റേഡിയോ മലബാർ സന്ദേശഗാനമേ സുഖമല്ലേ. അതേ, സുഖമായിട്ടിരിക്കുന്നു. അവിടെ എല്ലാവർക്കും സുഖല്ലേ. ഈ സന്ദേശം അയച്ചിരിക്കുന്നത് മണക്കായിൽ നിന്ന് റീജിയാണ്. എനിക്ക് കിളിയേ കിളിയേ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ ഗാനം എന്റെ മകൾ ഇഷാനയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണിത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തരില്ലേ സന്ദേശ ഗാനമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാട്ട് കേൾപ്പിക്കാം. ഇഷാനക്കുട്ടിക്ക് വേണ്ടിയിട്ട് ആ രാത്രി എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0409024710072259001818.
1: മാലൂരിൽ നിന്ന് പ്രസന്ന അയക്കുന്ന സന്ദേശമാണ് അടുത്തത്. എനിക്ക് നെല്ലി എന്ന ചിത്രത്തിലെ കദളി കൺകദളി ചെങ്കദളി എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രസന്നയച്ചി സന്ദേശം അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നെല്ലി എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനം കേൾപ്പിക്കാം.

0: സന്ദേശഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എന്റെ കൊച്ചുമോൾ എന്നോട് പറഞ്ഞു ഞാൻ എന്റെ മകനെ സ്നേഹിച്ചിട്ടില്ല എന്ന്. ഞാൻ വിളിച്ച അവൻ വരില്ല എന്ന്. രാജനെ ഒന്ന് ഫോണിൽ വിളിക്കണം.
2: വയ്യ, അങ്ങോട്ട് വന്ന ആ കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. മനസ്സില് ദൈവങ്ങൾക്കൊപ്പം കൊണ്ടു നടക്കുന്ന ചിത്രണ്ട്, അത് അങ്ങനെ നിന്നോട്ടെ. കിടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കില്ലടോ.
3: പെരിങ്ങോടാ,
2: തനിക്ക് തരാൻ തന്നോട് പറയാൻ എന്തേലും ഒന്നുമില്ലടോ നീലകണ്ഠ. നാവാമുകുന്ദന് കൊടുത്തേന്റെ ബാക്കി ഇത്തിരി
4: നിവേദ്യമുണ്ട്.
5: നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമാ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ?
0: റേഡിയോ മലബാർ 89

0: 96 FM കമ്മ്യൂണിറ്റി റേഡിയോ നിങ്ങൾക്കായി ഒരുക്കുന്നു താരസ്വരം. കേൾക്കാൻ മറക്കരുത് കേട്ടോ.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
2: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
1: മലയാളിയുടെ പ്രണയവും വിരഹവും വേദനയുമാണ് ബാബുരാജ് പാട്ടാക്കി മാറ്റിയത്. ഹൃദയത്തിന്റെ ഹാർമോണിയത്തിൽ വിരലോടിച്ച് അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങളിൽ ശ്രുതി മീട്ടിയത് വികാരങ്ങളായിരുന്നു. ജനസിദ്ധമായി ലഭിച്ചതും ചുറ്റുപാടുകളിൽ നിന്ന് സ്വായത്തമാക്കിയതുമായ ആ സംഗീത ലോകത്തിൽ ജീവിത വേദന ജൈവികമായി നിലനിന്നു. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാൻ വന്ന ഒരാളുടെ സംഗീത ജീവിതം ഒരേ സമയം യാഥാർത്ഥ്യത്തിലും ഭാവനയിലും ഇടകലർന്നു. ആ പാട്ടുകളിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഒരു യാത്ര പോകാം. ആത്മാവിഷ്കാരത്തിന്റെ ഒരു അന്തർജ്ഞാനം ബാബുരാജിന്റെ ഗാനങ്ങളിൽ ശോകമുദ്രയായി തെളിയും. നൈസർഗികതയും നിഷ്കളങ്കതയും നിറഞ്ഞ പാട്ടിന്റെ ലോകമായിരുന്നു ബാബുരാജിന്റേത്. ചിട്ടപ്പെടുത്തിയ ഇണങ്ങൾക്കെല്ലാം ജൈവികമായ ഒരു ആലാപന സമ്പ്രദായത്തിന്റെ സംസ്കാരം കൂടി അദ്ദേഹം പതിച്ചു നൽകി. പാമരനാം പാട്ടുകാരൻ എന്നൊരു സ്വകാര്യതയിലേക്ക് പാട്ടിന്റെ സ്വരൂപത്തെ പ്രതിഷ്ഠിച്ച ബാബുരാജിന് ആ സ്വകാര്യതയിൽ നിന്ന് പാട്ടിനെ സാമൂഹികമായ തലങ്ങളിലേക്ക് പ്രക്ഷേപിക്കുവാനും കഴിഞ്ഞിരുന്നു. ഇടത്തരക്കാരായ ജനക്കൂട്ടത്തിന്റെ വൈകാരിക ജീവിതത്തിലാണ് ബാബുരാജിന്റെ ഈണങ്ങൾ ഇടപെട്ടത്. ബാബുരാജിന്റെ പാട്ടുകൾ ജനങ്ങളുടെ പാട്ടുകളായി മാറിയത് അങ്ങനെയാണ്. നീ എന്തറിയുന്നു നീലത്താരമേ എന്ന പാട്ട് മുതൽ ബാബുരാജിന്റെ ഗാനരചനകളിൽ പ്രപഞ്ചവുമായുള്ള ഒരു ആത്മീയ ബോധത്തിന്റെ തുടർച്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ നാദപ്രകൃതിയിൽ നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സംഗീത വിനിമയവുമായി അടുക്കാനുള്ള ശ്രമമാണിത്. പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരിയുടെ ശബ്ദം തന്നെ വലിയ അർത്ഥങ്ങൾ സമ്മാനിക്കുന്ന കാഴ്ച. ആലാപനാനന്തരം പാടുന്നവരും കേൾക്കുന്നവരും ഏകാന്തതയിലേക്ക് തിരിച്ചുപോകുന്ന ഒരു ഭാവഭദ്രത ബാബുരാജിന്റെ പാട്ടുകൾക്കുണ്ട്. അത് ലോകദർശനത്തെ ആറ്റിക്കുറുക്കി പാട്ടിലാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഏകാഗ്രതയും വൈകാരികതയും ലയിപ്പിച്ചു നിർത്തിയാണ് ഈ ഗാനങ്ങളുടെ നിർമ്മിതികൾ. നമുക്ക് നീ എന്തറിയുന്നു നീലത്താരമേ എന്ന കോഴിക്കോട് അബ്ദുൽ ഖാദർ ആലപിച്ച പി ഭാസ്കരന്റെ ഗാനം കേൾക്കാം. ചിത്രം മിന്നാമിനുങ്ങ്.

എന്നിട്ടും വന്നില്ലല്ലോ, എന്റെ കണ്ണു തുടച്ചില്ലല്ലോ, നിന്നെയും കാത്ത് നീറും ഈ എന്റെ തേങ്ങൽ നീ കേട്ടില്ലല്ലോ, ദുനിയാവിലാശക്ക് വിലയില്ലല്ലോ എന്ന പാട്ടിൽ ബാബുരാജ് പ്രതിനിധാനം ചെയ്യുന്ന സംഗീത ലോകം ആത്മീയമായൊരു മാനവികതലത്തെയും വിളംബരം ചെയ്യുന്നുണ്ട്. ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒന്നാണ്. നമുക്ക് കേൾക്കാം ഈ പാട്ട്. കണ്ടം വെച്ചക്കോട്ട് എന്ന ചിത്രത്തിനു വേണ്ടി പി ലീല ആലപിച്ച പി ഭാസ്കറിന്റെ ഒരു ഗാനം.

കണ്ണീരിന്റെയും കാത്തിരിപ്പിന്റെയും പാട്ടുകളാണ് ബാബുരാജിന്റേത്. കണ്ണീർ കലർന്ന ഗാനങ്ങളുടെ ഒരു സാന്ദ്രലോകം. ചുടുകണ്ണീരാലൻ ജീവിതകഥ ഞാൻ മണ്ണിതിലെഴുതുമ്പോൾ കരയരുതാരും കരളുകൾ ഒരുക്കി എന്ന ഭാസ്കരൻ മാഷിന്റെ വരികൾക്ക് അത്രയ്ക്കും കഥന നിർഭരമായ ഈണം നൽകിയത് ബാബുരാജായിരുന്നു. കെ പി ഉദയഭാനു ആണ് ഈ ഗാനം ആലപിക്കുന്നത്. ലൈല മജ്നു എന്ന ചിത്രത്തിൽ നിന്ന്.

എന്ന വരികളിലെ സങ്കട സംഗീതത്തെ ബാബുരാജ് ആവിഷ്കരിച്ചത് അറിവും അനുഭവവും ചേർത്തിണക്കിയാണ്. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന പാട്ടിൽ കണ്ണീരിൽ മുങ്ങിയ തുളസിക്കതിരായി കാൽക്കൽ വീണവൾ ഞാൻ എന്ന വരിയിലെ ശോകത്തെ ശിവരഞ്ജിനി രാഗത്തിന്റെ മൂർത്തവും സവിശേഷവുമായ അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് ബാബുരാജ്. വയലാർ രാമവർമ്മയുടെ വരികൾ, ചിത്രം അഗ്നിപുത്രി.

കരളിൽ കണ്ണുനീർ മുകിൽ നിറഞ്ഞാലും കരയാൻ വയ്യാത്ത വാനത്തെ ശോകസംഗീതത്തിന്റെ സ്ഥായിൽ വരച്ചു കാണിക്കുന്നുണ്ട് അദ്ദേഹം. പി ഭാസ്കരന്റെ വരികൾ ബാല്യകാല സഖി എന്ന ചിത്രത്തിലെ ഗാനമാണ്. കവിളതിർ കണ്ണീർ കണ്ട് എന്ന പാട്ടിലെ കഥനത്തിൽ തേങ്ങൽ കേദാറിൽ ശ്രുതി ചേർന്ന് ഏത് കാലത്തിന്റെയും പാട്ടായി മാറിയത് നമ്മുടെ മുന്നിലുണ്ട്. അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച ഗാനം, എസ് ജാനകിയുടെ ആലാപനം.

പിന്നിലെ രോഹിണി നക്ഷത്രം പോലെയൊരു കണ്ണുനീർ തുള്ളി കണ്ണിൽ വിരുമ്പ് നിന്ന് എന്ന് സ്വർണവളകളിട്ട് കൈകളാൽ എന്ന പാട്ടിൽ ബാബുരാജ് ഈണപ്പെടുത്തി. ലക്ഷപ്രഭു എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരനാണ് ഈ ഗാനം രചിച്ചത്. എസ് ജാനകിയുടെ ആലാപനം.

കഥനശ്രുതിയുടെ കണ്ണീരോടെ കരയുവതെന്തിന് പൂക്കാരി എന്ന് ആരായുന്ന ഒരാരാധകൻ ബാബുരാജിന്റെ പാട്ടിൽ എപ്പോഴുമുണ്ട്. കരയുന്ന നേരത്തും ചിരിക്കാൻ പഠിപ്പിച്ച കരാള ജീവിത നാടകരംഗത്തെയും ബാബുരാജ് ഒരു പാട്ടിൽ പകർത്തി. പുഞ്ചിരി താമര പൂ വിടർത്തുമെൻ കണ്ണുനീർ പൊയ്കളതാരു കണ്ടു എന്ന് സങ്കടപ്പെടുന്ന ഒരു കഥാപാത്രവുമുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. കണ്ണീരിനാൽ ഒരു പുഴയുണ്ടാക്കി കളിവെഞ്ചി തുഴയുന്ന ഒരു കാലത്തെയും ബാബുരാജ് തന്റെ പാട്ടിലാക്കി. കണ്ണുനീരിൻ മഴയത്തും നെടുവീർപ്പിൻ കാറ്റത്തും കരളെ ഞാൻ നിന്നെയും കാത്തിരിക്കും എന്ന് താന്തമായി തേങ്ങുന്ന ഒരാളുണ്ട് ബാബുരാജിന്റെ പാട്ടിൽ. അവധൂതനായ കാമുകനും കാമുകിയും സ്വകാര്യം പറയുന്നവരും എല്ലാം ചേർന്നവരുടെ ഏകാന്ത ഭാവുകത്വം ബാബുരാജിന്റെ പാട്ടുകളിൽ കലർന്നിരുന്നു. കാത്തിരിപ്പിന്റെ വൈകാരിക സാധ്യതകൾ മുഴുവൻ ബാബുരാജിന്റെ ഗാനങ്ങൾ പങ്കിട്ടെടുത്തിരുന്നു. തളിരിട്ട കിനാക്കൽ തൻ എന്ന പാട്ടിൽ പരിഭവമുദ്രകളും യമൻ കല്യാണി രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഇതിൽ കാത്തിരിപ്പിന്റെ കാതരരഥകളുമുണ്ട്. താമസമെന്തേ വരുവാൻ എന്ന പാട്ടിലെ ബഷീർ ഇമേജറികളിലെ കാത്തിരിപ്പിന്റെ വെളിച്ചവുമെല്ലാം നാം അനുഭവിക്കുന്നുണ്ട്. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ പാട്ട് പി ഭാസ്കരന്റേതാണ്. യേശുദാസ് ആലപിക്കുന്നു.

0: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: വാസന്ത പഞ്ചമി നാളിൽ തേടുന്നതാരെ ശൂന്യതയിൽ സൂര്യകാന്തി കടലെ നീലക്കടലെ എന്നിങ്ങനെയുള്ള ഗാനങ്ങളിൽ കാത്തിരിപ്പിന്റെ നീളം നാം അറിയുന്നു. ഏകാന്തതയുടെ അപാര തീരത്തിൽ നാം അനുഭവിച്ച വിഭ്രമാത്മകമായ അനുഭൂതികൾ ബാബുരാജിന്റെ മനസ്സിന്റെ തന്നെ പ്രതിഫലനമായിത്തീരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ സാധ്യതകളെ മലയാള സിനിമയുടെ ദൃശ്യതയിൽ അത്രയ്ക്കും കാൽപ്പനികതയോടെ വ്യാഖ്യാനിച്ചത് ഒരുപക്ഷെ ബാബുരാജ ആയിരിക്കും. ബഷീർ ബാവനയുടെ അപാര തീരങ്ങളെ ബാബുരാജ് തന്റെ സംഗീതം കൊണ്ട് അടയാളപ്പെടുത്തി. രണ്ടുപേരും അലഞ്ഞവർ, ഏകാഗികൾ, അന്വേഷിച്ചവർ. സംഗീതത്തിലെ ബഷീർ ആയിരുന്നു ബാബുരാജ്. നീലവെളിച്ചം എന്ന ചിത്രത്തിലെ ഏകാന്തതയുടെ അപാര തീരം വിഭാസ്കരന്റെ വരികളാണ് കേൾക്കാം.

പകാടി രാഗത്തിലുള്ള സുറുമി എഴുതിയ മിഴികളിലെ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയപ്പോൾ പ്രേമത്തെ ഇങ്ങനെ തന്നെ കേൾക്കണമെന്ന് തോന്നിപ്പോകും. കേൾക്കാം നമുക്ക് ഖദീജ എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച് യേശുദാസ് ആലപിച്ച ഗാനം സുറുമി.

അനാഥത്വത്തിന്റെ വേദനകൾ ബാബുരാജിന്റെ പാട്ടിലെ പോലെ നാം അറിഞ്ഞിട്ടുണ്ടാവില്ല. തേടുന്നതാരെ എസ് ജാനകിയുടെ ഒരു ഗാനമാണ്. യൂസഫ് അലി കേച്ചേരിയാണ് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. ചിത്രം അമ്മു, കേൾക്കാം ആ പാട്ട്.

പൊട്ടിത്തകർന്ന കിനാവിന്റെ താമരക്കുമ്പിളല്ലോ അഗ്നി നക്ഷത്രമേ, കണ്ണു തുറക്കാത്ത ഇരു കണ്ണീർ തുള്ളികൾ, നിഴലുകളെ, നിശബ്ദ നിഴലുകളെ, അങ്ങനെ എത്രയെത്ര ഗാനങ്ങൾ ഒരു പുഷ്പം മാത്രം എന്ന പാട്ടിൽ നിറയുന്ന നിശബ്ദത വലുതായിരുന്നു പരീക്ഷ എന്ന ചിത്രത്തിലെ യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഒരു ഗാനം.

മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തും.

പ്രാണസഖി എന്ന പാട്ടിന്റെ ശോകാന്തരത്തെ വിടർത്തുന്നത് ബാബുരാജിലെ മറ്റേത് ഭാവമാണ്? ബാബുരാജിന്റെ പാട്ടിലെ വൈകാരികമായ സ്വരപ്പകർച്ചകൾ അനന്യമാണ്. ആരാധികയുടെ പൂജാകുസുമം എന്ന പല്ലവിയിൽ നിന്ന് അനുപല്ലവിയിലേക്ക് പാട്ട് നീളുമ്പോൾ, ഇനി ആരാണ് ആശ്രയം ആരാണ് അഭയം എന്ന വരികളിലെത്തുമ്പോൾ, ശോകാകുലമായൊരു സ്വരസൗഖ്യത്തിന്റെ പൊരുളിൽ നാം ഹൃദയവേദന പങ്കിടുന്നു. മനസ്വിനി എന്ന ചിത്രത്തിലെ പി ഭാസ്കരന്റെ ഗാനരചനയിലുള്ള ഒരു ഗാനം, ആലാപനം ജാനകി.

ഒരു ചില്ലിക്കാശി എന്ന പാട്ടിനെ പോലും ബാബുരാജിന്റെ ജീവിതവുമായി കൂട്ടി വായിക്കാവുന്നതാണ്. നമ്മുടെ വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കുമായിരുന്നു ബാബുരാജിന്റെ സംഗീതം ആഴ്ന്നിറങ്ങിയത്. വിജനതീരമേ കണ്ടുപോ നീ വിരഹിണിയാം ഒരു ഗായികയെ എന്ന പാട്ടിലെ സങ്കടം അത്രയ്ക്ക് വലുതാണ്. രാത്രിവണ്ടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച പി ഭാസ്കരന്റെ ഗാനം.

അസ്തമന കടലിനകലെ എന്ന പാട്ടിലെ അകലെ കുറുക്കി പാടിയും അർത്ഥത്തെ ഇങ്ങേ തലക്കിൽ കെട്ടിയിട്ടും പാടിയപ്പോൾ അകലെ അകലെ നീലാകാശം എന്ന പാട്ടിലെ അകലെ ചക്രവാളങ്ങൾ പിന്നിട്ട് പോകുമ്പോഴുമൊക്കെ ബാബുരാജിന്റെ സംഗീതാർത്ഥങ്ങൾ വർദ്ധിക്കുന്നു.

0: ശ്രോതാവിനെ ചൂഴ്ന്നു നിൽക്കുന്ന ശബ്ദപ്രകൃതിയുടെ അവബോധത്തെ അനുഭവവും അനുഭൂതിയുമാക്കി പരിവർത്തിപ്പിക്കുകയാണ് ബാബുരാജ്. മലയാളിയുടെ ജീവിതാരവങ്ങൾക്കിടയിൽ ഇന്നും ആ ഗാനങ്ങൾ ഏകാന്ത മൗനമായി ഒഴുകി നിറയുന്നു.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

ആരറിഞ്ഞുള്ളിൻ ഹഖീഖത്ത് പഹയന്റെ പഹയനീ മുഹബ്ബത്ത് പടച്ചോനേ.

സഹേലി മഹാബത്ത് പടച്ചോനെ വല്ലാത്ത ഹാലത്ത്.

മൗനത്തിൻ തടവറയിൽ മേവും മനുഷ്യൻ മാത്രം ചൈതന്യമറ്റു കിടന്നു മനുഷ്യൻ.

റേഡിയോ മലബാർ, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ, പ്രക്ഷേപണ പരമ്പര.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ ജയ് ജവാൻ പ്രക്ഷേപണ പരമ്പരയിലേക്ക് സ്വാഗതം. ജയ് ജവാനിൽ ഇന്ന് 20 വർഷക്കാലം രാജ്യത്തിനു വേണ്ടി സൈനിക സേവനമനുഷ്ഠിച്ച ചിറ്റാരിപ്പറമ്പിലെ വിമുക്ത ഭടനായ ശ്രീ KV പ്രഭാകരക്കുറുപ്പിന്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: റേഡിയോ മലബാറിന്റെ ഇന്ന് നമ്മുടെ ഈ ജയ് ജവാൻ പരിപാടിയിൽ നമുക്ക് അതിഥിയായിട്ട് ചിറ്റാരിപ്പറമ്പ് സ്വദേശിയായ ശ്രീ KV പ്രഭാകരക്കുറുപ്പാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അതുപോലെ തന്നെ ആദരവോടെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാറിന്റെ സൈനിക ജീവിത അനുഭവങ്ങളാണ് നമ്മൾ ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സാറിന്റെ ഫാമിലി, സ്വദേശം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
2: എൻ്റെ സ്വദേശം ചിറ്റാരിപ്പറമ്പ്, ചള്ളത്തവാലി. ഞാൻ 1964 ഈ ആർമിയിൽ ചേർന്നത്. അതിന് ശേഷം ട്രെയിനിങ് ചെയ്ത് അത് ഓരോരോ യൂണിറ്റിലിങ്ങനെ 4, 5, 6 വർഷം ഇങ്ങനെ മാറി മാറി നിന്ന് അവിടുന്ന് പോസ്റ്റിംഗ് പോയി. അങ്ങനെ ഒരു 1984 റിട്ടയർമെൻ്റ് ആയി. ബാറിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു പാകിസ്ഥാന്. ബാറിൽ 1964 ചൈന ആ സമയത്ത് ആ ബോർഡറിലുണ്ടായിരുന്നു.
1: സാർ, ഈ ഒരു സൈനിക ജീവിതത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്തായിരുന്നു?
2: നാട്ടിൽ ജോലി ഇല്ല, അതുകൊണ്ട് സൈനികത്തിലേക്ക് മാറി. അത്രയുള്ളൂ, ജോയിൻ ചെയ്തു.
1: എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാ, എന്നിട്ട് എവിടെ നിന്നാണ് ആദ്യ പോസ്റ്റിംഗ്, അതെല്ലാം ഒന്ന് പറയാൻ പറ്റുമോ?
2: ഞാൻ ആക്ച്വലി എൻ്റെ വീട് പനൂരായിരുന്നു, എൻ്റെ അമ്മയുടെ വീട്. അവിടുന്ന് ഹൈസ്കൂള് പാസ്സായി. അതിന് ശേഷമാണ് ഞാൻ മിലിറ്ററിയിലേക്ക് വന്നത്. അതിന് ശേഷം പിന്നെ കല്യാണം കഴിച്ചു. ഭാര്യ ചിറ്റാരിപ്പറമ്പായിരുന്നു. രണ്ട് കുട്ടികളുണ്ട്. മകളെ കല്യാണം കഴിച്ചു. മകൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ 1993 കഴിഞ്ഞ് ഞാൻ റീഎംപ്ലോയ്ഡായി. 2000 അവിടെ റിട്ടയർമെന്റായി.
1: ഇപ്പൊ സാറ് പറഞ്ഞു 2 വാറിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന്. ആ ഒരു അനുഭവം നമ്മുടെ ശ്രോതാക്കളോട് ഷെയർ ചെയ്തൂടെ?
2: സർവീസ് ചെയ്യാൻ ആക്ച്വലി അങ്ങനെ യുദ്ധത്തിന് പോയിട്ടൊന്നുമില്ല. ഞാൻ യുദ്ധ ഏരിയ ആയിരുന്നു സർവീസ് ചെയ്തത്. അതുകൊണ്ടും ബൗണ്ടറി ചെയ്ത് ഇങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. ലൈറ്റ് ഓഫ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടിയായിരുന്നു.

0: യുദ്ധത്തിനൊന്നും പോയിട്ടില്ല.
1: സാറ്, യുദ്ധത്തിലെ ആ ഒരു കൂടെ ഉള്ളവര് അതിന്റെ ഒരു അനുഭവങ്ങളൊക്കെ നിങ്ങളെ ഒരു ക്യാമ്പിലും അങ്ങനെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: അങ്ങനെ ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ അനുഭവത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, അവിടെ പങ്കെടുക്കേണ്ട അവസരം എനിക്ക് കിട്ടിയില്ല. ഞാൻ പീസ് സ്റ്റേഷനിൽ ഇങ്ങനെ സർവീസ് ചെയ്ത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, ഇങ്ങനെയുള്ള എന്റെ പണി ജോലി.
1: കമ്മ്യൂണിക്കേഷൻ വിങ്ങിലായിരുന്നു സാറ്. അതുപോലെ ഈ ഒരു പട്ടാളത്തില് സെലക്ഷൻ കിട്ടി എന്ന് അറിഞ്ഞപ്പോൾ വീട്ടുകാരുടെ ഒരു സമീപനം എന്തായിരുന്നു?
0: വീട്ടുകാരുടെ സമീപനം ഒന്നും ഉണ്ടായിരുന്നില്ല, ജോലി കിട്ടാത്തോണ്ടെങ്കിൽ പോയതല്ലോ.
1: എത്ര വർഷം സർവീസ് ഉണ്ടായിരുന്നു സാർ?
0: 20 വർഷം സർവീസ് ചെയ്തു.
1: 20 വർഷം എവിടെയൊക്കെയായിരുന്നു പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ?
0: അത് ഞാൻ ട്രെയിനിങ് സെന്റർ ജബൽപൂരായിരുന്നു, സിഗ്നൽ ട്രെയിനിങ് സെന്റർ ജബൽപൂർ. അവിടുന്ന് പോസ്റ്റിംഗ് തേജ്പൂർ. അവിടെ 4 വർഷം സർവീസ് ചെയ്തതിന് ശേഷം ഈസ്റ്റേൺ കമാൻഡ് കൽക്കത്തയിലെ ട്രാൻസ്ഫറായി. അവിടുന്ന് ഒരു 3 വർഷത്തേക്ക് സിക്കിമിലേക്ക് ട്രാൻസ്ഫറായി. അവിടുന്ന് ട്രെയിനിങ് സെന്റർ ഗോവയിൽ വന്നു. അതിനുശേഷം പിന്നെ ഞാൻ റിട്ടയർമെന്റ് പോയി. അവിടുന്ന് റിട്ടയർമെന്റായി.
1: ഒരു യുദ്ധം ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുമ്പോഴും സ്വാഭാവികമായിട്ടും വീട്ടുകാരുടെ ഒരു ഉത്കണ്ഠ. അന്ന് എങ്ങനെയായിരുന്നു നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വീട്ടുകാരുമായിട്ട്?
0: വീട്ടുകാരുമായിട്ട് അങ്ങനെ എഴുതുന്നെഴുതും പറ്റില്ല. ഇന്നലെ ലെറ്ററിൽ നമ്മൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് APO 65 56 APO വഴിയാണ് പോവാ ലെറ്റർ. ആരും കാണിക്കില്ല അത്, ഇങ്ങനെയാണ് ലെറ്റർ അയക്കുക. കാരണം ഞാൻ വീട്ടിലായതുകൊണ്ട് അവർക്കെല്ലാം പരിഭ്രാന്തി ഉണ്ടാവും.
1: ലീവിനൊക്കെ വന്നപ്പോഴ് എപ്പോഴെങ്കിലും ലീവ് കഴിയുന്നതിന് മുന്നേ തിരിച്ചു പോവേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: ഉണ്ടായിട്ടില്ല.
1: വേറെന്തൊക്കെയാണ് ജവാൻ എന്ന രീതിയിൽ പറയാനുള്ളത്?
0: ജവാനുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല കാര്യം. പക്ഷേ ആ സമയത്ത് ആ ട്രെയിനിങ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ.
1: സ്കൂൾ കാലഘട്ടത്തില് ഇപ്പം NCC അതുപോലത്തെ പരിപാടികളിലൂടെ എല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇതിനോടുള്ള ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അല്ലേ? അപ്പൊ സാറിന്റെ കാലഘട്ടത്തില് സ്കൂൾ കാലഘട്ടത്തില് അങ്ങനെ എന്തെങ്കിലും സംഘടനയിൽ അംഗത്വം എടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്?
0: അങ്ങനെയുള്ള സംഘടനകളൊന്നും ഞാൻ അംഗത്വം എടുത്തിട്ടില്ല. ഞാൻ സ്കൂളിൽ ജീവിതം കഴിഞ്ഞു, അപ്പോൾ അതിനുശേഷം പിന്നെ സെലക്ഷൻ പോയത്.
1: നമ്മുടെ ഈ ഒരു രാജ്യത്തെ സംരക്ഷിക്കുന്നത് ശരിക്കും പട്ടാളക്കാർ തന്നെയാണ് അല്ലേ? ഇപ്പം പല രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം ഇതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് ഈ അവസരത്തിൽ അങ്ങേക്ക് സ്വയം തോന്നുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്?
0: മാറേണ്ട അവസരത്തിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലിറ്റർ റൂമിൽ ഇങ്ങനെ ഇരിക്കൂ, അത്രല്ലാണ്ട് എന്തെങ്കിലും ഓരോ സമയത്താ പോവാ, ജോലി ചെയ്യാ വരുവാ, അങ്ങനെയുള്ള സംഗതിയാണ്.
1: ചലഞ്ചിങ് ആയിട്ടുള്ള എന്തിനെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഇതുവരെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ?
0: ഇല്ല ഇല്ല ഇല്ല.
1: മേലധികാരികളെല്ലാം നല്ല സപ്പോർട്ടീവ്
0: ആയിട്ടുണ്ടാവും.
1: മക്കള് ഏത് പാതയിലാണ്? അവരെന്താ ചെയ്യുന്നത്? അങ്ങയുടെ പാതയിൽ ആരെങ്കിലും പിന്തുടരുന്നുണ്ടോ?
0: ആരും പിന്തുടരുന്നില്ല. ബോംബെ സിവിൽ ജോലിയാണ് മകൾക്ക് പോയി.
1: ഇപ്പോഴ് അങ്ങ് തിരഞ്ഞെടുത്ത സൈനിക ജീവിതത്തെ അഭിമാനം തോന്നുന്നുണ്ടോ?
0: അഭിമാനം തോന്നുന്നുണ്ട്.
1: താങ്ക് യു സാർ, കാരണം ഇത്രയും സമയം നമ്മളോട് നമ്മുടെ ശ്രോതാക്കളോട് അങ്ങയുടെ ഒരു സൈനിക ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് സന്തോഷം.
0: താങ്ക് യു.
2: പ്രിയ ശ്രോതാക്കളെ, 20 വർഷക്കാലത്തെ തന്റെ സൈനിക സേവന കാലത്തെ അനുഭവങ്ങൾ റേഡിയോ മലബാറിനോട് പങ്കുവെക്കുകയായിരുന്നു ചിറ്റാരിപ്പറമ്പിലെ വിമുക്തഭടനായ ശ്രീ KV പ്രഭാകരക്കുറുപ്പ്. അദ്ദേഹത്തിന് റേഡിയോ മലബാറിന്റെ സ്നേഹാദരവ് അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ജയ് ജവാൻ ഇവിടെ പൂർണ്ണമാകുന്നു. ജയ് ഹിന്ദ്.

0: ജയ് ജവാൻ. വിമുക്ത ഭടന്മാരുടെ സൈനിക ജീവിതാനുഭവങ്ങൾ, പ്രക്ഷേപണ പരമ്പര.
1: ഇപ്പോൾ നാടൻ പാട്ടുകൾ കേൾക്കാം.

0: നാടൻ പാട്ടുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.0.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 വളയം. 8:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 താരസ്വരം. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. 6:10 മലബാർ ഡയറി. മലബാർ ഡയറിയിൽ റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വൈലോപ്പിളി ശ്രീധരൻ മേനോന്റെ കവിത പടയാളികൾ, ആലപിക്കുന്നത് റിനീച്ച്. തുടർന്ന് ചരിത്രപഥം, വജ്രാമൃതം, സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ഗാന്ധിലയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 9:05 സ്റ്റിച്ച്വെൽ, ബ്യൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ, പത്രവിശേഷം. 9:30 നാട്ടിലെ പാട്ട്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 മാപ്പിളപ്പാട്ടുകൾ. 12:30

ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0490297089896. 2 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. 5:30 ഗാന്ധിലയം. 5:45 ആർദ്രഗീതങ്ങൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:05 ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ചലച്ചിത്രഗാനങ്ങൾ. 7:45 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 8 മണിക്ക് സർഗജാലകം. 8:30 റേഡിയോ എറ്റ് സ്കൂൾ. 9 മണിക്ക് ഗാനലയം. 10 മണിക്ക് മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
4: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ?
5: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: പ്രസ്തുതം കരിഷ്യത്തെ. വിശ്വവികാസ പ്രതിവേദനം വിംശതി ഷഡ്വിംശതി ഇതി പുസ്തകസ്യ വിമോചനാനന്തരം മന്ത്രി പ്രോക്തവാൻ യതസ്മിൻ പരാമർശപ്പെട്ടെ എഐ സുരക്ഷ സൈബർ സുരക്ഷ ഇതസ്യാഹ ലാഭാഹ സംഭാവ്യ ഹാനയഹ ച കേന്ദ്രീകൃതാഹ വിഷയാഹ ഭവിഷ്യന്തി. സർവോച്ച ന്യായാലയേന കേന്ദ്ര സർവകാരായ ത്രിസദസ്യീയ ഏകാ സമിതിഹി നിർമാതും അദ്യ നിർദ്ദേശഃ പ്രദത്തഃ. യാ ഔഷധ നിർമ്മാണ സമവായൈ ചികിത്സകേഭ്യഃ പ്രദീയമാനാനാം ഉപഹാരാണാം അഥ ച അന്യലാഭാനാം വിപണന പദ്ധതീനാം വൈധാനിക നിയന്ത്രണസ്യ ആവശ്യകതാം പരീക്ഷേത. ശീർഷ ന്യായാലയേന അസ്യ ആദേശസ്യ അനുപാലനാർത്ഥം ഏകം അനുപാലന ശപഥ പത്രം ഉപസ്ഥാപയിതും കേന്ദ്രപക്ഷഃ ആദിഷ്ടഃ. പ്രകരണസ്യാസ്യ അഗ്രിമം വാദശ്രവണം ആഗാമി ജനുവരി മാസസ്യ ഏകോനത്രിംശത് ദിനാങ്കേ ഭവിഷ്യതി. സംസ്കൃത വാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ.
1: യാത്രാരതാഃ അപി ജഗദ്വൃത്താന്തേന സഹ ഏകീഭൂതാഃ തിഷ്ഠന്തു. എക്സ് പട്ടലെ @AIR ന്യൂസ് അലേർട്സ് ഇത്യനുഗച്ഛന്തു. PB ശബ്ദ മാധ്യമേന ച ആകാശവാണി വാർത്താഃ ശൃണ്വന്തു.
0: രാഷ്ട്രേണ അദ്യ ഭാരതീയ വായുസേനായാഃ ചതുർനവതിതമ വാർഷികീ സോല്ലാസം പരിപാല്യതേ. ദ്വാത്രിംശദധിക എകോനവിംശതി ശതതമേ ഒക്ടോബർ മാസസ്യ അഷ്ടമേ ദിനാങ്കേ പ്രതിഷ്ഠിത ഇയം സേനാ ദേശസ്യ ആകാശ സംരക്ഷണായ വായുശക്തേഃ ഏകാം സുദൃഢാം ദൂരദൃഷ്ടിം സംസ്ഥാപയത്. യാ ദേശ ദശകേഭ്യഃ രാഷ്ട്രസുരക്ഷാം പോഷയന്തി അസ്തി. അത്രാവസരെ ഗാസിയാബാദ് നഗരസ്ഥെ ഹിൻഡൻ വായുസേനാകേന്ദ്രേ ഉപസ്ഥിതാൻ സംബോധയൻ വായുസേനാ പ്രമുഖഃ AP സിംഹഃ സിന്ദൂരാഭിയാനേ വായുസേനായാഃ രണകൌശലസ്യ സംസ്മരണം കൃതവാൻ. സഹ അവോചത് യത് തസ്മിന് അഭിയാനെ ദേശേന പ്രത്യക്ഷതയാ വായുസേനായാഃ വിനാശിനീ ശക്തിഃ അഥ ച പ്രഭാവി വായുരക്ഷാസഞ്ചാലനം ദൃഷ്ടം. അസ്മിന് പാവന പർവണി രാഷ്ട്രപതി പദാസീന ദ്രൗപദി മുർമുഹു ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഥ ഗൃഹമന്ത്രി അമിതഷാഹ സർവേഭ്യഃ വായുയോദ്ധൃഭ്യഃ പൂർവസൈനികേഭ്യഃ തേഷാം പരിവാരേഭ്യഃ ശുഭാശയാഃ സമർപ്പിതവന്തഃ. സാഹിത്യക്ഷേത്രേ ഷഡ്വിംശത്യുത്തര ദ്വിസഹസ്രതമ വർഷസ്യ സർവോച്ച നോബൽ പുരസ്കാരഃ കാനഡാദേശസ്യ പ്രഖ്യാതായൈ ലേഖികായൈ എൻ കാർസിൻ ഇത്യസ്യൈ ഉദ്ഘോഷിതഃ. സ്റ്റോക്ക്ഹോം നഗരസ്ഥയാ സ്വീഡിഷ് അക്കാദമി സംസ്ഥയാ അദ്യ ഏഷാ മഹതീ ഘോഷണാ വിഹിതാ. ശാസ്ത്രീയ പരമ്പരായാഃ ആധുനിക സാഹിത്യേന സഹ ശ്രുതിമാധുരേണ സംവാദേന തസ്യാഃ നവോന്മേഷശാലിന്യാഃ പ്രജ്ഞായാഃ കൃതേ ഏഷാ നോബൽ ഖ്യാതിഃ സമർപ്യതേ. അസ്മിന് വർഷേ പുരസ്കാരരൂപേണ ദ്വാദശ മില്യൻ സ്വീഡിഷ് ക്രോണർ മിതാ ധനരാശിഃ പ്രദാസ്യതേ. വിദേശമന്ത്രിണ ഡോക്ടർ എസ് ജയശങ്കരേണ ഇഥോപ്യ ദേശസ്യ നൂതന വിദേശമന്ത്രിപദേ നിയുക്തായ ഗെഡിയോൻ തിമോട്ടിയോസ് ഹെസെബോൻ മഹോദയായ ഹാർദാഃ ശുഭാശയാഃ സംപ്രേഷിതാഃ. സാമാജികാന്തർജാലീയ പട്ടലേ സ്വസന്ദേശം പ്രസാരയൻ വിദേശമന്ത്രി പ്രോക്തവാൻ യത് സഹ ഭാരത ഇതോപ്യ ദേശയോഃ രണനീതിക സഹയോഗം അധികം സുദൃഢം വിധാതും കടിബദ്ധഃ അസ്തി. അനേന ദ്വിപക്ഷീയ സംബന്ധാനാം നൂതനഃ അധ്യായഃ പ്രാരപ്സ്യതേ. ഭാരതീയ ചലച്ചിത്ര ജഗതഃ സുപ്രസിദ്ധഃ വരിഷ്ഠ അഭിനേതാ നാനാ പാടേക്കരഃ അദ്യ പ്രാതഃ ഗോവാരാജ്യേ സ്വീയഗൃഹേ തീവ്ര ഹൃദയരോഗഘാതേന ചലച്ചിത്രക്ഷേത്രേഷു സുദീർഘകാലം യാവത് പരിന്ദ പ്രഹാർ തിരംഗ ക്രാന്തിവീർ ഖാമോഷി അബ് തക് ഛപ്പൻ വെൽക്കം ഇത്യാദീനാം അനേക കലാകൃതീനാം മാധ്യമേന സ്വകീയാം അനുപമാം പ്രതിഷ്ഠാം അങ്കിതവാൻ ഏഷഃ മഹാൻ കലാകാരഃ. അസ്മിൻ അസാമയിക നിധനേ രാഷ്ട്രപതിഃ

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2-ാം മത്സരം നാളെ. വാർത്തകൾ വിശദമായി. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി നിരക്കുകളിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കാൻ ജി എസ് ടി കൌൺസിൽ ശുപാർശ ചെയ്തതായും ശ്രീമതി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. പ്രോസിക്യൂഷൻ നടപടികൾക്കുള്ള തുകയുടെ പരിധി 1 കോടി രൂപയിൽ നിന്ന് 5 കോടിയായും ഉയർത്തി. വൈകി റിട്ടേൺ സമർപ്പിക്കൽ, തെറ്റായ വിവരങ്ങൾ നൽകൽ, നികുതി കുടിശ്ശിക വരുത്തൽ എന്നിവയ്ക്ക് ഇനി മുതൽ റിക്കവറി നടപടികളും പലിശയും ആനുപാതികമായ പിഴയും മാത്രമായിരിക്കും ഈടാക്കുക. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി.
2: കൌൺസിൽ റെക്കമെൻഡ് റിമൂവിംഗ് അറസ്റ്റ് പവേഴ്സ് അണ്ടർ ജി എസ് ടി. കൌൺസിൽ റെക്കമെൻഡ് റേസിംഗ് ദ പ്രോസിക്യൂഷൻ ത്രെഷോൾഡ് ഫ്രം 1 crore ടു 5 crore. സോ പ്രോസിക്യൂഷൻ ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ ഫോർ എനിത്തിങ് ബിലോ 1 crore. Till now, that's been the threshold. Now it's taken up to 5 crore. Anything below 5 crore, no prosecution.
1: സ്പായുടെ മറവിലെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളുണ്ടാകുമെന്നും ഇതിനായി DGP ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗിക അതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാവുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ക്ലെയിമുകൾ തീർപ്പാക്കുന്നതിന് 307 കോടി രൂപയും കാരുണ്യ ബലവന്റ് ഫണ്ടിന് 203 കോടിയുമാണ് അനുവദിച്ചത്. പദ്ധതിക്ക് വകയിരുത്തിയ 592 കോടി രൂപയുടെ ബജറ്റ് വിഹിതത്തിന് പുറമെയാണ് അധിക തുക. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. രാജ്യത്തിന് മാതൃകാപരമായ സേവനം നൽകുന്ന വ്യോമസേനയുടെ ധീരതയും കൃത്യതയാർന്ന പ്രവർത്തനശേഷിയും ഓപ്പറേഷൻ സെന്തൂറിൽ ഉൾപ്പെടെ വ്യക്തമായിരുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദർശനം.

0: സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും ധീരതയും ജനങ്ങളിൽ സുരക്ഷിതത്വ ബോധം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തെറ്റുതിരുത്തുന്നതിനുമായി സംസ്ഥാന വ്യാപകമായി പ്രത്യേക എൻറോൾമെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കും. ഈ മാസം 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകൾ ഇതിനായി പ്രവർത്തിക്കും. ഇത് മുൻപ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ ഫോറം 6 മാത്രം സിറ്റിസൺ സർവീസ് പോർട്ടൽ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി സമർപ്പിച്ചാൽ മതിയാകും. തുടർ പരിശോധനകൾക്കായി ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് സുഗമവും സുരക്ഷിതവുമായ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പും ജില്ലാ ഭരണകൂടങ്ങളും പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി കെ എം ഷാജി. തീർത്ഥാടന മുന്നൊരുക്കം വിലയിരുത്തുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെയും വകുപ്പ് മേധാവികളെയും ഉൾപ്പെടുത്തി നടത്തിയ അവലോകന യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ സാഹിത്യ രീതിയും സമകാലിക ശൈലിയും കൂട്ടിയിണക്കിയ ശക്തമായ രചനാരീതിയാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. കവി, വിവർത്തക എന്നീ നിലകളിൽ ഏറെ ശ്രദ്ധേയാണ് 76-കാരിയായ ആൻ കാഴ്സൺ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 2023 പാർലമെന്റ് പാസാക്കിയ നാരിശക്തി വന്ദന അധിനിയത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീകളുടെ തുല്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കാനാണ് നാരിശക്തി വന്ദന അധിനിയത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 33% സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഇതിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വനിതകളെ ശാക്തീകരിക്കുന്നതിൽ നിർണായകമായ ചുവടുവയ്പ് കൂടിയാണിത്. 16 കേരള നിയമസഭയുടെ 2 സമ്മേളനം ഈ മാസം 12 മുതൽ 29 വരെ നടക്കും. 9 ദിവസമാണ് സമ്മേളന കാലയളവിൽ സഭ ചേരുക. തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ശുചീന്ദ്രത്ത് നിന്ന് പുറപ്പെട്ട 300-അംഗ വിഗ്രഹ എഴുന്നള്ളത്ത് നാളെ പത്മനാഭപുരത്ത് എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നാളെ പത്മനാഭപുരം കൊട്ടാരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടവാൾ കൈമാറ്റം നടക്കുന്നതോടെ വിഗ്രഹ ഘോഷയാത്രയ്ക്ക് തുടക്കമാകും. നാളെ രാത്രി തമിഴ്നാട് കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിലെത്തി അവിടെ വിഗ്രഹങ്ങളെ ഇറക്കി പൂജ നടത്തും. മറ്റന്നാൾ കുഴിത്തുറ ക്ഷേത്രത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഉച്ചയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തുമ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരണം നൽകും. ഞായറാഴ്ച രാവിലെ അവിടെ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര കരമനയിലെത്തിയ ശേഷം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് തിരിക്കും.
0: ദേശീയപാത 66 നാട്ടിക്കാട് ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകി പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. കൊടുങ്ങല്ലൂർ കപ്രിക്കാട് ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്ത സാഹചര്യത്തിൽ ടോൾ പിരിവ് ആരംഭിച്ചാൽ പ്രദേശത്ത് ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ടെന്ന ജില്ലാ കളക്ടറുടെയും പോലീസിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇടുക്കി ജില്ലയിൽ പ്രാദേശികമായി സംരക്ഷണ പ്രാധാന്യമുള്ള അപൂർവ സസ്യജന്തുവർഗ്ഗങ്ങളെ ഉൾപ്പെടുത്തി ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ജില്ലാ പുഷ്പമായി നീലക്കുറിഞ്ഞിയെയും വൃക്ഷമായി കാട്ടുപൂവരശിനെയും പൈതൃക വൃക്ഷമായി സ്വർണ്ണപ്പന്നലിനെയും തിരഞ്ഞെടുത്തു. വരയാടാണ് ഇടുക്കി ജില്ലയുടെ മൃഗം. വെള്ളവയറൻ ഷോളക്കിളി ജില്ലാ പക്ഷിയും ആനമുടി ഇലത്തവള ജില്ലാ ഉഭയജീവിയും മലനീർനായ ജില്ലാ ജലജീവിയുമാണ്. വാൽപൊട്ടൻ മൺപാമ്പ്, കുയിൽ മത്സ്യം, പളനിഗിരി ശൃംഗൻ സർപ്പം, മലനിഴൽ തുമ്പി എന്നിവയാണ് പട്ടികയിലുള്ള മറ്റ് ജീവിവർഗ്ഗങ്ങൾ. പ്രകൃതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സന്തുലിതാവസ്ഥ നിലനിർത്താൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയതെന്ന് അധികൃതർ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പുഴയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 2 മത്സരം നാളെ. റാഞ്ചിയിൽ വൈകിട്ട് 7 മത്സരം ആരംഭിക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ നിലവിലെ ജേതാക്കളായ കണ്ണൂർ വാരിയേഴ്സും ഫോഴ്സ കൊച്ചിയും നാളെ കണ്ണൂരിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത ഇടിവ്. സെൻസസ് 1045 പോയിന്റും നിഫ്റ്റി 371 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,09,680 രൂപയും ഗ്രാമിന് 13,710 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ചിറയൻകീഴിൽ സജി എന്ന യുവാവിനെ പോലീസുകാർ മൃഗീയമായി മർദ്ദിച്ചുകൊന്ന സംഭവം നാടിന്റെ മനസാക്ഷിയെ ഒലച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ക്രമസമാധാന പാലനം നടത്തേണ്ട പോലീസ് തന്നെ കൊലയാളികളായി മാറുന്ന കാഴ്ചയാണ് യുഡിഎഫ് ഭരണത്തിന് കീഴിൽ സംസ്ഥാനത്ത് അരങ്ങേറുന്നത്.

ർന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉയർത്തി. സംസ്ഥാന സർക്കാരിനെതിരെ ബിജെപിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുമെന്ന് പാർട്ടി നേതൃത്വം. എൽഡിഎഫ് സർക്കാരിന്റെ ആവർത്തനം തന്നെയാണ് യുഡിഎഫ് സർക്കാരെന്നും തിരുവനന്തപുരത്ത് ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷം പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ്, എസ് സുരേഷ്, ശോഭാ സുരേന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട സേവാജ്യോതി യാത്ര കേരളത്തിൽ മികച്ച രീതിയിൽ സംഘടിപ്പിച്ചതായും ശ്രീ എം ടി രമേശ് വ്യക്തമാക്കി. പായിപ്ര ഗ്രാമപഞ്ചായത്ത് അംഗം വിജി പ്രഭാകറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗ്രാമപഞ്ചായത്ത് അംഗമായി തുടരുന്നതിനും 6 വർഷത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും വിലക്ക് ബാധകമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ജി എസ് ടി ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്ന അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഒഴിവാക്കി ജി എസ് ടി കൌൺസിൽ. സ്പായുടെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ പോലീസ് നടപടി കൈക്കൊള്ളുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരുണ്യ ആരോഗ്യ പദ്ധതികൾക്കായി 600 കോടി രൂപയുടെ അധിക ഫണ്ട് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. സാഹിത്യത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ 2-ാം മത്സരം നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 04902471400, 7025900118.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സി എം വിസ്താര,
0: സി എം വിസ്താര നെല്ലൂന്നി.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ പറ്റി ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിലിതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
1: നിങ്ങൾ കേരളത്തിൽ എവിടെയായാലും ഒരു ഫോൺ കോളിൽ ഞങ്ങൾ വാഹന ആരോഗ്യ ഇൻഷുറൻസ് ചെയ്തു നൽകുന്നു.
2: സ്റ്റാർ ഹെൽത്ത്, കെ ഹെൽത്ത്, ടാറ്റ, നിവബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങി എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഗുണനിലവാരത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു.
1: ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ ഹരിലത ഹോസ്പിറ്റൽ ചാലോട്, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ് ശിവപുരം.
2: ഫോൺ 9961004648,
1: 9656948321.
3: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. ഹൈമവതി എന്ന കർഷകയുമായുള്ള അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഹരിത സമൃദ്ധിയിൽ.
1: കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും സഹായിക്കാറുണ്ടോ? സ്വന്തമായിട്ട് തന്നെ?
2: ഞാൻ സ്വന്തമായിട്ട്, ആരുമില്ല. വീഡിയോ എടുക്കണം, ആരെ എഡിറ്റ് ചെയ്യണം, എല്ലാം വേണം. എല്ലാ യൂട്യൂബിന്റെ വീഡിയോസും എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ആരുമില്ല, ഒരിപ്പോ വീഡിയോ എടുത്ത് തരം വരെ ഒരാളില്ല.
1: എല്ലാം ചെയ്യും,
2: എല്ലാം ഞാൻ ചെയ്യും. ഒരാളോട് അതെല്ലാം എഡിറ്റ് ചെയ്ത് അതിന്റെ തമ്പിനെയിൽ ഉണ്ടാക്കി എല്ലാം ആക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് കൊടുക്കുന്നത്.
1: ഇപ്പോൾ കൂടുതലായിട്ട് നമ്മുടെ കേൾക്കുന്നത് എന്ന് വെച്ചാൽ വന്യമൃഗശല്യങ്ങളുണ്ട്. അപ്പൊ ആ പരിസരത്തൊക്കെ വന്യമൃഗശല്യങ്ങളുണ്ട്.
2: പന്നി വരുമാനം ഞാൻ കുപ്പിക്കിണി ഉണ്ടാക്കി വെച്ചു. പന്നി വന്നിട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം ചേർന്ന് നട്ടിട്ട് പന്നി കളിച്ച് കളക്കാനായി, നാളെ ഞാൻ കളക്കാൻ ചെയ്ത് പോയി നോക്കുമ്പോൾ അത് കളിച്ച് അതിന് ചേമ്പലം മുറിച്ച് അതിൽ തണ്ടടക്കം മുറിച്ചിട്ടിട്ട് കളഞ്ഞു വിട്ടു. അപ്പോൾ ഞാനൊരു കുപ്പിക്കിണി ഉണ്ടാക്കി.
1: കുപ്പിക്കിണി,
2: കുപ്പിക്കിണി രണ്ട് കുപ്പി ഇങ്ങനെ വെക്കുക. രണ്ട് കുപ്പി വലിയ കുപ്പി, ഒരു ചെറിയ എത്രപ്പാത്ത കുപ്പി, പൊളി ചോന്ന കുപ്പിയാണ്. പൊളിഞ്ഞ് കുപ്പി പൊളിഞ്ഞു പോന്നെ മുട്ടുന്ന ഇത്ര പേര് ചെറിയ അതേപോലത്തെ കുപ്പി അത് കൊടുക്കണം. എന്നിട്ട് രണ്ട് കഴുത്തിലും കൂടി കുടുക്കിയിട്ട് രണ്ട് രണ്ട് തൂണുമ്പല ഒരു ഇത് ഇത് കെട്ടി. അപ്പൊ പിന്നെ തൂണ് വെച്ച് കെട്ടി. ആ തൂണിന്റെ മേലെ രണ്ട് കയറുമ്പല ഇങ്ങനെ ഓരോ മൂന്നും ഒരു കുപ്പിയിൽ കയറിങ്ങനെ കെട്ടിയിട്ട് മറ്റേതും കയറി കെട്ടി. ഈ ഒരു കുപ്പി അതും ചെറുങ്ങനെ അത് കായലോളം കേട്ടു. മറ്റേത് ആ മേലെ മുട്ട മാത്രം ഇത്രപ്പത്തെ കുപ്പിയിലാക്കും. എന്നിട്ട് അതിന്റെ അടി ഈ കുപ്പിക്ക് കഴുത്തിന് നമ്മളൊരു എക്സ്റേ ഉണ്ടല്ലോ, എക്സ്റേന്റെ ഒരു കടലാസ് കെട്ടിയിട്ട് ഇനി വെച്ചു താരോ. അപ്പൊ ഈ എക്സ്റേന്റെ കടലാസ് കാറ്റിന് പാറിപ്പോകുമ്പോ ഈ കുപ്പി രണ്ടും അങ്ങോട്ടും
1: അടിക്കും.
2: അപ്പൊ ശബ്ദം ഉണ്ടാവും. എന്നെ ശേഷം പന്നി വന്നില്ല.
1: ഇത് ആരുടെ ഐഡിയ?
2: അല്ലെന്നെ പക്ഷെ മുമ്പ് ഞാനിങ്ങനെ വേറെ പറമ്പത്ത് റബ്ബർ നട്ടേരാ അതിൻ്റെ അകത്തല്ല ഇങ്ങനെ വെക്കുമ്പോൾ അന്നേരം ഈ പച്ചക്കറി നട്ടാലും ഈ കുക്കനും എല്ലാം വന്നിട്ട് ഇങ്ങനെ തിന്നിട്ട് കളയിലുണ്ടായിരുന്നു. അന്നേരം ഒരാൾ പറഞ്ഞു ഇങ്ങനെ കുപ്പിക്കണി വെച്ചാൽ എന്നിട്ട് അങ്ങനെ കെട്ടി നോക്കിയിട്ട് എനിക്ക് അങ്ങനെ അനുഭവത്തില്ല.
1: പിന്നെ വന്നിട്ടുണ്ടായില്ല,
2: പിന്നെ വന്നിട്ടില്ല, പിന്നെ അങ്ങനെ ഉണ്ടായില്ല. കുക്കനൊന്നും വരില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഒച്ച കേൾക്കും കുക്കനും പോയി. ഇതിപ്പോൾ നമ്മൾ മുറ്റത്ത് തന്നെ ആയതുകൊണ്ട് ഞാൻ ആടെ വെച്ചതുകൊണ്ട് എല്ലാം റെഡിയായി
1: റെഡിയായിട്ടുണ്ട്. ഇപ്പൊ രാസവളമാണോ കൂടുതലായിട്ട്
2: ഉപയോഗിക്കുന്നേയില്ല. ജൈവവളം, കമ്പോസ്റ്റ് വളം വീട്ടിന് മുറ്റത്തുള്ള എന്റെ അടുക്കള വേസ്റ്റ് മുഴുവൻ, പിന്നെ പച്ചക്കറിൻ്റെതായ വേസ്റ്റുകൾ മുഴുവൻ. പച്ചക്കറി ഇപ്പൊ ഒരു നമ്മളിപ്പോ ഒരു കോളിഫ്ലവർ വറച്ചാൽ അതിന്റെ അടിയിലുള്ള ചെപ്പും കാര്യങ്ങളും ഉണ്ടാവില്ലേ, അതെല്ലാം എടുത്തിങ്ങ് വെക്കും. ഏതെല്ലാം ഒരു മധുരക്കിഴങ്ങ് നട്ടാൽ അതിന്റെ കിഴങ്ങിന്റെ തലയും വള്ളി എല്ലാം എടുത്തിങ്ങ് വെക്കും. അത് തറച്ചിട്ടിട്ട് ഈ പച്ചക്കറിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് വളർത്തുന്നത്. അത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് നടന്നത്. എല്ലാം ഒരു സാധനം കളയില്ല. ഓല തെങ്ങിന്റെ ഓല വരകൾ ഉണങ്ങി ഓല വില പൊടിച്ചിട്ട് അത് കൂത്തിട്ട് അങ്ങനെ ഇറുക്കല്, നമുക്കിപ്പം ചൂല് കാട്ടാൻ വേണം, ഇറുക്കല് ചൂലാക്കും. അങ്ങനെയുള്ള ഓരോരോ കാലം ഒന്നും കളിയാ കളിയെന്ന് വരുമ്പോൾ ചേരി കൊണ്ട് തെങ്ങിനെ ചുറ്റും ചേരി ഉണ്ടല്ലോ നമ്മൾ തെങ്ങിന്റെ ഇങ്ങനെ കമിച്ചു വെക്കും വെള്ളത്തിന്. വിഷത്തിൽ ഇപ്പം മീനിക്കാലം വെള്ളമടിച്ചു കൊടുത്താൽ നല്ല ശരിക്കും അത് വളാവുകയും ചെയ്തു, അതിന് തെങ്ങിന് നല്ല തണുപ്പും കിട്ടും. അങ്ങനെയും എല്ലാം ചെയ്യും. എല്ലാ കാര്യവും അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് തന്നെ, ഒരാളൊരു അഭിപ്രായം ഇല്ല. അതുകൊണ്ട് ഞാൻ സ്വന്തം തന്നെ വേറെ ആരും ചെയ്യാനില്ല. ഞാനൊരു വയസ്സായ അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരും അറിയില്ല. പിന്നെ അമ്മേനെയും നോക്കണം, അതിന്റെ നടുക്ക് അതിന്റെ അടുത്ത് ലൈവ് ഇടണം, രണ്ടു പ്രാവശ്യം ലൈവ് ഇടണം.
1: കൃഷി രീതികളെ കുറിച്ചൊക്കെ ലൈവിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടാവും.
2: ഞാൻ വീഡിയോ ഇടുന്നുണ്ടല്ലോ, വീഡിയോ ഇട്ടിട്ട് ആകുമ്പോൾ അവർ ചോദിക്കും, പിന്നെ പോരാതെ ലൈവിലും ചോദിക്കും ഇതെങ്ങനെ എങ്ങനെ ആയാലും ചോദിക്കും. അപ്പൊ ഞാൻ ഈ കൃഷി രീതി പറഞ്ഞു കൊടുത്ത പോലെ എല്ലാവരും ചെയ്താൽ അതിന് നല്ല അഭിപ്രായം വരുന്നുണ്ട്. നല്ല അഭിപ്രായമാണ്, എല്ലാം ശരിയാണ്, നല്ല നമ്മൾ നോക്കി ഞാൻ നോക്കി കുറെ ആൾക്കാർക്കും കൃഷി വന്നിട്ടുണ്ട് എന്റെ കൃഷി രീതി
1: കണ്ടിട്ട്. കീടങ്ങളെയൊക്കെ എങ്ങനെയാണ്?
2: കീടങ്ങള ഞാൻ എല്ലാ കീടങ്ങളൊക്കെ നോക്കുന്ന വെച്ചാൽ ഈ വേപ്പണ്ണില്ല അത്, വെളുത്തുള്ളി, കാന്താരി, പിന്നെ എന്ന് വെച്ചാല് കപ്പച്ചപ്പി. ഈ നമ്മൾ കപ്പക്കാന്ന് പറഞ്ഞ കർമ്മ പപ്പായ അതിന്റെ ചപ്പ് പിടിച്ച് വീഞ്ഞിട്ടത്, അതേപോലെ അതിന്റെ തടയില്ലേ ഈ കപ്പേന്റെ വണ്ണം വെച്ച തട കൂട്ടിപ്പോയി അതുവരെ അടിയെ മുറിച്ചിട്ടിങ്ങനെ ചെറുങ്ങനെ ചെത്തിച്ചിട്ട് അയില് നട്ടിട്ടുണ്ട് ഞാൻ.
1: ചേമ്പ്
2: പിന്നെ ചക്കമള്ളില് എല്ലാം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട്. ഒരു സാധനം ഞാൻ അങ്ങനെ ഒന്നും
1: കളിയല്ല,
2: ഒന്നും കളിയല്ല. എല്ലാ സമയത്തെ പുല്ലാന്ന് വെല്ലം പറിച്ച് വാരി കെട്ടി അത് അവിടെ വെച്ച് പച്ചക്കറി. ഇനിയിപ്പം ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെ തക്കാളി നട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് തക്കാളി അരിയും വായി കൊടുപ്പിക്കും. പിന്നെ ഞാൻ തന്നെ തൈ വാങ്ങലാണ്. പിന്നെ ഇതിനടുക്ക് ഞാൻ ഇപ്പം എന്ന് വെച്ചാൽ തക്കാളി തൈ ഗുരു എന്ന് പറഞ്ഞു വെച്ചാൽ ഈ അതിൻ്റെ തൈക്ക് തന്നെ അവിടെ കൊണ്ടുവരും. അവിടെ കൊണ്ടുപോയി ഞാൻ ഇപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ അലസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം ഉഷാറാവും. അങ്ങനെ ആ തക്കാളി തൈ ഞാൻ നട്ടു. ഇപ്പോൾ രണ്ടോട്ടം നട്ടത്. ഇപ്പൊ ആദ്യം നട്ടിട്ട് കായ്ച്ചെടി, അതിന് മുമ്പിലത്തേത് കഴിഞ്ഞു, പിന്നെ അതിന് ഇപ്പുറത്തെ ഒരു കേട്ടിട്ട് അതും കഴിഞ്ഞു. അത് രണ്ടും കഴിഞ്ഞു, അത് രണ്ടും കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്നാമത്തേക്ക് നട്ടിട്ട് കായ് പൂക്കാൻ ഉണ്ടാകുമ്പോൾ ഓർത്തിയടി. ഇന്നലെ രണ്ട് തക്കാളി കിട്ടി, അത്രയും നട്ടിട്ടുള്ളൂ. അഞ്ചോ വർഷോ താഴെ പത്ത് തലയിൽ മേലെ നടലില്ല, അല്ല പത്ത് ബാഗിൽ മേലെ നടലേ ഒരു ഒരു ഇത്. പിന്നെ താലോലി നടും, കക്കി താലോലിയും കക്കിരിയെല്ലാം കൊടുക്കാനുണ്ടാവും, വഴുതിനിങ്ങ ഉണ്ടാവും, വഴുതിനിങ്ങ ഉണ്ടാവും. ഇന്നലെ രണ്ട് കിലോ വഴുതിനിങ്ങ കൊടുത്തു.
1: സ്വന്തം സ്ഥലത്ത് തന്നെയാണോ കൃഷി?
2: സ്വന്തം സ്ഥലത്ത് സ്ഥലമല്ല, ഇഷ്ടംപോലെ നടാനല്ലോ ഉണ്ട്. പക്ഷേങ്കിൽ നടാൻ പോവാൻ നടന്നിട്ട് പോകാണ്ട് കാലില്ലാണ്ട് നമുക്കങ്ങ് പോകാൻ കഴിയില്ല. അവിടെ വീട്ടു പറമ്പത്ത് തന്നെ മുറ്റത്ത് തന്നെ നമ്മളെ സ്ഥലം വേണ്ട, മണ്ണ് വേണ്ട, അങ്ങനെ ഇല്ലാതെ അവർക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് പോകാൻ
1: പറ്റും.
2: ഈ നടുന്ന കൃഷികളാണ് എൻ്റെ കൃഷി രീതി. അങ്ങനെ എൻ്റെ കൃഷി രീതി പോലെ പോയി കഴിഞ്ഞാൽ നല്ല ഉഷാറാവും. ഒരുവിനും മരുന്ന്, ഓരോരോ മരുന്നും പച്ചക്കറിയിൽ കൊണ്ടുള്ള ഈ മരുന്നുകളാണ് ഉണ്ടാക്കുന്നത്. ഈ ചപ്പും അങ്ങനെയുള്ള ഓരോന്നും എടുത്തിട്ട് കഞ്ഞീൻ്റെ വെള്ളം, തൈര്, മോര് ഇങ്ങനെയെല്ലാം എടുത്തിട്ട് വെല്ലവും മോരും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ അതിട്ട് അടിച്ചു കൊടുത്താൽ അങ്ങനെയെല്ലാം പല ഇതുണ്ട്. അതേപോലെ തന്നെ ഉറുമ്പിന് എല്ലാവരും ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന വരുന്നതാണ്, വേറെ പുറത്തുനിന്ന് മേടിക്കുന്നതല്ല.
1: നെൽകൃഷി പണ്ടുണ്ടായിരുന്നു,
2: പണ്ട്
1: ഇഷ്ടമുണ്ടായിരുന്നു.
2: ഇപ്പം ആ കൃഷിയിൽ നെൽകൃഷിയിൽ പാടാ പിന്നെ പറ്റുന്നില്ല. അല്ല പോകാൻ കഴിയാതെ കൊണ്ട് ഇക്കെല്ലാം കപ്പ കൃഷി ചെയ്തു.
1: കപ്പകൃഷി
2: കപ്പ നട്ടിട്ടുണ്ട്. കപ്പയാണ് നട്ടിട്ടുള്ളത്. കപ്പ നല്ല ഉഷാറായിന്. അവിടെ തേങ്ങയെല്ലാം ഉണ്ട് കമ്പായലിന്റെ കരക്ക് ചിറ വെച്ചിട്ട്.
1: നമ്മൾ ഇത്രയും വിശേഷങ്ങൾ പങ്കുവെച്ചു. വീട്ടിൽ ആരൊക്കെയാണ്?
2: വീട്ടിൽ ഞാനും അമ്മയും മാത്രമേ ഇപ്പോഴും, എല്ലാവരും വേറെ.

0: വരെ പോയി. നാല് മക്കളെ ഉള്ളൂ, ഒരു മോളില്ല, പിന്നെ മൂന്ന് മക്കളെ, രണ്ടാണ് ഒരു പെണ്ണ്. ഒരു പെണ്ണ് ജോലി ഉണ്ട് കാസർഗോഡ് അങ്ങ് പോയിട്ട് വരുത്തന്നെയാണ്. ഇപ്പം മാറ്റം കിട്ടിയതാണ്, ജോലി കിട്ടിയതുണ്ട്, കയറ്റം കിട്ടിയതുണ്ട്.
1: എവിടെയാ സ്ഥലം? നമ്മളെ സ്ഥലം ഒന്നും പറഞ്ഞില്ല നേരിട്ട്.
0: അടുവാപ്പുറം, അടുവാപ്പുറം, മയിലി അല്ല, മലപ്പട്ടം.
1: മലപ്പട്ടം അടുവാപ്പുറം,
0: മലപ്പട്ടം വില്ലേജിലാണ് അടുവാപ്പുറം.
1: അടുവാപ്പുറം, അടുവാപ്പുറം. അപ്പൊ അടുവാപ്പുറത്തെ ഹൈമാവതി ചേച്ചിയുടെ കൃഷി വിശേഷങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനിയും പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം?
0: ഞാൻ അവരോട് എല്ലാം പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഒന്നും വേണ്ട, ഒരു നല്ലൊരു മനസ്സും, നല്ല നമുക്ക് ഇത് കൃഷി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് കൃഷി മുന്നോട്ട് പോവാൻ കഴിയുന്ന ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരോടും മനസ്സിൽ നിങ്ങൾ ഒരു 5 വേഗ നട്ടിട്ട്, നിങ്ങൾ സ്വന്തം ആവശ്യത്തിന് 5 വേഗം ഒരാൾ നട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ 10 വേഗം അടുത്ത പോലെ നടാണ്ടിരിക്കില്ല. അതാണ് ഈ കൃഷിയുടെ
1: പൊതുവെ പറയുന്നത്. കൃഷി നമുക്ക് നഷ്ടമാണ് ഇതുവരെ
0: നഷ്ടം വന്നാലും നമുക്കത് സഹിക്കുക, രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് നേട്ടായിട്ട് വരും. അത് ചില സമയത്ത് നമുക്ക് കീടങ്ങളും ചില സമയം കീടങ്ങൾ ഉണ്ടാവില്ല, ചില സമയം കീടങ്ങൾ കൂടുതലുണ്ടാകും. പക്ഷെ അതിൽ നമ്മൾ കേദിക്കേണ്ട, അത് തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പോവുക, പിന്നെയും നട്ടു കൊടുത്തുകൊണ്ട് പോവുക. ഉണങ്ങി നമ്മളിപ്പോൾ ഒരാൾക്ക് സൂക്കേട് വന്നാൽ നമ്മൾ ചികിത്സ ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്യണം. അതുപോലെ ചെയ്ത് മറ്റേ ഒന്ന് വന്ന് അയ്യോ നട്ടിട്ടൊന്നും കിട്ടുന്നില്ല അപ്പം എന്നുണ്ട്, ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് നിങ്ങളെ കൃഷി കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാ
2: മണ്ണിനെ സ്നേഹിക്കുന്നവരെ മണ്ണൊരിക്കലും ചതിക്കില്ലെന്ന് ഹൈമാവതി ചേച്ചി ഉൾപ്പെടെയുള്ള പല കർഷകരുടെയും അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന പാഠമാണ്. ഇവരുടെ കാർഷിക വിശേഷങ്ങൾ ഇവിടെയും തീരുന്നില്ല. തുടർന്ന് കേൾക്കാം അടുത്ത ദിവസങ്ങളിൽ ഹരിത സമൃദ്ധിയിലൂടെ.

വേനൽക്കാല പരിചരണം ആവശ്യമായി വരുന്ന വിളകൾ ഏറെയാണ്. ഏലത്തോട്ടത്തിൽ മണ്ണ് പൂർണമായും ഉണങ്ങാൻ പാടില്ലാത്ത കാലമാണ് വേനൽക്കാലം. ലഘുനന നൽകുന്നത് ഉത്തമം. കൂടാതെ ചുവട്ടിൽ പുതയിട്ട് നൽകാം. മിതമായ അളവിൽ രാസവളങ്ങൾ നൽകുന്നതിലൂടെ ചെടിയുടെ ശരിയായ വളർച്ചയുടെ പൂവിടലും ഉറപ്പാക്കാം. ഇലപ്പേൻ, മുഞ്ഞ, ശൽക്കകീടങ്ങൾ തുടങ്ങിയ സാധാരണ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേപ്പെണ്ണ 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിച്ചു കൊടുക്കാം. ഇത് വളരെ സുരക്ഷിതവും ഫലപ്രദവുമാണ്. ഏലച്ചെടികളെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങൾക്കെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാം. ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുന്നത് മറ്റിലകളുടെ പുഷ്ടി വർദ്ധിപ്പിക്കും. വാഴയുടെ കാര്യത്തിൽ വാഴക്കന്ന് അല്ലെങ്കിൽ തൈകൾ നട്ടതിനു ശേഷമുള്ള ആദ്യ മാസങ്ങളിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം. വാഴത്തോട്ടങ്ങളിൽ തുള്ളി നന രീതി വളരെ ഫലപ്രദമാണ്. ഒപ്പം പ്ലാസ്റ്റിക് പുതയടിയിൽ കൂടി നടപ്പാക്കിയാൽ പൂർണമായും കളനിയന്ത്രണത്തോടൊപ്പം മണ്ണിലെ താപനില നിയന്ത്രിക്കുന്നതിനും ജലസംരക്ഷണത്തിനും സഹായകമാകും. കൃത്യമായ വളപ്രയോഗത്തോടൊപ്പം ആവശ്യാനുസരണം സൂക്ഷ്മ മൂലകങ്ങളും നൽകണം. കുമിൾ രോഗങ്ങൾക്കെതിരെ ജാഗ്രത വേണം. ഇലപ്പുള്ളി രോഗം, സിഗാറ്റോക്ക രോഗം എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ മാംഗോസെപ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഇലകളുടെ മുകളിലും അടിയിലും തളിച്ചു നൽകുക. ചുവട്ടിൽ അധികം ഈർപ്പമൊഴിവാക്കാനും ശ്രദ്ധ വേണം. സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നത് കടച്ചിയൽ രോഗത്തെ പ്രതിരോധിക്കും. കീടനിയന്ത്രണത്തിനായി ബ്യുവേറിയ ബാസിയാന 5 ഗ്രാം 1 ലിറ്റർ എന്ന അളവിൽ 10 മുതൽ 15 ദിവസം ഇടവിട്ട് തളിച്ചു കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം എന്ന അളവിൽ വെള്ളത്തിൽ കലർത്തി തടത്തിൽ ഒഴിച്ചു കൊടുത്ത് മാണപ്പുഴുവിനെ നിയന്ത്രിക്കാം. പൊതുവെ മാർച്ച് മാസത്തിലാണ് കിഴങ്ങുവർഗ്ഗങ്ങളുടെ നടീൽ ആരംഭിക്കുന്നത്. നല്ല നീർവാർച്ചയുള്ള വളക്കൂറുള്ള സ്ഥലമാണ് ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. നടീൽ വസ്തുക്കൾ ട്രൈക്കോഡെർമ ലായനിയിൽ മുക്കി ഉണക്കിയെടുത്ത് നട്ടാൽ കുമിൾ രോഗങ്ങൾ പൊതുവെ കുറയും. വേപ്പിൻകുരു മിശ്രിതം പുരട്ടി നട്ടാൽ മണ്ണിലെ കീടാക്രമണവും കുറയ്ക്കാം. 1 തടത്തിൽ ചാണകപ്പൊടി 1 മുതൽ 2 കിലോഗ്രാം, കമ്പോസ്റ്റ് 1 കിലോഗ്രാം, വേപ്പിൻ പിണ്ണാക്ക് 100 മുതൽ 200 ഗ്രാം, ജീവാണുവളങ്ങൾ എന്നിവ ചേർത്തതിനു ശേഷം നടീൽ ആരംഭിക്കാം. വിത്ത് നട്ടതിനു ശേഷം പുതയിടയിൽ നിർബന്ധം. നടീൽ കഴിഞ്ഞ ഉടൻ ലഘുജലസേചനം നൽകണം. തുടർന്ന് 5 മുതൽ 7 ദിവസത്തെ ഇടവേളകളിൽ ഈർപ്പം നിലനിർത്തുകയും വേണം. നട്ട് 30 മുതൽ 45 ദിവസത്തിനകം ചുവട്ടിൽ മണ്ണടിപ്പിച്ചു കൊടുക്കണം. ജൈവവളത്തോടൊപ്പം പൊട്ടാഷ് കൂടി ചേർത്ത് നൽകണം. ഇത് കിഴങ്ങിന്റെ വലിപ്പവും ഗുണവും മെച്ചപ്പെടുത്തും. തെങ്ങിൻ തോപ്പിൽ മൾട്ടി ടയർ കൃഷി ചെയ്യാൻ ഏറ്റവും ഉത്തമമാണ് ഈ കാലാവസ്ഥ. ഇങ്ങനെ ചെയ്യുമ്പോൾ തെങ്ങ് ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം, ഇടത്തരം ഉയരത്തിലുള്ള വിളയായി വാഴ അല്ലെങ്കിൽ കുരുമുളക് എന്നിവ പരിഗണിക്കാം. താഴ്ന്ന നിലയിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ, ഇഞ്ചി, മഞ്ഞൾ എന്നിവയും ഏറ്റവും താഴ്ന്ന ലെവലിൽ പയർവർഗ്ഗങ്ങളും പരിഗണിക്കാം. ഇങ്ങനെ വിവിധ ഉയരങ്ങളിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ വളരുന്ന വിളകൾ ചേർന്നാൽ സ്ഥലത്തിന്റെ പരമാവധി ഉപയോഗം സാധ്യമാകും. ജലസേചനം ഏകോപിപ്പിച്ച് നൽകുകയും മൾച്ചിങ് നടത്തുകയും ജൈവവളങ്ങൾക്ക് മുൻഗണനയും നൽകണം. ഓരോ വിളയ്ക്കും ആവശ്യമായ അളവിൽ സൂര്യപ്രകാശവും പോഷകവും ലഭിക്കുന്ന തരത്തിൽ അകലം പാലിക്കാൻ ശ്രദ്ധിക്കണം. കണിവെള്ളരിക്ക് വളപ്രയോഗം നടത്താൻ പറ്റിയ സമയം. രാസവളം നൽകുമ്പോൾ വളം ചെടിയുടെ തണ്ടിൽ തൊടാതെ വേരുവട്ടത്തിനു ചുറ്റും വിതറി മണ്ണിട്ട് മൂടണം. വളം നൽകിയ ഉടൻ ലഘുജലസേചനം നൽകണം. മണ്ണിലെ ഈർപ്പം ലഘുജലസേചനത്തിലൂടെ സ്ഥിരമായി നിലനിർത്തണം. പ്ലാസ്റ്റിക് മൾച്ചിങ് അല്ലെങ്കിൽ ജൈവ മൾച്ചിങ് നിർബന്ധമായി നൽകി മണ്ണിന്റെ ചൂട് കുറയ്ക്കണം. ഈ സമയം മുഞ്ഞ, വെള്ളീച്ച എന്നിവയുടെ ആക്രമണം സാധാരണമാണ്. കീടനിയന്ത്രണത്തിനായി വേപ്പെണ്ണ 3 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കാം. കൂടാതെ മഞ്ഞ നിറത്തിലുള്ള സ്റ്റിക്കി ട്രാപ്പുകളും ഗുണം ചെയ്യും. കയ്ച്ച, ഇലത്തീനി പുഴുക്കൾ എന്നിവയുടെ ആക്രമണം രൂക്ഷമായാൽ വിളവിനെ ഇത് നന്നായി ബാധിക്കും. ഇത് തടയാൻ

കായ്ച്ചുകെണികൾ ഫലപ്രദമായി ഉപയോഗിക്കുക. പൗഡറി മിൽഡ്യൂ, ഡൗൺ മിൽഡ്യൂ എന്നിവ പ്രധാനമായി കണ്ടുവരുന്ന രോഗങ്ങളാണ്. ഇലകളിൽ വെളുത്ത പൊടി പോലെ കാണപ്പെടുന്നത് പൗഡറി മിൽഡ്യൂ രോഗലക്ഷണമാണ്. വെജിറ്റബിൾ സൾഫർ 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിക്കുന്നത് നല്ല നിയന്ത്രണം നൽകും. ഡൗൺ മിൽഡ്യൂ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇലകളിൽ മഞ്ഞ പുള്ളികൾ കാണപ്പെടുകയും പിന്നീട് ഇലകൾ ഉണങ്ങുകയും ചെയ്യുന്നു എന്നതാണ്.

0: കൃഷിയിടത്തിൽ ശുചിത്വം പാലിക്കുന്നതും രോഗനിയന്ത്രണത്തിൽ പ്രധാനമാണ്.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ 2-ാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസം, ആരോഗ്യം, സർക്കാർ സേവനങ്ങൾ എന്നിവയ്ക്ക് ഡിജിറ്റൽ കണക്ടിവിറ്റി വലിയ കരുത്തു പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദൂര ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കും പോലും ഇപ്പോൾ ഗുണനിലവാരമുള്ള അറിവ് നേടാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 10-12 വർഷത്തിനിടയിൽ മൊബൈൽ ഫോണുകൾ ആധുനിക ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായും മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ എല്ലാ ജില്ലകളിലും 5G കണക്ടിവിറ്റി എത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന്റെ 10-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ടെലികോം, ഡിജിറ്റൽ കണക്ടിവിറ്റി, സാങ്കേതിക നവീകരണം എന്നീ മേഖലകളിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് 4 ദിവസത്തെ പരിപാടി. ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമാക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. 2014 ഒരു ജിഗാബൈറ്റ് ഡാറ്റയ്ക്ക് 268 രൂപയായിരുന്നെങ്കിൽ ഇന്ന് അതിന് 8 രൂപയോളം മാത്രമേ ചെലവാകുന്നുള്ളൂവെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ മൊബൈൽ കോൺഗ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കി. നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള തുകയുടെ പരിധി 5 കോടി രൂപയായി ഉയർത്തിയെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 57-ാമത് GST കൌൺസിലിന് ശേഷം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. GST നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. നികുതി നോട്ടീസുകൾക്കും അനുബന്ധ നടപടികൾക്കും രാജ്യത്തുടനീളം ഏകീകൃത മാനദണ്ഡം കൊണ്ടുവരും. 10,000 രൂപയോ അതിൽ കുറവോ തുകയുള്ള വിഷയങ്ങളിൽ ഇനി മുതൽ നികുതിദായകർക്ക് നോട്ടീസ് അയക്കില്ല. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ 3-അംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇത്തരം ഇടപാടുകൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് ജനുവരി 29 വീണ്ടും പരിഗണിക്കും. സ്റ്റാർട്ടപ്പുകൾ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നീ മേഖലകളിൽ നിർമ്മിത ബുദ്ധി ലഭ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2026 പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI പ്രയോജനപ്പെടുത്തി നേട്ടങ്ങൾ കൈവരിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: The approach that we took was an approach which was focused on making AI accessible to a very large section of startups, academia, researchers and students. And that approach has really paid us dividends. Today we are among the countries which have adopted and used AI for getting real benefits. And real benefits come from using that technology to generate productivity gains, cost gains, revenue gains, and making a difference in people's lives.
0: കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ നൂതന പരിഹാരങ്ങളും തുടർച്ചയായ പരിഷ്കരണങ്ങളും ആവശ്യമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്.

0: COP31 കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പ്ലീനറി ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീവ്രമായ ഈ സാഹചര്യത്തിൽ വാക്കുകൾക്കപ്പുറം കൃത്യമായ നടപടികൾ അനിവാര്യമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാഴ്സന്. ക്ലാസിക്കൽ ശൈലിയോട് ചേർന്ന് നിന്ന് സമകാലിക സാഹിത്യത്തിന് വൈവിധ്യമാർന്ന സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ സ്വീഡിഷ് അക്കാദമിയാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. വനിതാ ശിശുവികസന വകുപ്പ് തലത്തിലെ ഉച്ചകോടിയുടെ നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ന് ആരംഭിച്ച രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നുമുള്ള വനിതാ ശിശുവികസന രംഗത്തെ നേതാക്കളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സ്പായുടെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും ഇതിനായി DGPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സ്പായുടെ മറവിൽ തട്ടിപ്പുകളും ലൈംഗികാതിക്രമങ്ങളും ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നതായി പരാതി ലഭിക്കുന്നുണ്ടെന്നും ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെയും സാമൂഹിക ശാക്തീകരണത്തിന്റെയും ഉദാഹരണമാണ് കേരളത്തിലെ കൊച്ചി വാട്ടർ മെട്രോ സർവീസ്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ജനങ്ങൾക്ക് ഏറെ സഹായകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ഈ വർഷം 2 ഒക്ടോബർ വരെ 77 ലക്ഷത്തിലധികം പേരാണ് ഉപയോഗിച്ചത്. കൊച്ചി നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ വാട്ടർ മെട്രോ വലിയ സഹായമാകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത്. കൊച്ചി നിവാസികൾക്കും വാട്ടർ മെട്രോയെക്കുറിച്ച് പറയാൻ ഏറെ സന്തോഷമാണ്. സാധാരണക്കാർക്ക് ആസ്വദിക്കാനാകുന്ന ആഡംബര യാത്രയാണ് വാട്ടർ മെട്രോ നൽകുന്നതെന്ന് കൊച്ചി സ്വദേശിയും എഴുത്തുകാരനുമായ TN വേണുഗോപാലൻ ചൂണ്ടിക്കാട്ടുന്നു.
3: കൊച്ചിയിലെ ജലഗതാഗത സംവിധാനത്തിൽ വാട്ടർ മെട്രോ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. പ്രധാനമായും ചിതറിക്കിടക്കുന്ന ഈ ദ്വീപുകളെ നഗരപ്രദേശവുമായി ബന്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമെന്ന നിലയിൽ സാധാരണക്കാരന് ആസ്വദിക്കാവുന്ന ഒരു ആഡംബര യാത്രാനുഭവമായി വാട്ടർ മെട്രോ മാറിക്കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട്.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ വൈകിട്ട് 7 മണിക്കാണ് കളി ആരംഭിക്കുക. 5 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. 3-ാം T20 മത്സരം ഞായറാഴ്ച ഇൻഡോറിൽ നടക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ 94-ാം വാർഷികം ഇന്ന് ആഘോഷിക്കുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ വർദ്ധിച്ചുവരുന്ന ശേഷിയെക്കുറിച്ച് എടുത്തുപറഞ്ഞ എയർ ചീഫ് മാർഷൽ AP സിംഗ്, സേനയുടെ യഥാർത്ഥ കരുത്ത് അത്യാധുനിക ഉപകരണങ്ങളിലോ സാങ്കേതിക വിദ്യയിലോ മാത്രമല്ല, മറിച്ച് വ്യോമസേന പോരാളികളിലാണെന്ന് ചൂണ്ടിക്കാട്ടി. ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമസേനാ താവളത്തിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വ്യോമശക്തിക്കുള്ള പങ്ക് അദ്ദേഹം എടുത്തുപറഞ്ഞു. സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും ഇന്ത്യയെ മുൻപന്തിയിലെത്തിക്കാൻ തദ്ദേശീയ ഗവേഷണം, നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ആര്യൻസ് വേൾഡ് ടെക് ആന്റ് ഇന്നൊവേഷൻ സമ്മിറ്റ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 3 ദിവസത്തെ സമ്മേളനത്തിൽ സാങ്കേതിക വിദ്യ, ഗവേഷണം, ഊർജ്ജം, ധാതുക്കൾ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയും ഘാനയും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുമെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ആരോഗ്യം, കൃഷി, ഔഷധ മേഖല, ഖനനം, പ്രതിരോധം, റെയിൽവേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ആഴത്തിലാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക ഗവേഷണം, വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, ശാസ്ത്രീയ ഗവേഷണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകൾ ഇരുപക്ഷവും കൈമാറി. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുവെന്ന് ഇന്ത്യ ആരോപിച്ചു. ജെയ്ഷെ ഇ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ട് ഭീകര സംഘടനകൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണയെ മറച്ചുവെക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമമെന്ന് ഇന്ത്യ കുറ്റപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ സംസാരിക്കവെ ഇന്ത്യയുടെ ഫസ്റ്റ് സെക്രട്ടറി രഘു പുരിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇന്ത്യ സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കുമെന്നും രാജ്യത്തിനെതിരായ തുടർച്ചയായ ഭീകര പ്രവർത്തനങ്ങൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രസാർ ഭാരതിയും ഇൻഡോട്ട് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി കിസാൻ ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കുന്നു. രാജ്യത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ

ക്രിക്കറ്റ് താരങ്ങളെയും ഗായകരെയും കണ്ടെത്തുന്നതിനായി രൂപപ്പെടുത്തിയ ദേശീയ കായിക പ്രതിഭാവേദിയാണ് കെസിഎൽ. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ ഫോണുകൾ ആശയവിനിമയത്തിനുള്ള ഉപാധി എന്നതിലുപരി മികച്ച ഭരണ നിർവഹണത്തിനുള്ള നിർണായക ഉപകരണമായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നികുതി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനുണ്ടായിരുന്ന അധികാരം GST കൌൺസിൽ റദ്ദാക്കിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഔഷധ നിർമ്മാണ കമ്പനികൾ ഡോക്ടർമാർക്ക് സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്നതിന് നിയമപരമായ നിയന്ത്രണം ആവശ്യമാണോ എന്ന് പരിശോധിക്കാൻ മൂന്നംഗ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 2026 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം കനേഡിയൻ എഴുത്തുകാരി ആൻ കാസന്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിലും നാളെ 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ റാഞ്ചിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കല്ലേ?
0: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
2: ആന്നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കു
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി.

ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400111300, 9496974141.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: വളയം

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വളയത്തിലേക്ക് സ്നേഹസ്വാഗതം. വളയത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങളുമായിട്ട് ഒരു അതിഥി വന്നു ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം. എൻ്റെ പേര് ശരത്. ഞാൻ ശിവോര ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ എടുക്കുന്നതാണ്.
0: എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ട്?
1: ഞാൻ ഏകദേശം ഒരു 20 വർഷത്തോളമായി ഈ മേഖലയിലേക്ക് വന്നിട്ട്.
0: എവിടെ നിന്നാണ് സാധാരണ വണ്ടി പാർക്ക് ചെയ്യാറ്?
1: ശിവപുരം 21 മൈൽ റോഡിലാണ് ഞാൻ ഓട്ടോ പാർക്ക് ചെയ്യുന്നത്.
0: ശിവപുരം ടൗണിൽ തന്നെ?
1: ആ, ടൗണിൽ തന്നെ.
0: പള്ളിയുടെ അടുത്തായിട്ടല്ലേ?
1: ആ, പള്ളീൻ്റെ അടുത്തായിട്ട്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, 2 സഹോദരി.
0: അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമോ?
1: ആ, അച്ഛൻ്റെ പേര് ശശിധരൻ, അമ്മയുടെ പേര് ഗിരിജ, അനിയത്തിയുടെ പേര് അതുല്യ ശരണ്യ.
0: അവരൊക്കെ എന്താ ചെയ്യുന്നത്?
1: അവര് എന്നാ, ഒരാൾ BSc നഴ്സിംഗ് ആണ്, വടകര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. ഒരനിയത്തി, ഒരാൾ ഹൗസ് വൈഫാണ്.
0: 20 വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ടെന്ന് പറഞ്ഞു. അതിനു മുന്നേ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
1: അതിനു മുന്നേ ഞാൻ വീഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്നു.
0: ആഹാ, അതെങ്ങനെയാണ്? വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള ഒരു കാലഘട്ടത്തായിരുന്നു?
1: അതെ, വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ വീഡിയോ വർക്കിലേക്ക്, വെഡിങ് വീഡിയോഗ്രാഫിയിലേക്കാണ് പോയത്. പിന്നെ മട്ടന്നൂർ മേഖല യൂണിറ്റിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്.
0: ഇപ്പോഴും ഈ ഒരു സജീവമായിട്ട് രംഗത്ത് ഇറങ്ങാറുണ്ടോ?
1: ആ, ഉണ്ട്, ഉണ്ട്. വീഡിയോഗ്രാഫിയിലേക്ക് ഇപ്പോൾ സജീവമായിട്ടുണ്ട്, മെമ്പർഷിപ്പ് ഉണ്ട്, മെമ്പറാണ്.
0: അപ്പോൾ ഈ ഓട്ടോ ഡ്രൈവിങ്ങിനോടൊപ്പം തന്നെ വീഡിയോ മേഖലയും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലേ?
1: ആ, ഉണ്ട്.
0: എങ്ങനെയാണ്, സീസണിലൊക്കെ നല്ല വർക്ക് കിട്ടാറുണ്ടോ?
1: ആ, ഉണ്ട്, സീസണിൽ നല്ല വർക്ക് എടുക്കാറുണ്ട്.
0: എങ്ങനെ, സ്റ്റില്ലായിട്ടാണോ?

0: വീഡിയോ തന്നെയാണോ കൂടുതലും ചെയ്യാറ്?
1: കൂടുതലായിട്ട് വീഡിയോ ആണ് എടുക്കാറ്. വീഡിയോഗ്രാഫി ആയിട്ട് തന്നെ കൂടുതലായിട്ട് പോകുന്നത്.
0: കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്.
1: ആ പറ്റുന്നുണ്ട്.
0: വിശേഷങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട്. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: സാധാരണ വണ്ടിയുമായിട്ട് എത്ര മണിക്കാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറുള്ളത്?
1: സാധാരണ ഒരു 7 മണി ആ ടൈമിന് സ്റ്റാൻഡിലേക്ക് ഓടും, പിന്നെ 8 മണിക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തും. അതിലെടുക്കുന്ന ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പോകും.
0: അപ്പോൾ നമ്മൾ ഈ ഒഴിവ് സമയങ്ങളുണ്ടാവല്ലോ, ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ആ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
1: ഒഴിവ് സമയങ്ങൾ ചങ്ങായിമാരുമായിട്ട് സ്പെൻഡ് ചെയ്യലാണ്. കഴിഞ്ഞ വസ്ക്രാൻ്റെ കടയിൽ പോയിരിക്കും, അവിടുന്ന് അവരുമായിട്ട് ഒരു 10-15 മണി വരെ വർത്തമാനം പറയും, അതിനുശേഷം വീട്ടിലേക്ക് വരും.
0: എങ്ങനെയാണ് സിനിമയൊക്കെ കാണുന്ന കൂട്ടത്തിലാണോ?
1: സിനിമയൊക്കെ കാണാറുണ്ട്.
0: എത്തരം സിനിമകളോടാണ് കൂടുതൽ താല്പര്യം?
1: നമ്മൾ പിന്നെ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന നല്ല രീതിയിലുള്ളൊരു പടം ഫാമിലിയടക്കം പോയി കാണലാണ്.
0: അങ്ങനെയാണ്. അല്ലാതെ അടിച്ചുപൊളി അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് കാണുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൂട്ടുകാരൊക്കെ ഒന്നിച്ച് അങ്ങനെ പോയിട്ട് അടിച്ചുപൊളി സിനിമ കാണുക അങ്ങനെ എന്തെങ്കിലും?
1: ആ ഉണ്ട്, സുഹൃത്തുക്കളായിട്ട് പോയിട്ട് ഫിലിം കാണാറുണ്ട്.
0: എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ കാലഘട്ടം? എങ്ങനെയായിരുന്നു
1: വിദ്യാഭ്യാസം? ശിവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച് 10-ാം ക്ലാസ് വരെ, അതിനുശേഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രി പൂർത്തിയാക്കി, അതിനുശേഷം ഈ മേഖലയിലേക്ക് ഇറങ്ങി.
0: ഡിഗ്രി കഴിഞ്ഞ ഉടനെ നമ്മൾ വീഡിയോയിലേക്ക് വന്നു.
1: ഡിഗ്രി കഴിഞ്ഞ വീഡിയോയിലേക്ക് വന്നു, അതിനുശേഷം സൈഡ് ബിസിനസ് ആയിട്ട് ഓട്ടോ ഓട്ടോയിലാണ് ഇപ്പോൾ.
0: സ്വന്തമായിട്ടാണ് ഓട്ടോ?
1: അതെ, സ്വന്തമായിട്ടാണ്.
0: അപ്പോൾ രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്?
1: ആ ഉണ്ട്, രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്.
0: ഏതായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം.

0: ഈ ഡ്രൈവിംഗ് മേഖല എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകാനും അതുപോലെ തന്നെ പല നാടുകളിൽ സഞ്ചരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഡ്രൈവിംഗ് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ഓർത്തു വെക്കാനുണ്ടോ?
1: ഓ, വളരെ നല്ല നല്ലതും പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ വണ്ടിയെടുത്ത് ഹോസ്പിറ്റൽ കേസുകൾ എല്ലാം പോകാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തന്നെ പലപ്പോഴും വണ്ടിക്ക് വിളിച്ചാൽ നമ്മൾ ആ സ്ഥലത്തെത്തിയ ആൾക്കാരുണ്ടാവില്ല, അവർ വേറെ വണ്ടി എടുത്ത് പോയിട്ടുണ്ടാവും. അത് നമ്മൾ മുമ്പിൽ വെച്ച വണ്ടി അവരെ ഇല്ലാത്തത് കൊണ്ട് മടങ്ങി വരേണ്ട ഒരവസ്ഥയും ഉണ്ട്.
0: പിന്നെ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയായിട്ട് എന്തെങ്കിലും നേരിടുന്ന പ്രശ്നങ്ങളുണ്ടോ?
1: ആ, ഉണ്ട്. നമ്മളിത് ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മിനിമം ചാർജ് 30 രൂപയാണ്. ആ 30 രൂപയിൽ നമ്മളിപ്പോൾ ഒരു മെക്കാനിക്ക് വരാൻ പറ്റിയ ഒരു കേബിള് മാറ്റാം, കേബിൾ 20 രൂപേൻ്റെ കേബിള് മാറ്റാൻ മെക്കാനിക്കിന് കൊടുക്കണം 200 രൂപ. അത് ഈ മേഖലയിൽ വളരെ പ്രയാസമുള്ളൊരു കാര്യങ്ങളാണ്. വർക്ക്ഷോപ്പിലെ ഫിറ്റർമാർക്ക് കൊടുക്കേണ്ട പൈസ നമുക്ക് ഈ ഓഡിറ്റ് കിട്ടുന്നില്ല. അതിന് പുറത്ത് ക്ഷേമനിധി, ഈ ക്ഷേമനിധി എന്ന് പറയുമ്പോൾ ഓട്ടോയുടെ ക്ഷേമനിധി എന്ന് പറയുമ്പോൾ ഡ്രൈവർക്കും മുതലാളിക്കും വേറെ വേറെ ക്ഷേമനിധിയാണ്. എന്നാലേ നമുക്ക് ടാക്സ് അടക്കാൻ പറ്റും. മിക്ക ഓട്ടോറിക്ഷയിലും ഡ്രൈവറും പിന്നെ മുതലാളി ഒരാളായിരിക്കും. ഈ രണ്ട് ക്ഷേമനിധി അടക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുള്ളത്.
0: അങ്ങനെ ഒരു സാങ്കേതികമായൊരു പ്രശ്നമുണ്ടല്ലേ?
1: ആ, ഉണ്ട്.
0: അപ്പോൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ടവരൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ?
1: ആ, സംസാരിച്ചിട്ടുണ്ട്.
0: അത് എന്താണ് അവരുടെ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി എങ്ങനെയായിരുന്നു?
1: അവരുടെ മറുപടി ഒന്നും കാര്യമായിട്ട് ഇതിൻ്റെ മേലെ ഇപ്പം വന്നിട്ടില്ല. ഇപ്പം നമ്മളിത് നിവേദനമായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാകുമെന്നൊന്നും അറിയില്ല. ഇത് കുറേ കാലം മുന്നേ കൊടുത്തതാണ്.
0: എന്തായാലും നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടി നമുക്ക് പ്രതീക്ഷിക്കാൻ വിചാരിക്കുന്നു അല്ലേ?
1: അതെ.
0: യാത്ര പോകാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണോ?
1: അതെ, തീർച്ചയായും.
0: ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര പോയിട്ടുണ്ടോ?
1: ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്.
0: എവിടെയായിരുന്നു ആ ഒരു അനുഭവം ഒന്ന് പറയാമോ?
1: ഊട്ടി അങ്ങനെയുള്ള കൊടൈക്കനാൽ ആ സ്ഥലങ്ങളിലെല്ലാം പോയിട്ടുണ്ട് ഫാമിലിയായിട്ട്.
0: ഇനി ഒരു പാട്ട് കേട്ടാലോ?

0: ഒരുപാട് വാഹനങ്ങളാണ് ഇന്ന് നമ്മുടെ നിരത്തുകളിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, പുതിയതും പഴയതുമായിട്ട് ഒരുപാട് വാഹനങ്ങൾ. ആ ഒരു രീതിയിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ ഡ്രൈവിങ്ങും പഴയകാല ഡ്രൈവിങ്ങും തമ്മിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്?
1: പിന്നെ പഴയകാല ഡ്രൈവിങ്ങുമായിട്ട് വളരെ മാറ്റമുണ്ട്. ഒന്നാമത് വെച്ചാൽ അവർ വണ്ടി പല സൗണ്ടും, അതുകൂടാതെ റോങ് സൈഡോ ഡ്രൈവിങ്ങും, പിന്നെ വെള്ളമടിച്ചിട്ടുള്ള ഡ്രൈവിങ്ങും, അതുപോലെയുള്ള പല അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ഡ്രൈവിങ്. ആദ്യത്തെ ഡ്രൈവിങ് ഇപ്പോഴത്തെ ഡ്രൈവിങ്ങുമായിട്ടും വളരെ മാറ്റമുണ്ട്. അതുപോലെ റോഡും നന്നാതെ അതുകൊണ്ടും അപകടങ്ങൾ കൂടി വരുന്നുണ്ട്.
0: ഇപ്പം എല്ലാ ഭാഗങ്ങളിലും റോഡുകളൊക്കെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം വാഹനത്തിൻ്റെ വേഗതയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ.
0: നിങ്ങളുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പം വേഗത തന്നെ ആയിരിക്കില്ലേ എല്ലാ മിക്ക അപകടങ്ങൾക്കും കാരണം?
1: അതെ, വേഗതയും അതിനുകൂടെ ഡ്രൈവിങ്ങിൻ്റെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും, പിന്നെ രാത്രികാലങ്ങളിൽ ഉറങ്ങാതെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ വശങ്ങൾ എല്ലാം കൂടി വരുമ്പോൾ അപകടങ്ങൾ കൂടി വരുന്നുണ്ട്. മദ്യപിച്ചിട്ട് ഓടിക്കുന്നുണ്ട്, കൂടുതലായിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് ഓടിക്കുന്നത്, അതെല്ലാം കൂടുതലാണ് അപകടം കാരണമായി വരുന്നത്.
0: ഇത്രയും വർഷക്കാലത്തെ അനുഭവത്തിലൂടെ, ഒരു ഡ്രൈവർ എന്ന അനുഭവത്തിലൂടെ പുതുതലമുറയോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്?
1: ഈ ഡ്രൈവിംഗ് എന്നത് മോശപ്പെട്ടൊരു ജോലിയല്ല, ഇതൊരു നല്ല രീതിയിൽ കുടുംബം പോറ്റാൻ പറ്റുന്ന ഒരു നല്ല ജോലിയായിട്ടാണ് എൻ്റെ അനുഭവം. അത് മോശ അനുഭവമായിട്ട് ഇതുവരെയൊന്നും വന്നിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ നല്ലതായിട്ട് എനിക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളും അരികളും, ഞാൻ ഇതുവരെ മേടിച്ചത് ഓട്ടോറിക്ഷ ഓടിയിട്ട് തന്നെയാണ്. അത് മോശപ്പെട്ട രീതിയിൽ എനിക്ക് കാണാൻ പറ്റില്ല, നല്ല രീതിയിലാണ് ഈ ഓട്ടോ.
0: പക്ഷേ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്ന വില വർധന, ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വർധന, ഇതൊക്കെ ശരിക്കും ഈ ഒരു മേഖലയിലെ ബാധിച്ചിട്ടില്ലേ?
1: ആ, തീർച്ചയായിട്ടും ബാധിച്ചു. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർധനവ് നമ്മുടെ ഓട്ടോൻ്റെ മിനിമം ചാർജ് ഇപ്പോഴും 30 രൂപയാണ്. അതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്കിപ്പോൾ ഈ 30 രൂപേൻ്റെ ഓടിയിട്ട് തന്നെ നമുക്ക് ഈ ഓട്ടോ നിലനിർത്താനോ കഴിയാതെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്കൊരു ഇൻഷുർ അടക്കാനോ ടാക്സ് അടക്കാനോ പെർമിറ്റ് പുതുക്കാനോ ഈ 30 രൂപേൻ്റെ ഓടിയിട്ടാണോ ആക്കുക. അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്.
0: പാട്ടൊക്കെ കേൾക്കുന്ന കൂട്ടത്തിലാണോ?
1: ആ, പാട്ടൊക്കെ കേൾക്കാറുണ്ട്.
0: എങ്ങനെയാണ് പാട്ട്, എങ്ങനെയാണ്, അടിച്ചുപൊളി പാട്ടോടാണോ താല്പര്യം, അല്ലെങ്കിൽ മെലഡിയാണോ, അല്ലെങ്കിൽ സങ്കടം വരുന്ന ഗാനങ്ങളോടാണോ താല്പര്യം?
1: മെലഡി സോങ്ങോടെ താല്പര്യം.
0: ഇത് നമ്മുടെ വളയം എന്ന പ്രോഗ്രാമാണ് ചേട്ടാ. വളയത്തിലൂടെ ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അവരുടെ അനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവെക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശം. അതോടൊപ്പം ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള ഒരു പാട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതും കൂടി ഞങ്ങൾ ഈ ഒരു പരിപാടിയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ താല്പര്യമുള്ള പാട്ട് ഏതാണ്?
1: നമ്മളിപ്പോൾ ഓട്ടോ മേഖലയിലായതുകൊണ്ട് കലാമണിൻ്റെ ഓട്ടോയിൽ ബന്ധപ്പെട്ട്

0: ഒരു സോങ് ഉണ്ട്, നാടൻ പാട്ടുമായിട്ട് അയ്യൊരു പാട്ട് താല്പര്യമുണ്ട്.
1: കലാമണിയുടെ പാട്ട് കേൾക്കാനാണ് താല്പര്യം. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
0: നമ്മുടെ ശിവോരോ ഓട്ടോ സ്റ്റാൻഡിലുള്ള എല്ലാ ഓട്ടോ സഹോദരങ്ങൾക്കും വേണ്ടി.
1: അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം ചേട്ടനെ കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും, അതുപോലെ തന്നെ ചേട്ടൻ്റെ അനുഭവങ്ങൾ നമ്മുടെ റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിലും വളരെ സന്തോഷം. ഇനിയും ഒരുപാട് ഒരുപാട് നിങ്ങളുടെ ഓട്ടോയുമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം.
0: ഓക്കെ, താങ്ക് യു.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7

0: 9447-6836 9447-371-836 8078-502-836
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
4: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
1: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: എടാ, നീ എന്നാ ഇങ്ങനെ കൂട്ടിലിട്ട് വെരു കളിക്കും പോലെ കളിക്കുന്നത്? എന്നാ നിന്റെ പ്രശ്നവും?
2: എന്റെ കഷ്ടകാലം തുടങ്ങി അത്ര തന്നെ.
1: നീ എന്ത് കഷ്ടകാലത്തിന്റെ കാര്യമായി പറയുന്നു?
2: എല്ല മനുഷ്യ, മീൻ മുറിച്ച ഞാൻ എടിയ നീട്ടി മറിക്കലേ, ബാക്കി വന്ന വേസ്റ്റെല്ലാം ഞാൻ എടിയ കൊണ്ട് കളയല്. ഈ മതിലിന്റെ അപ്പുറത്തല്ലിനുവാ, അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നോലു. ഇനി ഇപ്പൊ എന്നെ കാടിയിടാൻ പറ്റുവാ?
1: അയ്യോ, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂലല്ലോ. അതിനല്ലേ രണ്ട് റിങ് കമ്പോസ്റ്റ് ഇവിടെ ഉള്ളത്.
3: ഓർക്കുക, അവനവന്റെ മാലിന്യം അവനവന്റെ ഉത്തരവാദിത്വം. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യത്തിന്റെ സംസ്കരണം ഉറപ്പുവരുത്തേണ്ടതും നമ്മൾ തന്നെ.
4: ചുരികയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വീരാളിപ്പെട്ട് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശമമടിപ്പിക്കും എന്നും പറഞ്ഞു കാണും അല്ലേ? അതിലേറെയും പറയും. പാണന് പാട്ട് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത്.
5: ചിത്രപരിചയം.
6: അപ്രിയമായ സത്യങ്ങൾ പറയാതിരിക്കുക, അപ്രിയമായ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാം.
7: അത് ഞാൻ ഉറപ്പിച്ചു.
6: ഇതിനുമുമ്പേ പല ഉറപ്പുകളും ഉണ്ടായിട്ടുണ്ട്.
5: വിഖ്യാത ചലച്ചിത്രങ്ങളുടെ മുഖവചനം, കണ്ടുമറന്ന ദൃശ്യങ്ങൾ ഇനി മനസ്സിന്റെ വെള്ളിത്തിരയിൽ.
8: നരസിംഹമ്മനാടിയാരുടെ ഭാര്യ ആയിരിക്കാൻ നിനക്ക് സമ്മതം.
5: മറവിയുടെ മാറാലക്കെട്ടുകൾക്കിടയിൽ സിനിമാ കൊട്ടകയിലെ അനശ്വര ചിത്രങ്ങളുടെ പുനരവതരണം.
4: ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു.
5: ചിത്രപരിചയം.
6: കുഞ്ഞുകണ്ഠന്റെ മോളല്ലേ?
9: അതെ.
6: എന്താ പേര്?
9: മായ.
5: റേഡിയോ മലബാറിൽ ആഴ്ചതോറും
9: ഇവിടെ ഒന്ന് രണ്ട് തവണ വന്നിട്ടുണ്ട്. നല്ല പ്രകൃതമൊക്കെയാ.
5: മറക്കാതെ കേൾക്കുക.
10: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു.
0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്ര വേദിയിലെ അതുല്യ നടൻ NS വേണുഗോപാലൻ എന്ന വേണുനാഗവള്ളി, അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ വേണുനാഗവള്ളി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. മലയാളിത്തമുള്ള ചലച്ചിത്രങ്ങൾ സംവിധാനം ചെയ്യുന്നതിൽ ശ്രദ്ധേയനായിരുന്നു ഇദ്ദേഹം. ഏകദേശം 32 ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയും 10 ചിത്രങ്ങൾക്ക് വേണ്ടി രചന നിർവഹിക്കുകയും ചെയ്തു.
6: നിന്റെ കുട്ടികൾ ഇനി മാറിയില്ലേ?
11: വേണ്ട, ഉറക്കെ പറഞ്ഞാലും ആരും കേൾക്കില്ല.
6: വരില്ലേ?
11: ഇല്ല.
6: ഞാൻ
11: പറയൂ,
6: വിശേഷിച്ചൊന്നുമില്ല. കാലത്ത് നിന്നെ കാണുന്ന ഒരു സുഖമാ.
11: നോക്കട്ടെ,
6: ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞു. ഏതവനാടാത്, വല്ല പിച്ചക്കാരനായിരിക്കും. നോക്ക്. എന്താ ചിരിക്കുന്നേ?
11: ബാബിച്ചേട്ടൻ പറഞ്ഞു അപ്പായിരിക്കും എന്ന്. വരൂ, ബാബിച്ചേട്ടൻ പറഞ്ഞ ആള് തന്നെയാ.
6: ഗുഡ് മോർണിംഗ്. മനുഷ്യനുണ്ടായിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഔചിത്യബോധം. അത് അശേഷം തനിക്കില്ല. ഇന്ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഒന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു, അപ്പോഴായിരിക്കും തന്നെ ഇങ്ങോട്ട്
12: കെട്ടിയെടുക്കുന്നത്.
6: ഓ, സാറിനത് വലിയ കാര്യമല്ലായിരിക്കും.
12: എന്നല്ല, ഇന്നാണെങ്കിൽ ഇന്റർവ്യൂ ഒന്നുമില്ല. എനിക്ക് ഫലിതം പറയാൻ നല്ല മൂടും. എന്നാൽ ചില തമാശകളൊക്കെ പറഞ്ഞ് നിങ്ങൾ രസിപ്പിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ.
6: എന്ത് വേണേ തരാം, ആ വളിപ്പ് മാത്രം പറയരുത്. അവിടെ നിന്നാലേ ധാരാളം പണികൾ ഉണ്ടാവല്ലേ.
12: എവിടെ?
6: ചന്ദ്രേട്ടന്റെ വീട്ടില്.
12: എന്ത് പണി?
6: പാചകം.
12: അയ്യോ, അവിടെ അങ്ങനെയുള്ള പണിയൊന്നും ഇല്ല.
6: എന്താ, അവിടെ വെപ്പും കൂടി ഒന്നും ഇല്ലയോ?
12: അതൊക്കെ അവരല്ലേ ചെയ്യുന്നത്. ചന്ദ്രേട്ടനും ചേച്ചിയും എന്റെ മേലനങ്ങാൻ സമ്മതിക്കില്ല.
6: എന്നിട്ടാണോ താൻ ഒരു നല്ല പാചകക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞത്?
12: ആര് പറഞ്ഞു?
6: അതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യം പറ താനില്ല അടുത്ത വെപ്പ് പണി.
12: വല്ലപ്പോഴും തമാശനിയും സാമ്പാറിന്റെ കഷ്ണം. ചായ ഒന്നും ഇല്ലേ?
11: കൊണ്ടുവരാം.
6: ഇരിക്കണോ? ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം?
12: പിന്നല്ലാതെ
6: താൻ ആ പണിക്കൊക്കെ ഫോൺ ചെയ്തു?
12: ഒരു പ്രാവശ്യം ഫോൺ ചെയ്തു കിട്ടണ്ടേ?
6: 100 തവണ ചെയ്യേണ്ടി വരും, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ലേ.
12: വൈകുന്നേരം എങ്ങനെ ചെയ്യാം?
6: അയാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും, ആ ഒരു കാര്യം ചെയ്യും. പതുക്കെ നടന്ന് പുറത്തു പോയി ചായയൊക്കെ കുടിച്ച് സാവധാനം പണിക്കർക്കൊക്കെ ഫോൺ ചെയ്ത് ഉച്ചയ്ക്ക് ഊണിന് സമയമാകുമ്പോൾ പതുക്കെ നടന്നിങ്ങ് പോന്നാ മതി. എന്താ
12: ഒരു കാര്യം ചെയ്യാം, ഫോൺ ചെയ്തിട്ട്
0: എഴുത്തുകാരനും പ്രക്ഷേപണ കലയിലെ മുൻനിരക്കാരിൽ ഒരാളുമായിരുന്നു നാഗവള്ളി. ഉൾക്കടൽ എന്ന ജോർജ് ഓണക്കൂറിന്റെ നോവൽ കെ ജി ജോർജ് ചലച്ചിത്രമാക്കിയപ്പോൾ രാഹുലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് വേണു നാഗവള്ളി മലയാള ചലച്ചിത്ര വേദിയിലേക്ക് കടന്നു വന്നത്. 1979 ഈ ചിത്രം പുറത്തിറങ്ങിയത്.
13: ഞാൻ സാറിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം.
14: ചായ വേണ്ടേ സാർ?
13: ഇപ്പൊ ഒന്നും വേണ്ട, തൽക്കാലം പിന്നെ.
14: ഓ
13: ഡോ, സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങാം.
14: കുറച്ച് കഴിഞ്ഞ് പോവാന്ന്
13: താൻ ചെന്ന ഭാര്യ പണങ്ങ് വാശാനേ.
14: അതിനെന്താണ് കൂടെ കൂടെ?
13: താൻ പോടു, താനിക്ക് എന്നെ സുഖം പോലും അറിയാം.
15: എന്തൊരു മാറ്റം രാഹുൽ,

0: പപ്പയില്ലേ?
1: എന്റെ കടയിലാണ്. രാഹുൽ സ്റ്റുഡൻസിന് മുമ്പിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഞാനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കായിരുന്നു.
0: എന്നിട്ട്
1: നല്ല രസം തോന്നുന്നു.
0: ഷീനെ ഇവിടെ വന്നിരിക്കും. ഞാനൊരു വീട് വാടകയ്ക്കെടുത്തു. ഷീന എന്നാ അങ്ങോട്ട് വരുന്നത്? ഇനിയും നിന്നിൽ നിന്ന് വന്നിരിക്കാൻ പ്രയാസമാണ്. എപ്പോഴും നീ കൂടി ഉണ്ടായിരിക്കണം. നീ എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം. ഞാനിന്ന് പപ്പയെ കാണാൻ കൂടിയാണ് വന്നത്, പപ്പയുടെ സമ്മതം വാങ്ങാൻ.
1: ആ പ്രതീക്ഷ വേണ്ട രാഹുൽ, പപ്പ നമ്മളെ അനുഗ്രഹിക്കില്ല.
0: ഇല്ലെന്ന് തീർച്ചയാണോ?
1: തീർച്ചയാണ്. മതത്തിന്റെ വിലക്കുകളിൽ ഒതുങ്ങി പോയതാണ് ആ മനസ്സ്.
0: അപ്പോൾ പിന്നെ
1: എല്ലാം തകർന്നതുപോലെ എനിക്ക് ഒരു സമാധാനവും ഇല്ല.
0: ഞാൻ വിളിച്ചാൽ നീ വരില്ലേ?
1: ഈ വീട്ടിൽ ഒരു മരണം കൂടി ഞാൻ കാണേണ്ടി വരും.
2: രാഹുലനോ ഇരിക്കൂ. വളരെ നാളായല്ലോ കണ്ടിട്ട്.
0: എനിക്കൊരു ജോലി കിട്ടി, ലെക്ചറായിട്ട്.
2: ഓഹോ,
0: സുഖമില്ലെന്നറിഞ്ഞു.
2: ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കും, ആഗ്രഹവും ഇല്ല.
0: അതൊക്കെ ഇപ്പോഴത്തെ തോന്നലുകളാ, കുറെ കഴിഞ്ഞാൽ എല്ലാം മറക്കാൻ കഴിയും.
2: ഇല്ല രാഹുല, ഞാൻ മരിച്ചാൽ മാത്രമേ അത് മറക്കുകയുള്ളൂ. ഞാൻ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ ഞാൻ മരിച്ചാൽ എന്റെ മകൾ അനാഥയാണ്. അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കും. എന്നിട്ടേ ഞാൻ മരിച്ചു. പറ്റിയ ആളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഡേവിസിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് രാഹുലിനെ ഒന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ മതക്കാർ രാഹുലിന്റെ പരിചയത്തിൽ ഉണ്ടാകുമില്ല.
0: എടോ, തനിക്കെന്തോ പറ്റി. താൻ എന്നതാ ലീവ് എടുത്തത്? എനിക്ക് നല്ല സുഖമില്ല. താൻ ആകെ ഇവിടെ ഇരിക്കുന്നല്ലോ, ഡോക്ടറെ കണ്ടില്ലേ?
3: ഓ, അത്രയ്ക്കൊന്നുമില്ല, ഒരു തലവേദന. എഴുന്നേറ്റ് വല്ലാത്ത ക്ഷീണം.
0: തന്നെ കണ്ടില്ല, ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു.
3: സാറും പറഞ്ഞു തന്നെ പോയി നോക്കണമെന്ന്.
4: നാളെ ഞാൻ കോളേജിൽ വരും.
5: സാറിനെ എനിക്കൊന്നും കാണാനില്ലല്ലോ.
0: താൻ സാറിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കുന്നുണ്ടോ?
3: പ്രിയപ്പെട്ട റീനെ, ഭാവി ഒരു അന്ധകാരമായി എന്റെ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് വെളിച്ചമായി നീ വരാതിരുന്നാൽ ഈ ഇരുട്ടിൽ ഞാൻ മരിച്ചു വീഴും. പറയും, ചൂടേറ്റ് തപിക്കുന്ന എന്റെ മനസ്സിൽ ശാന്തിയുടെ തണൽ വിരിക്കാൻ നീ വരില്ലേ? മതത്തിന്റെ വിലങ്ങുകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു സംഗീതമായി നീ വരില്ലേ?
1: ഈ ദുഃഖഭൂമിയിൽ ഞാൻ ഏകയായി തീർന്ന പോലെ ഭാവി തികച്ചും അനിശ്ചിതമായിരിക്കുന്നു. ഈ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഞാൻ രക്ഷപ്പെടില്ല. പപ്പ തീരെ കിടപ്പിലാണ്. ഒരു തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി.
6: ശാലിനി എന്റെ കൂട്ടുകാരി, ചില്ല്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, എന്റെ അമ്മു, നിന്റെ തുളസി, അവരുടെ ചക്കി, ദേവദാസ്, മിന്നാരം, ഭാഗ്യദേവത തുടങ്ങിയ ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളിൽ ചിലതാണ്.
7: സ്ത്രീശക്തിയുടെ ഗംഭീരമായ പ്രസംഗം നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ടും ചുരുക്കം കൃതികൾ കൊണ്ടും ഏറ്റവും വിവാദപുരുഷനായി തീർന്നിട്ടുള്ള സ്ത്രീശക്തി നമ്മുടെ ഈ ക്ഷണത്തിലൂടെ എത്തിച്ചേർന്നതിൽ നമുക്കെല്ലാം അങ്ങേയറ്റം നന്ദിയുണ്ട്. വർഷങ്ങളായി ഡൽഹിയിൽ ജീവിക്കുന്ന അദ്ദേഹം ഇന്ന് ഇതുവരെ കേരളത്തിൽ ഒരു പൊതുചടങ്ങിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നറിയുമ്പോഴാണ് ബാംഗ്ലൂർ നിവാസികളായ നമുക്ക് കൈവന്ന മഹാഭാഗ്യത്തെപ്പറ്റി ഓർത്തു പോകുന്നത്. ഞങ്ങൾ വായനക്കാർക്കുള്ള ഒരേ ഒരു സംശയം, എന്തുകൊണ്ട് ശ്രീശക്തി തന്റെ കൃതികളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നു എന്നുള്ളതാണ്. ശ്രീശക്തിയുടെ സ്ത്രീ വിദ്വേഷം നമുക്കെല്ലാവർക്കും അറിയാം, അത് വളരെ പ്രസിദ്ധവുമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ വിശദീകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ടറിയുന്നതിന് വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ അറിയപ്പെടുന്ന ചില പത്രപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ പരിപാടിയിൽ അടുത്ത ഇനമെന്ന് പറയുന്നത് ശ്രീശക്തിയുടെ പത്രസമ്മേളനമാണ്.
8: നിങ്ങളുടെ പ്രസംഗവും പാട്ടൊന്നും കേൾക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അയാളെ ഒന്ന് കാണണം.
9: ആരെ?
8: ഏതോ നിങ്ങളെല്ലാം കൂടെ സ്വീകരണം കൊടുത്തില്ലേ? ശക്തിയോ പരമേശ്വരനോ അയാളെ?
9: എന്താ കാര്യം?
8: അത് ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. അതിപ്പോ പോകാൻ ബുദ്ധിമുട്ടാ. അങ്ങനെ കാണാൻ വേണ്ടി ഞാൻ കേരളത്തിൽ ഇതുവരെ വന്നത്.
9: ആ, അതൊക്കെ ശരിയാ. അദ്ദേഹത്തെ കാണാൻ പല ഭാഗത്തു നിന്നും പല ആൾക്കാരും വരും. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹം ഒന്നും പറയാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാന്ന് പോയാട്ടെ.
8: ഞാൻ കണ്ടോളാം.
9: ഈ പത്രക്കാരെ നേരിട്ട് കണ്ട് സംസാരിച്ച് വലിയ പരിചയമൊന്നും എനിക്കില്ല. പിന്നെ ഇവിടുത്തെ സംഘാടകർ വളരെ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന് സമ്മതം കൊടുത്തത്.

0: ഇതിന് സമ്മതിച്ചു എന്നുള്ളതുകൊണ്ട് ഇതെന്തും ചോദിക്കാനുള്ള ലൈസൻസ് ആണെന്ന് ആരും കരുതണ്ട. എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്ന രീതിക്ക് എന്റെ സ്വഭാവത്തിന്റെ മൂർച്ച കാണും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഇനി ചോദ്യങ്ങളാവാം. എന്താ ആർക്കും ഒന്നും ചോദിക്കാനില്ലാന്നുണ്ടോ?
1: മിസ്റ്റർ ശക്തി, നിങ്ങളുടെ എല്ലാ കഥകളും ഒരുപോലെയാണെന്നൊരു ആക്ഷേപമുണ്ടല്ലോ, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം?
0: എന്റെ എല്ലാ കൃതികളും ഒന്നായിരിക്കില്ല, ഒരുപോലെ ആയിരിക്കും, ഒരേ ശൈലിയായിരിക്കും. അതിന് കാരണം ഞാൻ എഴുതുന്നത് എന്റെ പേന ഉപയോഗിച്ച്, എന്റെ ബുദ്ധി ഉപയോഗിച്ച്, എന്റെ ജീവിതാനുഭവങ്ങളാണ്. ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് എന്റെ റീഡർഷിപ്പ്.
2: നിങ്ങളൊരു പക്ഷെ ഒരു എഴുത്തുകാരനല്ലായിരുന്നെങ്കിൽ മറ്റെന്താകുമായിരുന്നു?
0: ഒരു എഴുത്തുകാരനായില്ലായിരുന്നെങ്കിൽ അതാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ച് എന്നിൽ എന്റെ ധാർമ്മിക രോഷം മൂത്ത് ഒടുവിൽ എല്ലാ ആൾക്കാരെയും പുച്ഛിക്കാനും തെറിപറയാനും വേണ്ടി ഞാനൊരു നല്ല നിരൂപകനാകുമായിരുന്നു.
3: മിസ്റ്റർ ശക്തി, ഈ ലയമെന്ന് പറയുന്ന നോവലിലെ ശാരദ എന്ന കഥാപാത്രം,
0: ക്ഷമിക്കണം, ലയമെന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല.
4: What is the basic reason in you for being so much allergic to women?
0: See, I have no allergy. I am only reasonable.
1: താങ്കളെ പറ്റി വരുന്ന ലേഖനങ്ങളിലൊക്കെ താങ്കളെ നിശിതമായി വിമർശിക്കുന്നതായിട്ടാണല്ലോ കണ്ടുവരാറ്. ഈ വിമർശനത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ?
0: എന്നെ ഉദ്ധരിക്കുന്നു എന്ന ഭാവത്തിൽ പത്രധർമ്മത്തിന്റെ മറപിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന വിമർശനത്തിന്റെ കാരണം എന്റെ വളർച്ചയിലുള്ള അസൂയയാണ്.
5: എല്ലാ കഥകളിലും സ്ത്രീകളെ താഴ്ത്തി എഴുതുന്നു എന്നുള്ളതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി താങ്കളുടെ ആ സമീപന രീതി ഒന്ന് പുനരാലോചിച്ചുകൂടെ?
0: ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാക്കിലാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ മാറ്റേണ്ട ആവശ്യം എന്താ? I don't want to become unpopular.
6: താങ്കൾ വിവാഹിതനാണോ?
0: ഞാൻ ആ ചോദ്യം ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല.
1: എന്ന് പറയാതെ അത് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്.
0: ഞാൻ വിവാഹിതനാണോ അല്ലയോ എന്ന് ചോദിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. ഞാൻ വിവാഹിതനായാലും അല്ലേലും എന്റെ സാഹിത്യരചനയെ സംബന്ധിച്ച് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്റെ രചനകളെക്കുറിച്ചുള്ള ബുദ്ധിപരമായൊരു ചോദ്യം ഇതുവരെ ആരും ചോദിച്ചില്ല. ഇതൊരുമാതിരി കൊച്ചു വർത്തമാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം.
3: ഈ തിരിച്ചുവരവ് എന്ന നോവലിലെ സുരേന്ദ്രൻ എന്ന കഥാപാത്രം പോയോ?
4: ക്ഷമിക്കണം സാർ, ഒരാൾ സാറിനെ കണ്ടേ പോകുന്നു പറഞ്ഞ് കാത്തിരിക്കുക.
0: ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയാൻ മേലായിരുന്നു.
4: അങ്ങനെ പറയാൻ പറ്റില്ല സാർ, കാരണം അവർക്കറിയാം സാർ ഇവിടെ ഉള്ള കാര്യം. ഒരു സ്ത്രീയ, അവർക്കൊരു 19 വയസ്സ് വരും, മലയാളിയാ.
0: ആ വരാം പറ.
7: നമസ്കാരം സാർ. ഞാൻ വന്നത് സാറിന് ഉപദ്രവമായോ?
0: ഏ, അങ്ങനൊന്നുമില്ല,
7: ഇരിക്കാമല്ലോ. സാറിന്റെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അടുത്ത് എഴുതാൻ പോകുന്ന പുസ്തകത്തിന്റെ പേര് അപൂർവ സംഗമം എന്നല്ലേ? ഞാൻ പത്രത്തിൽ വായിച്ചു.
0: അതെ,
7: സാറിന്റെ ഇവിടുത്തെ പ്രസംഗവും കേട്ടു. സാറിനെ നേരിട്ട് കാണുക എന്നുള്ളത് എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു.
0: സംസാരം ഒരല്പം കാട് കയറുന്ന പോലെ തോന്നില്ലേ? എന്താ കാര്യമെന്ന് പറഞ്ഞാൽ?
7: ഇല്ല സർ, എനിക്ക് ചോദിക്കുന്നത് തെറ്റിദ്ധരിക്കരുത്. എന്ന് സാറിനെ കണ്ടാലും ഇത് ചോദിക്കണമെന്ന് കരുതി ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ചോദ്യമാ.
0: കുറേ ചോദ്യങ്ങൾ ഞാൻ അല്പം മുമ്പ് കേട്ടതേ ഉള്ളൂ.
7: ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ സാർ.
0: എന്താ?
7: എന്താണ് സാർ എല്ലാ കഥകളിലും സ്ത്രീ കഥാപാത്രങ്ങളെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്നത്?
0: അവര് മോശമായതുകൊണ്ടാണ്.
7: സ്ത്രീകളിൽ നല്ലവരും ഇല്ലേ സർ?
0: ഉണ്ടാവാം, പക്ഷെ എന്റെ വീക്ഷണം മറ്റൊന്നാണെന്ന് കരുതിയാ പോരെ.
7: ഞാനൊരു സ്ത്രീയാണെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എനിക്ക് എല്ലാ ആഗ്രഹങ്ങളും മോഹങ്ങളും തന്നെ മനുഷ്യൻ എന്റെ എല്ലാം കണക്ക് പറഞ്ഞ് വിലയ്ക്ക് വാങ്ങിച്ചു. ഞാൻ വിശ്വസിച്ചു. ഒടുവിൽ വിവാഹത്തിന്റെ പ്രശ്നം വന്നപ്പോൾ കുടുംബത്തിലെ ആൾക്കാരുടെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ്, സെന്റിമെന്റ്സിന്റെ കണക്ക് പറഞ്ഞ് ആ മനുഷ്യൻ വിദഗ്ധമായി ഒഴിഞ്ഞു മാറി. അയാളിപ്പോ ബോംബെയിൽ ഭാര്യയും കുഞ്ഞുമായി

0: സുഖമായി ജീവിക്കുന്നു. ഇനി എനിക്കെന്റെ ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന എഴുത്തുകാരൻ സാറാണ്. അങ്ങയുടെ പേനയിലൂടെ എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഒരു കഥയായി പുറത്തു വരണം. ആ കഥ എല്ലാവരും വായിക്കണം. ആ മനുഷ്യനും എന്റെ വേദനയുടെ വീർപ്പുമുട്ടലും സാറിന്റെ ഭാഷയുടെ ശക്തിയും കൂടിയാകുമ്പോൾ, അത് വായിക്കുമ്പോഴെങ്കിലും ആ മനുഷ്യന്റെ കണ്ണിൽ എനിക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീര് വന്നാൽ ഞാൻ സംതൃപ്തിയായി. എന്താ സാർ, എഴുതില്ലേ?
1: ബുദ്ധിമുട്ടാണ്. നിങ്ങളിപ്പോ പറഞ്ഞത് ഒരൊറ്റപ്പെട്ട സംഭവമാണ്, അതുകൊണ്ട് എന്റെ വീക്ഷണം മാറണമെന്നില്ലല്ലോ.
0: അപ്പൊ സാറിന്റെ വീക്ഷണം മാറില്ല?
1: ഇല്ല.
0: സാറപ്പോ വിവാഹം കഴിക്കില്ല?
1: വിവാഹമോ?
0: സാറിന്റെ വീക്ഷണം മാറാൻ പാടില്ലെന്നുണ്ടോ സാർ?
1: അതിലും ഭേദം, ഈ കെട്ടിടമൊപ്പം ഇടിഞ്ഞു വീഴില്ലേ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും.
0: എനിക്ക് സന്തോഷമായി. സാറിനെ പോലാണ് ഞാനും. ജീവിതത്തിൽ ഒരിക്കലും ഒരു വിവാഹം കഴിക്കില്ലെന്ന് തീരുമാനിച്ചവളാണ് ഞാൻ. എനിക്കൊരു കൂട്ടുണ്ടല്ലോ. സാറ് എന്തെങ്കിലും അഭിപ്രായം മാറ്റുകയാണെങ്കിൽ, സാറിന്റെ തീരുമാനത്തിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ സാറിന്റെ കഥ എഴുതണം. അപ്പൊ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എല്ലാം പറയാം. ഇതാണ് എന്റെ അഡ്രസ്. സാർ ഇന്ന് പോകും?
1: ഞാൻ നാളെ പോകും.
0: ഇനി എന്തെങ്കിലും ഇവിടെ വരുമ്പം എന്നെ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.
2: 1985 കൃഷ്ണസ്വാമി സംവിധാനം ചെയ്ത കൂടിയാട്ടത്തിൽ മാനസിക രോഗം ആരോപിക്കപ്പെട്ട നായക കഥാപാത്രമായി ഏറെ ശ്രദ്ധ നേടി. സബിത ആനന്ദിനും അഹല്യക്കുമൊപ്പം മികച്ച അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. സുഖമോ ദേവി എന്ന ചലച്ചിത്രമാണ് ആദ്യമായി വേണുനാഗവള്ളി സംവിധാനം ചെയ്തത്. സുഖമോ ദേവി തനിക്ക് പരിചയമുള്ള വ്യക്തികളുടെ കഥയാണെന്ന് വേണുനാഗവള്ളി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലെ ആത്മാംശമുള്ള കഥാപാത്രമായ നന്ദനെ ശങ്കർ അവതരിപ്പിച്ചു. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഇദ്ദേഹത്തിൻ്റെത് തന്നെയായിരുന്നു. സുഖമോ ദേവിക്ക് പുറമെ അർത്ഥം, കിലുക്കം, അഹം എന്നിവയിൽ തുടങ്ങി 2009 പുറത്തിറങ്ങിയ ഭാര്യ സ്വന്തം സുഹൃത്ത് എന്നീ ചിത്രങ്ങളൊക്കെ വേണുനാഗവള്ളി തിരക്കഥ എഴുതിയതാണ്.
0: ഒരു കാര്യം പറയാനുണ്ട്. ഒരു നിമിഷം.
1: എന്താ കാര്യം?
0: ബേബിച്ചായം വരാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഞാനിവിടെ കാത്തിരുന്നത്. ഇനി അധികം നാൾ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിനെ ശിക്ഷിക്കാൻ എനിക്ക് വയ്യ.
1: നീന പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല.
0: കുറച്ചുനാൾ ബേബിച്ചായം ഭാര്യയുമായി പിണങ്ങി ബോംബെയിൽ താമസിച്ചിരുന്ന ഓർമ്മയുണ്ടോ?
1: അതുകൊണ്ട്
0: അപ്പോ അവിടെ വെച്ചൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. മീന പരിചയപ്പെട്ടു, സ്നേഹിച്ചു, അവസാനം വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുത്തു. വഞ്ചിച്ചിട്ട് കടന്നു കളഞ്ഞു. നിങ്ങളുടെ കുഞ്ഞിന് ജന്മം നൽകിയിട്ട് അവൾ മരിച്ചു. ഓർമ്മയില്ലേ മീന? ഒരു പാവം മീന. അതെന്റെ സഹോദരിയാണ്, അവളുടെ കുഞ്ഞാണ് എന്റെ കൂടെ ഉള്ളത്. അമ്മയില്ലാത്ത കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്.
1: ഞാനിത് വിശ്വസിക്കില്ല.
0: മനസ്സ് വിശ്വസിക്കാത്തതോ അതോ വിശ്വസിക്കാൻ ഇഷ്ടമില്ലാത്തതോ ഉണ്ടോ?
1: ഞാൻ നീന പറഞ്ഞ മുഴുവൻ സത്യമായിരിക്കും.
0: ആണ്,
1: സമ്മതിച്ചു. പക്ഷെ ഒരിക്കൽ വാടാൻ തുടങ്ങിയ എന്റെ കുടുംബജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർത്തിയെടുത്തത്. എത്ര ക്രൂരത ചെയ്യേണ്ടി വന്നാലും ഇനി നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് ആരെ അറിയില്ല.
0: നിങ്ങൾ ചെയ്ത പാപത്തിന് ബലിയാടാകേണ്ടി വന്നത് ബോബിയാണ്. ഒരുപാട് ദ്രോഹിച്ചു ഞാൻ ആ പാപത്തിന്. ഇനിയും വയ്യ. സത്യം ഞാൻ എല്ലാരോടും പറയും.
1: നീ എന്നെ വെറുതെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. നിനക്കെന്താ വേണ്ടത്? ഈ കുഞ്ഞിന് ഉണ്ണാനും ഉടുക്കാനും പഠിക്കാനും വളരാനും വേണ്ട എന്ത് വേണമെങ്കിൽ ഞാൻ തരാം. എത്ര പണം വേണമെങ്കിലും പറയൂ, എന്താ വേണ്ടത്?
0: ആ കുഞ്ഞിനൊരു അച്ഛൻ വേണം. സ്വന്തം അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അനാഥയായിട്ട് അവൾ വളരാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എന്റെ ആവശ്യം.
1: നിന്റെ ആ മോഹം നടക്കില്ല. നിന്റെ ഒരു കഥ ഇവിടെ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നുണ്ട്. ഈ പുതിയ കഥ എത്ര സത്യമാണെങ്കിലും അതൊക്കെ നുണക്കഥയാക്കി കാണിക്കാൻ എനിക്ക് കഴിയും. ഒരാളും നിന്നെ വിശ്വസിക്കില്ല.
3: ഞാൻ വിശ്വസിക്കും. ഇത്രയും വലിയൊരു ദ്രോഹം എന്റെ മോൻ എങ്ങനെ ചെയ്യാൻ സാധിച്ചു?
1: ഡാഡി ഞാൻ
3: വേണ്ട. ശ്രദ്ധിച്ച് പെറുക്കിയെടുക്കേണ്ടി വരും. വൃത്തികേടില്ലാത്ത രീതിയിൽ നീ ചെയ്ത വൃത്തികേട് എൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നിനക്കതിനുള്ള മാനസികാവസ്ഥ ഇപ്പോഴില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പക്ഷപ്പിക്കാം, മാപ്പ് ചോദിക്കാം, നിഷേധിക്കാം. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതൊന്നും പരിഹാരമല്ല.

0: ആഘാതങ്ങൾ അടുത്തടുത്ത് വന്നതുകൊണ്ടാവാം സ്വല്പം വിവേചനാ ബുദ്ധിയോടെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നത്. പക്ഷെ ഒരു തീരുമാനമെടുക്കാനാവുന്നില്ല. നിനക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞില്ലേ? Now the ball is in our court. You may go.
1: ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ തെറ്റ് ചെയ്തു പോയി. തിരുത്താൻ മനസ്സിലാഞ്ഞിട്ടല്ല. ഒരിക്കൽ തകർന്നത് ഒട്ടിച്ചേർത്ത് നിങ്ങളെല്ലാം കൂടാണ്. റീനെ അറിഞ്ഞാൽ ഒരു കുഞ്ഞിന് അച്ഛനുണ്ടാവുമ്പോൾ മറ്റഞ്ച് കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതാവും. ഏത് തുലാസിലാണ് ഭാരം കൂടുതലിടേണ്ടതെന്ന് പറയൂ. ഞാനത് ചെയ്യാം.

0: എന്താ ആലോചിക്കുന്ന?
1: ഏ വെറുതെ.
0: കഴിഞ്ഞൊന്നും ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നീന നല്ല പെണ്ണ. അവൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നത് പോട്ടെ, ഒരിക്കൽ നീ മനസ്സോർന്ന് സ്നേഹിച്ച പെൺകുട്ടിയല്ലേ? ഇപ്പോഴും നിന്റെ മനസ്സിലെവിടെയോ അവൾക്കൊരു സ്ഥാനമില്ലേ?
1: പറഞ്ഞു വരുന്ന മനസ്സിലായി. ഞാൻ അവളെ വിവാഹം ചെയ്യണമല്ലേ. ഈ സോപ്പ് വാങ്ങിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്ന് പറയുമ്പോഴത്തെ ഒരു അട്രാക്ഷൻ ഇതിലും ഉണ്ട്. അവളെ കിട്ടിയാൽ ഒരു കൊച്ചു ഫ്രീ അല്ലേ. ബേബി ചായനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു?
0: ഞാനാണെങ്കിൽ സ്വീകരിക്കും. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്.
1: എങ്കിൽ സ്വീകരിക്കേ, നട്ടല് നിവൃത്തി എന്ന് പറ. നിങ്ങളാണ് ആ കൊച്ചിന്റെ അച്ഛനെന്ന്
0: ബോബി
1: എല്ലാം എനിക്കറിയാം. തകർന്നു പോയി ഞാൻ കേട്ടപ്പോ. എന്റെ മനസ്സിൽ ആകാശത്തോളം ഒരു കോട്ട കെട്ടി ഉയർത്തി അതിനുള്ളിൽ ഒരു സ്വർണ്ണ സിംഹാസനം മണിച്ചാ ഞാൻ നിങ്ങളെ ഇരുത്തിയിരുന്നത്. എന്നിട്ട് കാലണ വിലയില്ലാത്ത തെരുവ് തണ്ടികൾ പോലും കാണിക്കാത്ത ചെറ്റത്തരം നിങ്ങൾ കാണിച്ചു എന്നറിഞ്ഞപ്പോ നിങ്ങളോടല്ല, നിങ്ങളെ എത്ര അധികം ആരാധിച്ച എന്നോടാണ് എനിക്ക് പുച്ഛം തോന്നിയത്. നിങ്ങൾക്ക് എങ്ങനെ വേണ്ട
2: പറഞ്ഞോളം മതി. ഇവിടെ ഒന്നും വലിഞ്ഞു കയറുന്ന ഒരു തെറിച്ച പെണ്ണിന്റെ കള്ളക്കത്തേ.
1: കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ അവൾ വളരെ നല്ല പെണ്ണാണെന്ന്. സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നന്മയും തിന്മയും സൗകര്യപൂർവ്വം മാറ്റിമറിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു പെണ്ണിനെ പഴിപ്പിച്ചിട്ട് പുല്ലുപോലെ ഒരു ഒളിപ്പില്ല ജെന്റിൽമാൻ ചവി നടക്കുന്നത്. ബഹുമാനമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അന്നായിരുന്നെങ്കിൽ ഈ കൈ കൊണ്ട് ഒരു അടി കൊള്ളുന്നത് മന്ദസായിട്ട് കരുതിയനെ. ഇപ്പോഴതില്ല. ഞാൻ എങ്ങനാവും പ്രതികരിക്കാന്ന് എനിക്ക് അറിയില്ല.
3: സർവകലാശാല, കിഴക്കുണരും പക്ഷി, എ ഇ ഓട്ടോ, ലാൽ സലാം തുടങ്ങിയ ചിത്രങ്ങൾ വേണുനാഗവള്ളി സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. നീണ്ട മുടിയും വിഷാദഭാവമുള്ള കണ്ണുകളുമുള്ള തൻ്റെ ആദ്യകാല കഥാപാത്രങ്ങളുടെ വേഷവും ശരീരഭാഷയും മലയാളികളുടെ, പ്രത്യേകിച്ച് സ്ത്രീ പ്രേക്ഷകരുടെ മനസ്സിൽ നാഗവള്ളിക്ക് വിഷാദ കാമുകന്റെയും പരിശുദ്ധ പ്രണയയുടെയും പ്രതിച്ഛായ നേടിക്കൊടുത്തു. ലാൽ സലാം, രക്തസാക്ഷികൾ സിന്ദാബാദ് എന്നിവ സംവിധാനം ചെയ്തതും മീനമാസത്തിലെ സൂര്യനിൽ മടത്തിലപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് പരിവേഷവും പ്രേക്ഷകർ ചാർത്തി നൽകി.
4: അപ്പുവിനെ ഇവിടെ വരെ വരാൻ ഞാൻ ആളയച്ചതല്ലേ, ഇത്ര വൈകിയതെന്ത്? എന്തിനാ വിളിപ്പിച്ചു എന്നറിയാലോ?
0: ഇല്ല,
4: അറിയില്ല.
0: ഇല്ല,
4: താൻ റവന്യൂ ഇൻസ്പെക്ടർ അദ്ദേഹത്തിന് വഴിമാറി കൊടുത്തില്ല അല്ലേ?
0: വഴിമാറി നിന്നില്ല എന്ന് ശരിയാണ്, പക്ഷെ വഴിമാറി നടന്നു.
4: എന്ത് ധിക്കാരായി പറയണ?
0: ഞാൻ വന്ന വഴിയെ നടന്നുപോയി, അതാണോ ധിക്കാരം?
4: അപ്പു ഇങ്ങനെയൊന്നും പറഞ്ഞും ചെയ്തും പഠിക്കരുത്. നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഈശ്വരനും ചക്രവർത്തി തിരുമനസും ഞങ്ങൾക്ക് ഈ അധികാരം തന്നിരിക്കുന്നത്.
0: ഞങ്ങളുടെ നന്മയ്ക്ക് നിങ്ങൾക്ക് അധികാരം,

0: ഇതാണ് കയ്യൂർക്കാർ അല്ലേ അധികാരി? ആരാണ് നിങ്ങളുടെ നേതാവ്?
1: ഞങ്ങൾക്ക് നേതാവില്ല.
2: ഇതാണ് ചിരുകണ്ടൻ, അത് അപ്പു.
0: മാധവൻ, വി വി കുഞ്ഞമ്പു, കെ പി വെള്ളുങ്ങ, അമ്പാടി കുഞ്ഞ്, ഇവരൊക്കെ നിങ്ങളുടെ നേതാക്കളല്ലേ? അവരൊക്കെ ഇവിടെ?
1: ഇദ്ദേഹം വിളിപ്പിച്ചില്ല, വന്നില്ല.
0: ഇവിടെ വിപ്ലവകാരികൾ വരാറുണ്ടോ?
1: ഇല്ല.
0: പി കൃഷ്ണപിള്ളയും സുന്ദരയ്യ എന്നൊരു ആന്ധ്രക്കാരനും വന്നില്ലേ?
1: ഇവിടെ വന്നില്ല, കാസർഗോഡ് വന്നതായി അറിഞ്ഞു.
0: ഇവരെ കയ്യൂരിൽ താമസിപ്പിച്ചതായി ഒരു ആക്ഷേപം കിട്ടിയിട്ടുണ്ട്.
1: ഞങ്ങൾക്കറിയില്ല.
0: അല്ല, നിങ്ങൾക്ക് ജയിലിൽ

0: പോകാൻ കൊതിയുണ്ടോ? ഗാന്ധിജിയും ജയിലിലാണ്.
1: വെരി ഗുഡ്.
2: അട്ടെ, നിങ്ങളുടെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ്?
0: അതൊക്കെ ഞങ്ങളുടെ നിവേദനത്തിലുണ്ട്.
2: നിങ്ങൾ ചെയ്യുന്ന രാജ്യദ്രോഹമാണ്. നാട്ടിന് സ്വാതന്ത്ര്യം കിട്ടാൻ നിങ്ങൾ ഇവിടെ വിളിച്ചു കൂവി നടക്കണ്ട. അതൊക്കെയാണ് നിങ്ങൾ സംസാരിച്ച് നേടിക്കൊള്ളു. സ്വാതന്ത്ര്യമെന്നും കർഷക സംഘമെന്നും പറഞ്ഞ് ഒച്ച വെച്ചാൽ എത്ര വലിയ തെമ്മാടിയെയും ഞങ്ങൾ ജയിലിലടയ്ക്കും.
0: ജയിലിന് അത്ര വലിപ്പമില്ല.
3: ശരി, നിവേദനം കൊടുത്തു. എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു?
0: എല്ലാം പറയാം, ഒന്ന് കഴിച്ചു തീർക്കട്ടെ.
3: ഒരു വാക്കുപോലും വിടാതെ എല്ലാം പറയണം.
0: എല്ലാം പറയാന്നേ.
3: മതിയോ? വേണ്ട വേണ്ട, പറഞ്ഞിട്ട് മതി. എനിക്ക് ശ്വാസം മുട്ടുന്നു. പറഞ്ഞു കഴിഞ്ഞിട്ട് അണയ്ക്കാം. അധികാരിയോട് വഴിക്കിട്ടെന്ന് കേട്ടപ്പോഴേ എനിക്ക്
0: വിളക്കണച്ചിട്ട് പറയാം.
3: വാക്കുമാറരുത്.
4: സുഖമോ ദേവി മുതൽ ഭാര്യ സ്വന്തം സുഹൃത്ത് വരെയുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആദർശബന്ധമായ ജീവിതവും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുണ്ട്. എന്നാൽ വേണു നാഗവള്ളി തിരക്കഥയും സംഭാഷണവും എഴുതിയ കിലുക്കം എന്ന ഹാസ്യചിത്രം നേടിയ ജനപ്രീതി അദ്ദേഹത്തിന്റെ നർമ്മബോധത്തിന് ഉത്തമ ഉദാഹരണമാണ്. വാണിജ്യ സിനിമകൾക്കും ആർട്ട് സിനിമകൾക്കും ഇടയിൽ തന്റേതായ സ്ഥാനം കണ്ടെത്തിയ വേണു നാഗവള്ളിയുടെ ചലച്ചിത്ര സംഭാവനകളുടെ പട്ടിക വലുതാണ്. സിനിമാ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ അതുല്യ പ്രതിഭ വേണു നാഗവള്ളി. 2009 പുറത്തിറങ്ങിയ ജയറാം ചിത്രമായ ഭാഗ്യദേവതി ആയിരുന്നു വേണു നാഗവള്ളിയുടെ അവസാന ചിത്രം. 2010 സെപ്റ്റംബർ 9 തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മരണമടഞ്ഞു. വർഷം എത്ര കഴിഞ്ഞാലും വിഷാദമാർന്ന ആ മുഖവും അദ്ദേഹത്തിന്റെ സിനിമകളും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല. വേണു നാഗവള്ളിയുടെ സിനിമാ ജീവിതത്തിലൂടെ ഒരു യാത്രയായിരുന്നു ഇന്നത്തെ താരസ്വരത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാകുന്നു.
5: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
6: ഹലോ അച്ഛ. അച്ഛനെടിയാ?
7: മോളോ, ഇതേതാ ഫോണ്?
6: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
7: എന്താ കാര്യം? പറ.
6: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
7: അയ്യോ, എന്നിട്ട്?
6: ഓനിപ്പ ആശുപത്രിയിലാ. തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്നാ ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കില് വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ. എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി.
7: മനസ്സിലായി, വാങ്ങാം.
6: ഇന്ന് തന്നെ വാങ്ങണേ അച്ഛ.
7: ഇന്ന് തന്നെ വാങ്ങാം.
8: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.
9: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: മധുര ഗീതങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മധുരഗീതത്തിൽ അപ്രതീക്ഷിതമായ ഒരു അതിഥി വന്നിരുന്നു. പതിവ് ഗാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു
2: അതിഥി.
1: പതിവായി വരാറുള്ള ഗാനങ്ങളിൽ നിന്ന് മാറി ആ അതിഥി വന്നപ്പോൾ ശ്രോതാക്കളെല്ലാം

അതിഥി ഭാഷാഗാനങ്ങളായിരുന്നു. ഇതര ഭാഷകളിലെയും മധുരഗീതങ്ങളുടെ അവതരണം ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രോതാക്കൾ പ്രതികരണത്തിലേക്ക് എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മലയാള ഭാഷ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് തമിഴും പിന്നീട് ഹിന്ദി ഗാനങ്ങളുമാണ്. അതെ, പഴയകാല ഹിന്ദി സിനിമകളിലെ ഹൃദയഹാരിയായ ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ.

പണ്ടുകാലത്ത് ഗാനമേള തുടങ്ങുമ്പോൾ പാടുന്നൊരു ഗാനമുണ്ട്. പരിപാടി ഭംഗിയായി പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് ആ ഗാനം. ആസ്വാദകന്റെ ഹൃദയധമനികളിലേക്ക് അനശ്വര ശബ്ദത്തിൻ്റെ മധുകണ്ണങ്ങൾ ഇറ്റുവീഴുന്ന അസുലഭ നിമിഷം. ആ അനശ്വര ശബ്ദം ലതാ മങ്കേഷ്കരുടേതാണ്. ശ്രോതാക്കൾക്ക് ഗാനത്തെക്കുറിച്ച് ഏതാണ്ട് ധാരണയായിട്ടുണ്ടാകും. അതെ, സത്യം ശിവം സുന്ദരം. 1978 ഒരു റൊമാൻറ്റിക് നാടക ചിത്രമായ സത്യം ശിവം സുന്ദരം പുറത്തിറങ്ങിയത്. ജൈനേന്ദ്ര ജയൻ്റെ കഥ രാജ് കപൂർ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച് പുറത്തിറക്കിയ സിനിമയിൽ ശശി കപൂറും സീനത്ത് അമനും പത്മിനി തുടങ്ങിയവരുമാണ് പ്രധാന അഭിനേതാക്കൾ. കേവലം 85 ലക്ഷം രൂപ ചെലവാക്കി നിർമ്മിച്ച സിനിമ അന്ന് 4.5 കോടി രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കിയത്. സീനത്ത് അമനും ശശി കപൂറുമാണ് ഗാനരംഗത്ത്. പണ്ഡിറ്റ് നരേന്ദ്ര ശർമ്മയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരലാൽ സംഗീതം നൽകി. ലതാ മങ്കേഷ്കറും സംഘവും പാടിയ ഗാനമാണ് സത്യം ശിവം സുന്ദരം. മികച്ച സംഗീത സംവിധാനം, മികച്ച ഛായാഗ്രഹണം, മികച്ച സംവിധാനം, മികച്ച അഭിനയം, മികച്ച ഗാനരചന, മികച്ച ഗായകൻ എന്നീ പുരസ്കാരങ്ങളും ഈ ചലച്ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈശ്വര സത്യഹേ, സത്യഹി ശിവഹേ, ശിവഹി സുന്ദർ ഹേ, ജാഗോദ്കർ ദേഖോ, ജീവൻ ജോ തുജാഗർ ഹേ, സത്യം ശിവം സുന്ദരം.

ലതാ മങ്കേഷ്കരുടെ ആലാപന മാധുര്യത്തിൽ, ഭക്തിമയമായ അന്തരീക്ഷത്തിൽ നമുക്കിനി മറ്റൊരു ഗാനത്തിലേക്ക് പോവാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ശബ്ദം, ഗാനഗന്ധർവൻ്റെ ശബ്ദം. ചിത്രം ചിറ്റ്ചോർ. ബസു ചാറ്റർജി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് 1976 പുറത്തിറങ്ങിയ ഒരു റൊമാൻറ്റിക് സംഗീത ചിത്രമാണ് ചിറ്റ്ചോർ. അമുൽ പലേക്കർ, സറീന വാഹബ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. മികച്ച പിന്നണി ഗായകനായി യേശുദാസിന് 1976 ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയായിരുന്നു ഇത്. മികച്ച പിന്നണി ഗായകക്കും മികച്ച സിനിമക്കും മികച്ച സംവിധായകനും മികച്ച പിന്നണി ഗായകനും 1977 ഫിലിംഫെയർ അവാർഡും ഈ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. യേശുദാസിന് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത ഗാനം ഗോരി തേരെ ഗാവ് ബഡാ പ്യാരാ.

1976 പുറത്തിറങ്ങിയ മെഹബൂബ എന്ന സിനിമയിലെ ഒരു മെലഡി ഗാനമാണ് അടുത്തത്. ഗുൽഷൻ നന്ദ രചന നിർവഹിച്ച് ശക്തി സാമന്ത സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രാജേഷ് ഖന്ന, ഹേമമാലിനി, പ്രേം ചോപ്ര തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. ആനന്ദ് ബക്ഷിയുടെ വരികൾക്ക് ആർ ഡി ബർമൻ ഈണം നൽകിയ 8 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. മികച്ച ഗാനരചനയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡിന് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആനന്ദ് ബക്ഷിയുടെ മേരെ നൈന സാവൻ എന്ന ഗാനമാണ് മധുരഗീതങ്ങളിൽ അടുത്തത്. കിഷോർ കുമാറിന്റെ ശബ്ദത്തിലും ലതാ മങ്കേഷ്കറുടെ ശബ്ദത്തിലും ഈ ഗാനം നമുക്ക് കേൾക്കാം. മെലഡി ഗാനങ്ങൾക്കൊരു മാതൃകയാണ് ഈ ഗാനം. ശ്രോതാക്കൾ കാതോരം ചേർത്ത് ശ്രദ്ധാപൂർവം കേൾക്കുക. ഒരു ഗാനം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതെന്ന് നമുക്ക് ബോധ്യം.

പാട്ട് തീർന്നിട്ടും ഗാനാസ്വാദനത്തിൻ്റെ ലയത്തിൽ നിന്ന് നമുക്ക് മോചിതരാവാനാവില്ല. ഇനി ഹിന്ദി ഗാനാസ്വാദകരുടെ ചുണ്ടിൽ എന്നും മോളുന്ന മറ്റൊരു ഗാനം ദിൽ തോ പാഗൽ ഹൈ. ആയിരത്തി തൊള്ളായിരത്തി 1997 യാഷ് ചോപ്ര തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് ഈ സിനിമ പുറത്തിറക്കിയത്. പമേല ചോപ്രയുടെ കഥ. ഷാരൂഖ് ഖാൻ, മാധുരി ദീക്ഷിത്, കരിഷ്മ കപൂർ, അക്ഷയ് കുമാർ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. അന്ന് 9 കോടി രൂപ മുതൽ മുടക്കി ഇറക്കിയ സിനിമക്ക് 72 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ ലഭിച്ചിരുന്നത്. ആസ്വാദകരുടെ സ്വീകരണത്തോടൊപ്പം നിരൂപക പ്രശംസയും ഒരുപാട് പുരസ്കാരങ്ങളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. 45-ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ജനപ്രിയ ചിത്രം ഉൾപ്പെടെ 3 അവാർഡുകളാണ് കരസ്ഥമാക്കിയത്. ആനന്ദ് ബക്ഷി എഴുതി, ഉത്തം സിംഗ് സംഗീതം നൽകിയ 10 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ബോളിവുഡ് സൗണ്ട് ട്രാക്ക് ഈ സിനിമയിലേതായിരുന്നു. ലതാ മങ്കേഷ്കറും ഉദിത് നാരായണും ചേർന്ന് പാടിയ ഗാനമാണ് ദിൽ തോ പാഗൽ ഹേ ദിൽ ദീവാന.

ഉദിത് നാരായണനും അൽക്ക യാഗ്നിക്കും പാടി അനശ്വരമാക്കിയ ഒരു ഗാനം കുച്ച് കുച്ച് ഹോത്താ ഹേ. സിനിമയുടെ പേരും ഇതുതന്നെ. കരൺ ജോഹർ കഥയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ ഷാരൂഖ് ഖാനും കാജോളും ഒപ്പം റാണി മുഖർജിയും സൽമാൻ ഖാനും അഭിനയിക്കുന്നു. 1998 ഒക്ടോബർ 16 ഈ സിനിമ പുറത്തിറങ്ങിയത്.

ഇന്ത്യയിലുടനീളം വൻ കളക്ഷൻ നേടിക്കൊണ്ടാണ് ഈ സിനിമയുടെ പ്രദർശനം പുരോഗമിച്ചത്. 8 കോടിയോളം രൂപ ബജറ്റുള്ള ഈ സിനിമയിൽ നിന്നും അന്ന് 103 കോടി രൂപ കളക്ഷൻ ലഭിച്ചിരുന്നു. സമീറിൻ്റെ വരികൾക്ക് ജതിൻ ലളിത് സംഗീതം നൽകിയ 7 ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. സംഗീതാസ്വാദകരുടെ മനസ്സ് കീഴടക്കിയത് മാത്രമല്ല, അർഹതയുടെ അംഗീകാരമായി ഒട്ടേറെ പുരസ്കാരങ്ങളും ഈ ഗാനത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച ഗാനരചന, മികച്ച പിന്നണി ഗായകൻ, മികച്ച പിന്നണി ഗായിക എന്നീ വിഭാഗങ്ങളിൽ വ്യത്യസ്ത അവാർഡുകളാണ് ഈ ഗാനം സ്വന്തമാക്കിയത്. തുംപാസ് ആയേ യുൻ മസ്കുരായേ തുംനേന ജാനേക്യ സപ്നേ ദിഖായേ

0: സ്വന്തം മകനായി സ്നേഹിച്ച അതിരതൻ എന്ന അച്ഛനെ സമ്മാനിച്ചതിന് മഹാറാണി കുന്തിദേവിയോട് ഈ മകൻ കടപ്പെട്ടിരിക്കുന്നു.
1: അർദ്ധരാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണികൾക്ക് മുത്തം നൽകാൻ ജനവേജയ അച്ഛനു പകരം നീ വേണം ഇനി.
2: നാടകാസ്വാദകർക്ക് മുന്നിൽ റേഡിയോ മലബാറിന്റെ രംഗവേദി ഉണരുകയാണ്.
3: തൃപ്തിയായില്ലേ നിനക്ക്? നിന്റെ ആഗ്രഹം പോലെയെല്ലാം നടന്നില്ലേ? നീയാണ്, നിന്റെ ശാപമാണ് എന്നെ വിധവയാക്കിയത്. എന്തൊരു വിധിയാണിത്!
4: വിധിയുടെ കരങ്ങളിൽ വിഫലമാം സ്വപ്നങ്ങൾ.
2: നാടകങ്ങൾ, നാടക ഗാനങ്ങൾ.
5: ഒരു മകനെ പോലെ സ്നേഹിച്ചതല്ലേ എന്ന് ആ മനസ്സിനെ മുറിവേൽപ്പിച്ച് ഈ മകനോട് ക്ഷമിച്ചു.
6: ക്ഷമിക്കാൻ മാത്രം നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ മകനെ.
2: ഒരാഴ്ച, ഒരു മണിക്കൂർ.
3: വെറുപ്പാണ് നിങ്ങളോട് എനിക്ക്.
2: വാചികാഭിനയത്തിന്റെ വാതായനങ്ങളിൽ നാടകാവതരണത്തിന്റെ ശ്രവ്യാനുഭവം. നാടകനേരം.

ഹിന്ദി ചലച്ചിത്രങ്ങളിലെ മെലഡി ഗാനങ്ങളിൽ ശ്രദ്ധേയമായ ഒരു ഗാനമാണ് കഭി കഭി എന്ന് തുടങ്ങുന്ന ഗാനം. സിനിമയുടെ പേരും ഗാനത്തിൻ്റെ ആദ്യ വരി തന്നെ. പമേല ചോപ്രയുടെ കഥക്ക് സാഗർ സർഹാദ് തിരക്കഥ എഴുതി യാഷ് ചോപ്രയാണ് ഈ ചലച്ചിത്രം സംവിധാനം ചെയ്തത്. വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, ഋഷി കപൂർ തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. 1976 പുറത്തിറങ്ങിയ ഒരു മ്യൂസിക്കൽ റൊമാൻറ്റിക് സിനിമയാണ് കഭി കഭി. സാഹിർ ലുധിയാൻവിയുടെ രചനക്ക് ഖയ്യാമാണ് സംഗീതം നൽകിയത്. മികച്ച സംഗീത സംവിധാനത്തിനും മികച്ച ഗാനരചനക്കും 24th ഫിലിംഫെയർ അവാർഡ് ഈ ഗാനത്തിലൂടെ അവർ സ്വന്തമാക്കി. മുകേഷും ലതാ മങ്കേഷ്കറും ഈ ഗാനം ആലപിക്കുന്നു. കഭി

1993 പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാൻ സിനിമയായ ബാസീഗർ എന്ന സിനിമയിലെ ഗാനമാണ് മധുര ഗീതങ്ങളിലെടുത്തത്. അബ്ബാസ് മുസ്താന്റെ സംവിധാനത്തിൽ ഷാരൂഖ് ഖാൻ, കാജോൾ, ശിൽപ ഷെട്ടി തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. ദേവ് കോഹ്ലിയുടെ വരികൾക്ക് അനു മാലിക് സംഗീതം നൽകി 8 ഗാനങ്ങൾ ഈ ചലച്ചിത്രത്തിലുണ്ട്. 39th ഫിലിംഫെയർ അവാർഡിൽ 11 പുരസ്കാരങ്ങളാണ് ഈ ചലച്ചിത്രം വാരിക്കൂട്ടിയത്. ആ വർഷത്തെ ഏറ്റവുമധികം കളക്ഷൻ സമ്പാദിച്ച 4 ചലച്ചിത്രങ്ങളിലൊന്നായിരുന്നു ബാസീഗർ. തെലുഗ്, തമിഴ്, കന്നഡ, ബംഗാളി തുടങ്ങിയ വിവിധ ഭാഷകളിലേക്കും ഈ ചലച്ചിത്രം മൊഴിമാറ്റിയിട്ടുണ്ട്. അൽക്ക യാഗ്നിക്കും കുമാർ സാനുവും പാടിയ ഗാനം, അൽക്ക യാഗ്നിക് പാടിയ ഗാനം, ബാസീഗർ ഓ ബാസീഗർ, തൂ ഹൈ ബദാ ജാദൂഗർ.

ആദിത്യ ചോപ്ര രചനയും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയിൽ ഷാരൂഖ് ഖാനും കാജോളുമാണ് മുഖ്യവേഷത്തിൽ. യൂറോപ്പിലെ ഒരു അവധികാലം ആഘോഷിക്കുന്നതിനിടെ പ്രണയത്തിലാകുന്ന രണ്ട് യുവ പ്രവാസി ഇന്ത്യക്കാരായ രാജ് സിമ്രാൻ എന്നിവരെയാണ് ഷാരൂഖ് ഖാനും കാജോളും അവതരിപ്പിക്കുന്നത്. റിലീസ് ചെയ്ത വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രവും ചരിത്രത്തിൽ ഏറ്റവും വിജയകരമായ ഇന്ത്യൻ ചിത്രങ്ങളിലൊന്നുമായിരുന്നു ഇത്. ആനന്ദ് ബക്ഷിയും ജതിൻ ലളിത് പണ്ഡിറ്റ് എന്നീ സഹോദരങ്ങളുമാണ് ഗാനശില്പികൾ. ലതാ മങ്കേഷ്കർ, ആശ ഭോസ്ലെ, കുമാർ സാനു, അഭിജിത് ഭട്ടാചാര്യ, ഉദിത് നാരായൺ എന്നിവർ ഈ സിനിമയിലെ വിവിധ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഡൽഹിയുടെ പ്രാന്തപ്രദേശത്തുള്ള ഗുഡ്ഗാവിലെ കടുകുപാടങ്ങളിൽ ഷാരൂഖും കാജോളുമൊത്തുള്ള രംഗങ്ങൾ ഉൾപ്പെടെ മനോഹരമായ ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തുജേ ദേഖാത്തോ എന്ന ഗാനം വെള്ളിത്തിരയിൽ നമുക്ക് കാണാവുന്നത്. പൂത്തുനിൽക്കുന്ന കടുക് ചെടികളുടെ പശ്ചാത്തലം നമുക്ക് സങ്കല്പിക്കാം, ഒപ്പം ഈ ഗാനവും. തുജേ ദേഖാത്തോ യേ ജാനാ സനം.

സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു പരമ്പരയുമായി വന്ന സിനിമയാണ് 1991 പുറത്തിറങ്ങിയ സാജൻ. റിമ രാകേഷ് നാഥിന്റെ രചനയിൽ ലോറൻസ് ഡി സൗസ സംവിധാനം ചെയ്ത ഈ സിനിമ താരനിബിഡവും സംഗീത പ്രാധാന്യവുമുള്ള സിനിമയായിരുന്നു. 37th ഫിലിംഫെയർ അവാർഡിൽ 11 നോമിനികളാണ് ഈ ചലച്ചിത്രത്തിനുണ്ടായിരുന്നത്. സഞ്ജയ് ദത്ത്, മാധുരി ദീക്ഷിത്, സൽമാൻ ഖാൻ, ഖാദർ ഖാൻ, റീമ ലഘു തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സമീറിൻ്റെ വരികൾക്ക് നദീം ഷാവൺ സംഗീതം നൽകിയ ഗാനങ്ങൾ ഓരോന്നും പതിറ്റാണ്ടുകൾക്കിപ്പുറവും ഗാനാസ്വാദകരുടെ ചുണ്ടിലുണ്ട്. ബഹുത്ത് പ്യാർ കർത്തേ, ദേഖാ ഹേ പഹലേ, തുംസേ മിൽനേക്കി, ജിയേ തു ജിയേ കൈസേ, പെഹ്ലി ബാർ മിലേ ഹേൻ തുടങ്ങിയ ഗാനങ്ങൾ ഭാഷകളുടെ അതിർത്തി ഭേദിച്ച് ആസ്വാദകർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അനുരാധ പദ്വാളിന് മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടിക്കൊടുത്ത ഗാനമായിരുന്നു ബഹുത്ത് പ്യാർ കർത്തേ ഹേ.

മലയാളികളുടെ ചുണ്ടിൽ നിന്നും മോളുന്ന ഒട്ടേറെ ഗാനങ്ങൾ ഹിന്ദി സിനിമാ ലോകത്തുണ്ട്. അതിൽ ഏതാനും ഗാനങ്ങൾ മാത്രമാണ് ഇന്ന് മധുരഗീതങ്ങളിൽ ഉൾക്കൊള്ളിച്ചത്. മധുരഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ, ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജ്

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ അയലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, കന്നി 23, ഹിജ്റാവർഷം 1448, റബിയുൽ ആഖിർ 27, ശകവർഷം 1948, ആശ്വനം 17, 2026 ഒക്ടോബർ 9 വെള്ളിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.